0: പ്രബോധന ചിന്ത.
1: നിലപാടുതറ മാമാങ്കത്തിൽ പെരുമാക്കന്മാർ സ്ഥാനാരോഹണം ചെയ്തു നിൽക്കുന്ന സുരക്ഷിതമായ ഇടത്തിന് നിലപാടുതറ എന്ന് പറയുന്നു. ആദ്യം ഒരു നിലപാട്, ഒരു ഉറച്ച തീരുമാനമുണ്ടാവുക. പിന്നെ അതിന് ഒരു തറ അല്ലെങ്കിൽ ഉറപ്പുള്ള നിൽപ്പിടമുണ്ടാവുക. ഇത്രയുമായാൽ കാര്യവിജയത്തിന്റെ പാതിയായി. ശത്രുക്കളെ വളഞ്ഞു വെച്ചു ജയിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരിടം കണ്ടെത്തിയിട്ടേ യുദ്ധത്തിനൊരുങ്ങാവൂ. അതുവരെ ശത്രുക്കളെ ഇകഴ്ത്തുകയും അരുത്. കാരണം തന്റെ സ്ഥാനം സുരക്ഷിതമല്ല എന്നതുതന്നെ. സമ്പദ് ശക്തി, സൈന്യശക്തി, ബന്ധുബലം ഇതൊക്കെ സ്വതവേയുള്ള രാജാക്കന്മാർക്കും ഒരു കോട്ടയുടെ സുരക്ഷിതത്വം കൂടിയുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരും. വിജയം അവസരങ്ങളിലാണ്. അതുകൊണ്ട് അവസരങ്ങളെ ശ്രദ്ധാപൂർവം കാത്തിരിക്കുക. അവസരം ഒന്നിലധികം തവണ ഒരേ വാതിൽ മുട്ടി എന്ന് വരില്ല. അവ പെട്ടെന്ന് മറയുന്ന സ്വഭാവമുള്ളവയാണ്. അവയെ അവഗണിച്ചാൽ പിന്നെ ഒരിക്കലും കണ്ടുമുട്ടാൻ കഴിഞ്ഞൊന്നും വരില്ല. വിക്ടർ ഹ്യൂഗോയുടെ പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട്, അവസരം കിട്ടുന്ന പക്ഷം അടിമകളും സ്വേച്ഛാധിപതികളാവും. നല്ല അവസരങ്ങളും ചീത്ത അവസരങ്ങളുമുണ്ട്. അധമന്മാർ ദുഷിച്ച അവസരങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് സ്വയം നശിക്കുകയും കൂടെയുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അതല്ല ജ്ഞാനികളുടെയും ധീരന്മാരുടെയും അവസ്ഥ. അവർ അത് പ്രയോജനപ്പെടുത്തുന്നത് ലോകോപകാരപ്രദമായിട്ടായിരിക്കും. അനിശ്ചിതമായ ഒരു കാര്യത്തിനു വേണ്ടി സുനിശ്ചിതമായ ഒരു കാര്യം ഉപേക്ഷിക്കരുത്. ദൈവാധീനത്തിന്റെ മറ്റൊരു പേരാണ് അവസരമെന്നത് മറക്കരുത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ക്രൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് മെയ് 9 ഭൂമികയിലാണ്. ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ പ്രോദ്ഘാടകരിൽ പ്രമുഖനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മുതിർന്ന നേതാവും സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകനുമായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ ദേ ജനിച്ചിരിക്കുന്നു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ. കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര. വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ഒക്ടോബർ 11 ഉള്ളത്. 1899 ഒക്ടോബർ 11 രണ്ടാം ബോയർ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. 1976 ഒക്ടോബർ 11 ചൈനയിലെ നാൽവർ സംഘം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. സുരക്ഷിതത്വം എന്ന വാക്കിന് ഒരു നിർവചനം പറഞ്ഞു തരട്ടെ. തനിക്ക് നേരിടുന്നത് എന്തു തന്നെയായാലും അതിനെ ചെറുത്തു നിൽക്കാൻ കഴിയാതെ ഒരാൾക്ക് സുരക്ഷിതനായിരിക്കാൻ കഴിയില്ല. ശരിയല്ലേ? ഓർത്തു നോക്കൂ, ജീവിതത്തിൽ എപ്പോഴും നല്ലത് മാത്രം സംഭവിക്കുമെന്ന് കരുതരുത്. എന്തും സംഭവിക്കാം, ഏത് പ്രതിസന്ധിയും ഉണ്ടാകാം. പരിഹരിക്കാനും ചെറുത്തു നിൽക്കാനും കഴിഞ്ഞില്ലെങ്കിൽ സുരക്ഷിതമല്ലാതെ പോകും, ഭയപ്പാടുണ്ടാകും. ഒരിക്കൽ ഒറ്റത്തവണ ഭയത്തെ മറികടക്കാനായാൽ പിന്നെ ഭയമുണ്ടാവില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണെന്നറിയുമോ? നേരിടുക എന്നതാണ് പ്രധാനം. നേർക്കുനേരെ നിന്ന് നേരിടുക എന്നതാണ് കാര്യം. അല്ലാതെ ഒളിച്ചോടിയിട്ട് എന്ത് കാര്യം? ചിലരെയെങ്കിലും കണ്ടിട്ടില്ലേ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ആത്മഹത്യയ്ക്കൊരുങ്ങുന്നത്? ഒരു വട്ടം കാര്യമായി ചിന്തിച്ച് എന്ത് പ്രശ്നമായാലും നേരിടാൻ ഉറച്ചു എങ്കിൽ അതിനൊന്നും തയ്യാറാകില്ല. പഴയ ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ലെന്ന്? വളരെ സത്യമായ കാര്യമാണ്. എല്ലാം വരും, സന്തോഷവും വരും, സങ്കടങ്ങളും വരും, പ്രതിസന്ധികളും. എല്ലാം സ്വീകരിക്കുക. ചിരിക്കേണ്ടിടത്ത് ചിരിക്കുക. കരയേണ്ടതായി വന്നാൽ കരഞ്ഞല്ലേ പറ്റൂ. സന്തോഷം കൊണ്ടും കരയാം, സങ്കടം കൊണ്ടും കരയാം. എല്ലാം ചേർന്നതാണ് ജീവിതം. ഒളിച്ചോടിയിട്ട് ഒരു കാര്യവുമില്ല. ചെറിയ ചെറിയ ഒളിച്ചോട്ടങ്ങൾ പോലും അരക്ഷിതാവസ്ഥയാണ്, സുരക്ഷിതത്വത്തിന് ഭീഷണിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നേരിടുന്നത് എന്തായാലും അതിനെ ചെറുത്തു നിൽക്കാൻ കഴിയണം. അതാണ് സുരക്ഷിതത്വം എന്ന് പറയുന്നത്. ഐശ്വര്യത്തെയും ആരോഗ്യത്തെയും മാത്രമേ നമുക്ക് നേരിടാൻ കഴിയൂ എന്ന് വന്നാൽ അത് നമ്മുടെ ദൗർബല്യത്തെയാണ് വിളിച്ചോതുന്നത്. ചിലരെ കണ്ടിട്ടില്ലേ, സന്തോഷമാണെങ്കിൽ നല്ല മൂഡാണ്, അതല്ല ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ വലിയ ടെൻഷനാണ്. എല്ലാം ആഗ്രഹിച്ചതുപോലെ നടക്കുമെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ ജീവിതത്തിൽ അത് ആരുടെ ജീവിതമായാലും ശരി തന്നെ, അത് സാധ്യമല്ല. ദാരിദ്ര്യവും രോഗങ്ങളും വിഷമതകളും കടങ്ങളും എല്ലാം ഉണ്ടാകും. നേരിടുക എന്നത് തന്നെയാണ് കാര്യം. അഗാധമായ കൊക്കുകളും കുടുംബളവുകളുമുള്ള ഹൈറേഞ്ചിലെ റോഡുകളിലൂടെ ഓടിച്ചു പോകുന്ന ബസ് പോലെ ജീവിതത്തെ കരുതിയാൽ മതി, മുന്നോട്ടു പോയേ തീരൂ. അതിന് പ്രതിസന്ധികൾ മറികടക്കേണ്ടതായി വരും.

ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിതഗാനം.

പ്രകാശ ചിന്തകൾ. എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനൊരു നാസുനയാണെന്ന്. സൗന്ദര്യമേതുമില്ലാത്ത ഒരു കാട്ടുചെടിയാണ് നാസുന. വിരിയുമ്പോൾ പോലും ആരും അതിനെ ശ്രദ്ധിക്കാറില്ല. സുഗന്ധം കൊണ്ടും സൗന്ദര്യം കൊണ്ടും വശീകരിക്കാൻ കഴിയുന്ന നൂറുകണക്കിന് പൂക്കളുണ്ട്. അവയ്ക്കിടയിൽ ഭൂമിയിൽ ആർക്കും വേണ്ടാത്ത, ആരുമൊന്ന് നോക്കുക പോലും ചെയ്യാത്ത ചെടിയാണ് നാസുന. സൃഷ്ടിക്കിടയിൽ ലഭിച്ച ഒരു ആജ്ഞ പോലെ അത് സമയമാകുമ്പോൾ വിരിയുന്നു, ആരുമറിയാതെ കൊഴിയുന്നു. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കരുതി അത് വിരിയാതിരിക്കുന്നില്ല, സുഗന്ധം പടർത്താതിരിക്കുന്നില്ല. ഞാനുമതെ. എന്റെ കഴിവുകൾ മാനിക്കുന്നില്ലെന്ന് വെച്ച് ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നില്ല. എന്റെ പ്രവൃത്തികൾ ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എഴുതുകയും വരയ്ക്കുകയും ചെയ്യുന്നു. രാപ്പകൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു നാസുനയാണ്. ഒരിക്കൽ എന്റെ സുഹൃത്ത് എനിക്കായി കുറച്ച വരികളാണിത്. വാക്കുകൾക്കിടയിൽ വിഷാദം കുറുകിക്കിടക്കുന്നത് ഞാൻ കണ്ടു. അവൻ പറഞ്ഞത് നേരാണ്. കഠിനമായി ജോലി ചെയ്യുന്ന ആളാണ്, പൂജ്യത്തിൽ നിന്ന് ജീവിതം പടുത്തുയർത്തിയ ആളാണ്. എഴുതും വരയ്ക്കും, നല്ല ക്രിയേറ്റീവാണ്. ഒരു നേരം വെറുതെ ഇരിക്കില്ല. ഒട്ടും സ്വയം മാർക്കറ്റ് ചെയ്യാനറിയില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് പോലും വലിയ വിലയില്ല. അവർക്കൊക്കെ ഒരു കൂലിപ്പണിക്കാരൻ. ശരിക്കും അവന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നാസുന. അവൻ എഴുതിയ മറ്റൊരു കത്തും ഞാൻ ഇതിനോട് ചേർത്ത് വായിച്ചു. ആരുമറിയാതെ എത്രയോ പൂക്കൾ വിരിഞ്ഞു പൊഴിയുന്നു. അവയുടെ സുഗന്ധം ഏതോ മണലാരണ്യത്തിൽ അലിഞ്ഞു ചേരുന്നു. ഞാൻ അവനൊരു മറുപടി കുറിച്ചു. നീ സ്വയം നാസുനയാണെന്ന് വിശേഷിപ്പിച്ചതിനെ ഞാൻ നിരസിക്കുന്നില്ല സുഹൃത്തെ. ജപ്പാൻ കവിയായ ബാഷോ നാസുനയെക്കുറിച്ച് എഴുതിയത് നീ എന്തുകൊണ്ട് വായിച്ചില്ല? മൗനവും പുലർക്കാല നിലാവും കൊണ്ട് കവിത കുറിച്ച ബാഷോ പറയുന്നത് നീ കേട്ടുവോ? നാസുന വിരിയുന്നു, പ്രപഞ്ചവും പച്ചയും സൂര്യനും ഞാനും. നാസുന വിരിയുന്നു, വിരിഞ്ഞു വിരിഞ്ഞു വിരിയുന്നു.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ദുഃഖദ സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപിച്ചു. നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈ സന്ദർശിക്കും. 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. റോഡ് വികസനം, തുറമുഖം, ശാസ്ത്ര ഗവേഷണം എന്നീ മേഖലകളിലെ പ്രമുഖ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത്. ഡെസ് റിപ്പോർട്ട്.
1: 4,900 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ മെട്രോ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് പോരൂർ ബൈപ്പാസ് സ്റ്റേഷനിൽ നിന്ന് പൂനമല്ലി ബൈപ്പാസ് സ്റ്റേഷനിലേക്കും തിരിച്ചും അദ്ദേഹം മെട്രോയിൽ യാത്ര ചെയ്യും. ഡ്രൈവറില്ലാതെ പ്രവർത്തിക്കാവുന്ന അത്യാധുനിക സിഗ്നലിംഗ് സംവിധാനങ്ങളും 3.7 കിലോമീറ്റർ നീളത്തിൽ ഡബിൾ ഡെക്കർ ഘടനയും പൂനമല്ലി പോരൂർ ഇടനാഴിയുടെ പ്രത്യേകതയാണ്. പഴനി, വെല്ലൂർ കന്റോൺമെന്റ്, അമ്പസമുദ്രം, പരമക്കുടി, നാമക്കൽ എന്നീ 5 അമൃത് ഭാരത് സ്റ്റേഷനുകൾ ഉൾപ്പെടെ 750 കോടിയിലധികം രൂപയുടെ റെയിൽവേ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. സേലം, മധുര, നാഗപട്ടണം ദേശീയപാതകളിലെ പ്രധാന റോഡ് പദ്ധതികളുടെ ഉദ്ഘാടനവും ഇന്ന് മോദി നിർവഹിക്കും. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ മനാലി റിഫൈനറിയിലെ ലൂബ് ഓയിൽ ബേസ് സ്റ്റോക്സ് പദ്ധതിക്ക് അദ്ദേഹം തറക്കല്ലിടും. കാമരാജ് തുറമുഖത്ത് പുതിയ കൽക്കരി ബെർത്ത് പ്രോജക്ട് ഉദ്ഘാടനം ചെയ്യുകയും കണ്ടെയ്നർ ടെർമിനലിന്റെ ഡ്രഡ്ജിംഗ് പ്രവൃത്തികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. IIT മദ്രാസിൽ സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്റർ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ചെന്നൈയിലെ ജയ്ഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പോരൂർ തടാകത്തിന് സമീപത്തെ ജലകണ്ഠേശ്വര ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനവും പൂജയും നിർവഹിക്കും.
0: ഫിറ്റ്നസ്, യുവജന ശാക്തീകരണം, ലഹരിമുക്ത ഇന്ത്യ എന്നീ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ 94th പതിപ്പ് വാരണാസിയിൽ ആരംഭിച്ചു. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത്വം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന സൈക്കിൾ റാലി രാവിലെ 6 നമോഘാട്ടിൽ നിന്നാണ് ആരംഭിച്ചത്. സമ്പൂർണാനന്ദ് സംസ്കൃത സർവകലാശാലയിലെ ദീക്ഷാമണ്ഡപത്തിൽ സൈക്കിൾ റാലി അവസാനിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം, സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, രാഹഗിരി ഫൌണ്ടേഷൻ, മൈ ഭാരത് എന്നിവർ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വാരണാസിക്ക് പുറമെ സായി ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങൾ വഴി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒരേ സമയം സൈക്കിൾ റാലികൾ പുരോഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കാർഷിക ജില്ലകൾ എന്ന് തിരിച്ചറിഞ്ഞ രാജ്യത്തെ 100 ജില്ലകളിൽ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച 6 വർഷത്തെ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം ഒക്ടോബർ 11 ഉദ്ഘാടനം ചെയ്തത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 11 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും കീഴിലെ 36 കേന്ദ്ര പദ്ധതികളെയും സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഈ പദ്ധതി ഏകോപിപ്പിച്ചു. ആഫ്രിക്കയ്ക്ക് അർഹമായ പ്രാതിനിധ്യം നൽകി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി പുനഃസംഘടിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ആവശ്യപ്പെട്ടു. എത്യോപ്യയിൽ അഡിസ് അബാബയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇ കൊമേഴ്സ് ഡെലിവറി സേവനങ്ങൾക്ക് പുതുതായി 5% GST ഏർപ്പെടുത്തിയെന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രചാരണം തെറ്റാണെന്ന് PIB വസ്തുത പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. 57th GST കൌൺസിലിന്റെ ശുപാർശ പ്രകാരം GST നിരക്ക് 17% നിന്ന് 5% ക്രമീകരിച്ചതായി കസ്റ്റംസ് സെൻട്രൽ ബോർഡ് വ്യക്തമാക്കിയതായും PIB അറിയിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ സഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 29 വരെയാണ് സമ്മേളനം. സുസ്ഥിര ചെറുകിട മത്സ്യബന്ധനത്തിന് ദേശീയ പ്രവർത്തന പദ്ധതി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കൊച്ചിയിലെ ICR സിഫ്റ്റിൽ കൂടിയാലോചന നടത്തി. മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളുടെ പ്രശ്നങ്ങളും ആശങ്കകളും മുൻഗണനകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾക്ക് ഡ്രോൺ പരത്തി നന്ദി അറിയിച്ച അദ്ദേഹം അടുത്ത വർഷം സെപ്റ്റംബർ 21 മുതൽ 28 വരെ നടത്തുന്ന കൊക്കൂണിന്റെ 20-ാം പതിപ്പിനെ സ്വാഗതം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനങ്ങളും മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സംസ്ഥാനത്ത് ബദൽ ഊർജ്ജ മാർഗങ്ങളിലൂടെ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പാലക്കാട് അട്ടപ്പാടി ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതിയുടെ ഭാഗമായ മണ്ണാർക്കാട് അഗളി സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അട്ടപ്പാടി മണ്ണാർക്കാട് മേഖലകളിലെ വൈദ്യുതി പ്രസരണ ശൃംഖല ശക്തിപ്പെടുത്താൻ ഈ പദ്ധതികൾക്ക് സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയവും ആസുരിക ശക്തികൾക്കുമേൽ ദൈവിക ശക്തിയുടെ പ്രാധാന്യവും വിളംബരം ചെയ്യുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. 9 രാവുകളും 10 പകലുകളും നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളോടെയാണ് ക്ഷേത്രങ്ങളിലും വീടുകളിലും നവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞുള്ള പ്രഥമ തിഥി മുതലാണ് വ്രതാനുഷ്ഠാനങ്ങളോടെ നവരാത്രി ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. ഈ മാസം 18-ാണ് പൂജവയ്പ്. 20-ന് മഹാനവമിയും 21-ന് വിജയദശമി നാളിൽ വിദ്യാരംഭ ചടങ്ങുകളും നടത്തും. രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഇത്തവണ 11 ദിവസമാണ് ആഘോഷ പരിപാടികൾ. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: സംഗീത നൃത്ത ചുവടുകളാലും അരങ്ങേറ്റം കുറിക്കുന്ന കുരുന്നുകളാലും നഗരത്തിലെ വിവിധ കോവിലുകൾ ഈ മാസം 21 വരെ ശബ്ദമുഖരിതമാകും. മുനീശ്വരൻ കോവിൽ, പിള്ളയാർ കോവിൽ, കാഞ്ചി കാമാക്ഷിയമ്മൻ കോവിൽ, മുത്തുമാരിയമ്മൻ കോവിൽ, കൃഷ്ണൻ കോവിൽ, താളിക്കാവ് ഭഗവതി ക്ഷേത്രം, പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം തുടങ്ങി നഗരത്തിനകത്തും പുറത്തുമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ കലക്ട്രേറ്റ് മൈതാനിയിൽ നാളെ വൈകുന്നേരം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ നഗരത്തിന്റെ ഇനിയുള്ള രാവുകൾ വർണ്ണ വെളിച്ചത്താൽ പ്രകാശപൂരിതമാകും.
0: ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയദശമി ദിനത്തിൽ സംഘടിപ്പിക്കുന്ന വിദ്യാരംഭ ചടങ്ങിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. സീനിയർ പീഡിയാട്രിക് കാർഡിയാക് സർജൻ ഡോക്ടർ വി സൌമ്യരമണൻ, ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ, കുസാറ്റ് മുൻ മാനേജ്മെന്റ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സി വി ജയമണി എന്നിവർ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-നാണ് മത്സരം. പരമ്പരയിൽ ഓരോ മത്സരം ജയിച്ച് ഇരു ടീമുകളും തുല്യ നിലയിലാണ്. ISL ഫുട്ബോളിലെ ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC ഡൽഹി സ്പോർട്ടിംഗ് ക്ലബിനെ പരാജയപ്പെടുത്തി. 2-3 ഗോളുകൾക്കാണ് ബംഗളൂരുവിന്റെ ജയം. ഗോവ ചെന്നൈ മത്സരം ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി സമനിലയിൽ അവസാനിച്ചു. കൊച്ചിയിൽ നടന്ന 6-ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 5-ാം പാദ മത്സരത്തിൽ പള്ളാതുരുത്തി മേൽപ്പാടം ചുണ്ടൻ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. വിയപുരം ചുണ്ടൻ 2-ാം സ്ഥാനവും നടുഭാഗം ചുണ്ടൻ 3-ാം സ്ഥാനവും നേടി. മന്ത്രി റോജി എം ജോൺ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പുല്ലാട് ഉപജില്ല ജേതാക്കളായി. തിരുവല്ല ഉപജില്ല 2-ാം സ്ഥാനവും പത്തനംതിട്ട ഉപജില്ല 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. തലശ്ശേരിയിൽ സമാപിച്ച കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പയ്യന്നൂർ ഉപജില്ല ജേതാക്കളായി. 17-ാം തവണയാണ് പയ്യന്നൂർ ചാമ്പ്യന്മാരാകുന്നത്. തലശ്ശേരി നോർത്ത് ഉപജില്ല 2-ാം സ്ഥാനവും മട്ടന്നൂർ ഉപജില്ല 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. കോഴിക്കോട് സൌത്ത് മണ്ഡലം MLA ഫൈസൽ ബാബുവിന്റെ നേതൃത്വത്തിൽ തീരദേശ വികസനത്തിനായി നടപ്പാക്കുന്ന സ്നേഹസാഗരം പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പിന് കീഴിലെ സാഫ്, അക്ഷരസമുദ്രം പദ്ധതി എന്നിവയുടെ സഹകരണത്തോടെയുള്ള സർവേയുടെ 2-ാം ഘട്ടം ഇന്ന് സൌത്ത് ബീച്ച് തീരപ്രദേശത്ത് നടത്തും. രാവിലെ പള്ളിക്കണ്ടി GLP സ്കൂളിലാണ് തുടക്കം. വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളാണ് സർവേയിൽ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപിച്ചു. നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തുവേണം. കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ നിന്ന് കുമാരി എൻ കൊട്ടാരം എഴുതിയ അമ്മയെ കളയുമ്പോൾ എന്ന കഥ കേൾക്കാം. മകനെ, അമ്മയെ കളയുമ്പോൾ മകനാൽ കളയപ്പെടുകയാണെന്ന് അമ്മയ്ക്കൊരിക്കലും തോന്നരുത്. ഒരു ദിവസമെങ്കിലും തെക്കേപ്പുറത്തെ ചായപ്പിലെ ആക്രികൾക്കിടയിലെ കയറ്റുകെട്ടിൽ നിന്നും അമ്മയെ, ഞങ്ങൾ ഒരുമിച്ചുറങ്ങിയ ആ മുറിയിലെ നിന്നെ നടുക്ക് കിടത്തി ഞങ്ങൾ ഇരുവശവുമായി കിടന്ന് നിന്നെക്കുറിച്ച് സ്വപ്നങ്ങൾ നെയ്ത് ആ കട്ടിലിൽ കിടന്നുറങ്ങാൻ അനുവദിക്കണം. നിന്റെ മക്കളെ അമ്മയുടെ മടിയിലിരിക്കാനും അവരെക്കൊണ്ട് അച്ഛമ്മേ എന്ന് വിളിപ്പിക്കാനും അവരോടൊപ്പം ഒരേ ഒരു ദിവസമെങ്കിലും ചിലവഴിക്കാനും അനുവദിക്കണം. മനസ്സ് നിറഞ്ഞ് ആഹ്ലാദിക്കട്ടെ ആ പാവം. കുഞ്ഞുങ്ങൾക്ക് കഥകൾ പറഞ്ഞുകൊടുത്ത് ഒരു രാത്രി അവരെ കെട്ടിപ്പിടിച്ചുറങ്ങാനും അനുവദിക്കണം നീ. കുട്ടിക്കാലത്ത് നിനക്ക് കഥ കേൾക്കാൻ എന്തിഷ്ടമായിരുന്നു. കഥ കേട്ടുറങ്ങുന്ന നീ രാത്രിയിൽ ഉറക്കമുണർന്നാൽ ഉറങ്ങുന്ന അമ്മയെ വിളിച്ചുണർത്തി വീണ്ടും കഥ പറയിപ്പിക്കുമായിരുന്നു. എപ്പോഴും നമ്മൾ പറഞ്ഞു ചിരിക്കുമായിരുന്ന ഒരു കഥ പറച്ചിൽ നീ ഓർക്കുന്നുണ്ടോ? അമ്മ ഉറക്കം തൂങ്ങി കവരവരുടെ കഥ പറഞ്ഞത്. ഗാന്ധാരി പ്രസവിച്ച മാംസപിണ്ഡത്തെ കഷ്ണങ്ങളാക്കി 101 ഭരണികളിലാക്കി എന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ ഭരണിയിലാണ് അച്ചാറിടുന്നത് എന്ന് പറഞ്ഞ് അതിന്റെ വിവരണമായി മാറി. പിന്നെയുമുണ്ട്, ദൂത് പറയാൻ ചെന്ന ശ്രീകൃഷ്ണനെ മുറിയിലിട്ട് പൂട്ടിയിട്ട് താക്കോൽ വിരലിലിട്ട് കറക്കി നടന്നുപോയത്രേ ദുര്യോധനൻ. പിന്നെ ആരൊക്കെയോ ചേർന്ന് വാതിൽ പൊളിച്ച് ശ്രീകൃഷ്ണനെ രക്ഷപ്പെടുത്തിയത്രേ. അമ്മയുടെ ഉറക്കം തൂങ്ങി കഥകളെ എത്ര കളിയാക്കിയിട്ടുണ്ട് നീ. അമ്മ കുളിക്കുമ്പോൾ കുളിമുറിക്ക് മുന്നിൽ കാവിലിരിക്കുമായിരുന്നു നീ. എന്നിട്ട് ഇടയ്ക്കിടെ അമ്മയെ ഒന്ന് കാണിച്ചേ, അമ്മയെ കാലൊന്ന് കാണിച്ചേ എന്ന് പറയുമായിരുന്നു. അങ്ങനെ തീർത്തും അമ്മക്കുട്ടിയായിട്ടാ നീ വളർന്നത്. വലുതായിട്ടും നിനക്കൊരു പനി വന്നാൽ ഉറക്കമിളിച്ച് കാവലിരിക്കുമായിരുന്നു അമ്മ. ചെറുപ്പത്തിൽ കൂടെ കൂടെ നിനക്ക് പനി വരുമായിരുന്നു. ജന്മനാ ആരോഗ്യം കുറഞ്ഞ കുഞ്ഞായിരുന്നു നീ. ഒരു എലിക്കുഞ്ഞിന്റെ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നീ. അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നത് കൊണ്ട് ഒരു കുഞ്ഞു പനി വന്നാലും വെപ്രാളമായിരുന്നു അമ്മയ്ക്ക്. നെറ്റിയിൽ തുണി നനച്ചിട്ടും കുഞ്ഞു തൂവാല നനച്ച് നിന്റെ ഉള്ളം കൈയിൽ ചുരുട്ടിപ്പിടിപ്പിച്ചും ഉറങ്ങാതിരിക്കും. നീ ഉറങ്ങിക്കോളൂ, ഞാൻ ഉണർന്നിരിക്കാമെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. ഞാൻ ഉറങ്ങിപ്പോകും അത്രേ. ആഗ്രഹമുണ്ടായിരുന്നിട്ടും രണ്ടാമതൊരു കുഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞതും അമ്മയാണ്. നിന്നോടുള്ള കരുതലും സ്നേഹവും പകത്തു പോകാതിരിക്കാൻ. അച്ഛൻ ഓരോന്ന് പറഞ്ഞ് നിന്നെ വേർപ്പിച്ചോ, സാരമില്ല, ക്ഷമിച്ചേക്ക്. അതുവരെ കാണിക്കാത്ത സ്നേഹത്തോടെ അമ്മയ്ക്കിഷ്ടപ്പെട്ട ആഹാരം നിറചിരിയോടെ വിളമ്പിക്കൊടുക്കണം. നിന്റെ സ്നേഹം കാണുമ്പോൾ ഗദ്ഗദം കൊണ്ട് അമ്മയുടെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി വിക്കിപ്പോയാൽ ഗ്ലാസ്സിലെ വെള്ളം ചുണ്ടുകൂടി ചേർത്ത് കൊടുത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് കവളിൽ തട്ടണം. അപ്പോൾ അമ്മ നിന്റെ കൈത്തലം നനഞ്ഞ മിഴികളോടെ മുകർന്ന് നിന്നെ നോക്കി ഒരു നിറ ചിരിച്ചിരിക്കും. എന്നിട്ട് ചിലപ്പോൾ ആ മെലിഞ്ഞു നീണ്ട വിരലുകളാൽ ഒരുരുള ഉരുട്ടി നിനക്ക് നീട്ടിയെന്നിരിക്കും. അമ്മ തരുന്ന അവസാനത്തെ ഉരുള എന്ന് കരുതി അറപ്പില്ലാതെ നീ അത് വായ തുറന്ന് വാങ്ങിക്കണം. കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അമ്മ കാണാതെ നീ കുഞ്ഞുനാളിൽ ചെയ്തിരുന്നത് പോലെ ഇടം കൈയിലേക്ക് പൂന്നിട്ടോളൂ. ഒത്തിരി സ്നേഹം ഭാവിച്ച് ആത്മാവിനെ നേദിക്കുന്ന പോലെ ഒരുരുള അമ്മയുടെ വായിലേക്ക് നീയും കൊടുക്കണം. അമ്മയത് അമൃതുപോലെ കഴിക്കുമ്പോൾ ആഹ്ലാദവും സംതൃപ്തിയും നീ അനുഭവിക്കുന്നതായി അമ്മയ്ക്ക് തോന്നണം. ആ നിമിഷം ഇതുവരെ നീ കൊടുത്ത എല്ലാ വേദനയും അമ്മ മറക്കും. നിന്റെ ആദ്യത്തെ ശമ്പളം കൊണ്ട് അമ്മയുടെ പിറന്നാളിന് ആദ്യമായി നീ വാങ്ങിക്കൊടുത്ത സെറ്റും മുണ്ടും ഞങ്ങളുടേതായിരുന്ന അലമാരിയിൽ പൊന്നുപോലെ സൂക്ഷിച്ചിട്ടുണ്ടമ്മ. അത് ഉടുപ്പിക്കണം. മകൻ കാറ് വാങ്ങിക്കുമ്പോൾ നമുക്ക് പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കരുതി വെച്ച കൂട്ടു സ്വപ്ന സ്ഥലങ്ങളുണ്ട്. അതിൽ അമ്മ ഏറ്റവും ആഗ്രഹിച്ചത് അമ്മയുടെ തറവാടാണ്. നീയുമായി അഭിമാനത്തോടെ ഒരിക്കൽ മാത്രം എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിയിടത്തേക്ക് ശപിച്ചു വിട്ടവരോട് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് പറയാതെ പറയാൻ വേണ്ടി മാത്രം ആ ഒരു ആഗ്രഹമെങ്കിലും നീ സാധിച്ചു കൊടുക്കണം. അമ്മ കിടക്കുന്ന കയറ്റുകെട്ടിലിനടിയിൽ ഒരു ചെറിയ കാൽപ്പെട്ടിയുണ്ട്. അതിൽ നിറയെ നിന്റെ കുഞ്ഞുടുപ്പുകളാണ്. ഏറ്റവും അടിയിൽ പ്ലാസ്റ്റിക് കൂടിൽ ഭദ്രമായി പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രെയിം ചെയ്ത ഒരു പടമുണ്ട്. സ്കൂൾ യൂണിഫോമിൽ നീ, നിന്റെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നത്തിന്റെ വിത്ത് പാകിയ നിമിഷം, ഒരുപാട് സങ്കടം കൊണ്ട് ഉറക്കം വരാതെ ഇരുട്ടിലേക്ക് കൺമിഴിച്ചു കിടക്കുന്ന രാത്രികളിൽ അമ്മ നെഞ്ചോട് ചേർത്ത് വെക്കും അത്. അത് നീ എടുത്ത് അമ്മയുടെ ബാഗിൽ വെക്കണം. കളയപ്പെടുമ്പോൾ ഒരു കൂട്ടിന് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ കളയരുത്. ആ ചുക്കിച്ചുളിഞ്ഞ ദേഹത്തും കാമത്തിന്റെ വേവ് നോക്കി ചവച്ചു തുപ്പി ചവറ്റുകൂനയിൽ വലിച്ചെറിയും നിശാചരന്മാർ. സിനിമ കാണിച്ച് തിയേറ്ററിൽ ഉപേക്ഷിക്കാമെന്ന് കരുതരുത്. സിനിമ കാണാനുള്ള അകലെ കാഴ്ച അമ്മയ്ക്കില്ല. തെരുവിൽ വിട്ടു പോരരുത്. മകനെ വിളിച്ച് കരഞ്ഞു നടക്കുമ്പോൾ പിന്നിൽ ഹോണടിക്കുന്ന വണ്ടികളുടെ ശബ്ദം കേൾക്കാൻ കഴിയില്ല അമ്മയ്ക്ക്. ക്ഷേത്രത്തിൽ നടതള്ളാനും ശ്രമിക്കരുത്. ചാനലുകളിലും പത്രങ്ങളിലും നിന്റെ പേര് വരുന്നതും ജനങ്ങൾ നിന്നെ പഴിക്കുന്നതും അമ്മയ്ക്ക് സഹിക്കില്ല. അപ്പോൾ പിന്നെ കൊണ്ടുകളയുന്നതിനേക്കാൾ ഭേദം കൊന്നുകളയുന്നതായിരിക്കും. അതാവുമ്പോൾ ആരുമറിയാതെ ചെയ്ത് നിനക്ക് പരിചയമുണ്ടല്ലോ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മതി.

അനാദിയായ കാലത്തിന്റെ ഏത് അവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻ പരാഗങ്ങൾ വീണ് സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്. മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വേൽച്ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ. പക്ഷേ ചിലപ്പോഴത് ചുവന്നു പൂക്കും, കാട്ടുതീയായി പടരും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞുചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും. വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും. പഴഞ്ചനാശയങ്ങളെ എരിച്ചു കളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്. പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും. ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഗ്ലോബൽ സൌത്ത് ഐക്യത്തിലും പൊതുവായ വികസന ലക്ഷ്യങ്ങളിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഡൽഹിയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭാ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് പ്രകടിപ്പിച്ച ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യ. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. ISL ഫുട്ബോളിൽ ഗോവ ചെന്നൈയിൻ മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 4,900 കോടി രൂപ മുതൽ മുടക്കുള്ള ചെന്നൈ മെട്രോ റെയിൽ പദ്ധതി അദ്ദേഹം നാടിന് സമർപ്പിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: 750 കോടിയിലധികം രൂപയുടെ റെയിൽവേ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ച പളനി, വെല്ലൂർ കന്റോൺമെന്റ്, അമ്പാസമുദ്രം, പരമക്കുടി, നാമക്കൽ എന്നീ 5 സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. വിവിധ ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ശ്രീ മോദി നിർവഹിക്കും. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ല്യൂബ് ഓയിൽ ബേസ് സ്റ്റോക്ക് പദ്ധതിക്ക് തറക്കല്ലിടുന്ന അദ്ദേഹം IIT മദ്രാസിലെ ബ്രെയിൻ സെന്ററും സന്ദർശിക്കും. ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിളിന്റെ 94th പതിപ്പ് വാരാണസിയിൽ നടക്കുന്നു. രാവിലെ 6 സമ്പൂർണാനന്ദ് സംസ്കൃത സർവകലാശാലയിലെ നമോഘട്ടിൽ നിന്നാരംഭിച്ച റാലി ദീക്ഷാമണ്ഡപിൽ സമാപിക്കും. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലും പരിപാടി നടക്കും. വികസിത ഭാരതത്തിനായുള്ള നശാമുക്ത് യുവ എന്ന പ്രമേയത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ സംരംഭം. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഡൽഹിയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് പ്രകടിപ്പിച്ച ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്നും രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള അനാവശ്യമായ ഇടപെടലാണതെന്നും ഇന്ത്യ വ്യക്തമാക്കി. നിഷ്പക്ഷതയും വിവേചനരഹിതവുമായ സമീപനവും പാലിക്കണമെന്ന ഉത്തരവാദിത്തത്തിനനുസൃതമായി മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന വൻ പ്രതിഷേധങ്ങളിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ജനീവയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി സംഘം പ്രസ്താവനയിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എത്യോപ്യയിലെ അഡിസ് അബാബയിൽ നടന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര ദൌത്യത്തലവന്മാരുടെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. ഗ്ലോബൽ സൌത്ത് ഐക്യം, തന്ത്രപരമായ സ്വയംഭരണാധികാരം, പൊതുവായ വികസന ലക്ഷ്യങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ളതെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മറ്റൊരു ചടങ്ങിൽ ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ആഫ്രിക്കയ്ക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന തരത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ പരിഷ്കരണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
2: India and Africa cannot remain unrepresented in global decision making. This decade has seen the UN slide steadily into irrelevance, helpless in the face of major challenges. Our objective is to make global governance more democratic, more responsive, and more representative. And in doing so, make the United Nations itself more capable and more credible.
0: പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് രാജ്യത്തെ 100 പ്രധാന കാർഷിക ജില്ലകളിൽ പദ്ധതി ആരംഭിച്ചത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കേന്ദ്ര പദ്ധതികളെയും സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കി വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് വനിതാ ശാക്തീകരണത്തിനായി നടപ്പിലാക്കിയ മുത്തലാഖ് നിരോധനത്തെക്കുറിച്ചാണ്. രാജ്യത്ത് മുത്തലാഖ് സമ്പ്രദായം നിരോധിച്ചതും അത് ക്രിമിനൽ കുറ്റമാക്കിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിയമ പരിഷ്കാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. 2017 മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടതിന് പിന്നാലെ 2019 ജൂലൈ 30 പാർലമെന്റ് മുത്തലാഖ് നിരോധന ബിൽ പാസാക്കുകയും 2019 ഓഗസ്റ്റ് 1 മുതൽ ഇത് നിയമമായി നിലവിൽ വരികയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സൌദി അറേബ്യയിൽ റിയാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അയൽരാജ്യമായ യമനിൽ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർക്കെതിരെ സൌദി നേതൃത്വത്തിലുള്ള സഖ്യം അടുത്തിടെ നടത്തിയ ആക്രമണങ്ങളുടെ തുടർച്ചയാണിത്. വിമാനത്താവള ആക്രമണത്തെക്കുറിച്ച് ഹൂതി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. സഭ 9 ദിവസമായിരിക്കും സമ്മേളിക്കുക. ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29 സമ്മേളനം അവസാനിക്കും. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപനം. സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. 2027 സെപ്റ്റംബർ 21 മുതൽ 28 വരെ നടക്കുന്ന കൊക്കൂണിന്റെ 20th പതിപ്പിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ദുർഗാദേവിയെ ആരാധിക്കുന്ന 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് രാജ്യത്തുടനീളം ഭക്തിനിർഭരമായ തുടക്കം. നവരാത്രി നാളുകളിൽ ദുർഗാദേവിയുടെ 9 വ്യത്യസ്ത ഭാവങ്ങളെയാണ് ഭക്തർ ആരാധിക്കുന്നത്. കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നവരാത്രി ആഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. 2nd ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഇത്തവണ 11 ദിവസമാണ് ആഘോഷ പരിപാടികൾ. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ കളക്ടറേറ്റ് മൈതാനത്ത് നാളെ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ISL ഫുട്ബോളിന്റെ 13th സീസണിന് തുടക്കമായി. ഉദ്ഘാടന മത്സരത്തിൽ ബംഗളൂരു സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയെ 3-2 തോൽപ്പിച്ചു. ഗോവയും ചെന്നൈയും ഫുട്ബോളും ക്ലബും തമ്മിലുള്ള മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചു. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാഷിയെയും ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റിയെയും നേരിടും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം ഇന്ന് ഇൻഡോറിൽ നടക്കും. രാത്രി 7-ന് മത്സരം. ഓൺലൈൻ ഷോപ്പിംഗ് ഡെലിവറി സേവനങ്ങൾക്ക് പുതിയതായി 5% GST ഏർപ്പെടുത്തിയെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. 57th GST കൌൺസിലിന്റെ ശുപാർശ പ്രകാരം GST നിരക്ക് 18% നിന്ന് 5% ക്രമീകരിച്ചിട്ടുണ്ടെന്ന് PAB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. കേരളം, മാഹി, ലക്ഷദ്വീപ് തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ, പശ്ചിമ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും സമാനമായ കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ദേശീയ തലസ്ഥാനത്തെ ക്രമസമാധാന സാഹചര്യം കണക്കിലെടുത്ത് ഡൽഹി പോലീസ് ഗതാഗത സംബന്ധമായ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. നിലവിലെ സാഹചര്യമനുസരിച്ച് രാവിലെ 6 മുതൽ വിവിധയിടങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങളും വഴിതിരിച്ചുവിടലുകളും ഏർപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ അടച്ചിരുന്ന 45 മെട്രോ സ്റ്റേഷനുകളിലെയും കവാടങ്ങൾ തുടർന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഇന്നലെ രാത്രി 10 വരെ സ്റ്റേഷനുകൾ അടച്ചിട്ടിരുന്നു. എല്ലാ ട്രെയിൻ സർവീസുകളും ഇന്ന് സാധാരണ സമയക്രമം അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് നോർത്തേൺ റെയിൽവേ അറിയിച്ചു. ഇന്നലെ പുലർച്ചെ 4 മുതൽ ഉച്ചയ്ക്ക് 2 ന്യൂഡൽഹി ഹസ്രത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തേണ്ടിയിരുന്ന മെയിൽ എക്സ്പ്രസ് ട്രെയിനുകൾ റദ്ദാക്കാൻ റെയിൽവേ നേരത്തെ തീരുമാനിച്ചിരുന്നു. പ്രതിഷേധത്തിനിടെ ഡൽഹി പോലീസ് വെടിയുതിർത്തു എന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം വീഡിയോകളുടെ കാര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഗ്ലോബൽ സൌത്ത് ഐക്യത്തിലും പൊതുവായ വികസന ലക്ഷ്യങ്ങളിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ളതെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഡൽഹിയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് പ്രകടിപ്പിച്ച ആശങ്കകൾ അടിസ്ഥാനരഹിതമെന്ന് ഇന്ത്യ. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. ISL ഫുട്ബോളിൽ ഗോവ ചെന്നൈയിൻ മത്സരം സമനിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. പതിനാറാം നൂറ്റാണ്ടിലാണ് എഴുത്തച്ഛൻ, അതിനു മുമ്പ് ചെറുശ്ശേരി, കുറച്ചുകൂടി മുൻപ് പുനനമ്പൂതിരി, പിന്നെ കണ്ണശ്ശന്മാർ. പക്ഷെ ഇവിടെയൊന്നും ഒരു സ്ത്രീ അടയാളം ചെയ്തിട്ടില്ല എന്നതാണ്. അതെന്തുകൊണ്ടാകും? എഴുതാൻ ആളില്ലാത്തതോ, എഴുതാൻ അനുവദിക്കാത്തതോ, അതോ എഴുതാൻ അറിയാത്തതോ? അങ്ങനെ വരാൻ സാധ്യതയില്ല. എഴുത്തിനും കലയ്ക്കും അങ്ങനെ കാലസാധ്യതകളില്ല. പിന്നെന്തുകൊണ്ടാണ് ചരിത്രത്തിലെ സ്ത്രീയുടെ കർത്തൃത്വം അതർഹിക്കുന്ന വിധത്തിൽ വസ്തുനിഷ്ഠമായി ചർച്ച ചെയ്യപ്പെടുകയോ അംഗീകരിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നതാണ് സത്യം. അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, പരമാവധി തമസ്കരിച്ചിട്ടുണ്ട് എന്നുകൂടി ഓർക്കണം. എഴുതിയവരുണ്ടാവും, എഴുതാൻ മോഹിച്ചിരുന്നവരും ഉണ്ടാകും, ചിന്തിക്കാൻ അനുവദിച്ചിരുന്നില്ല. പിന്നെയല്ലേ എഴുതാൻ അനുവദിക്കുന്നത്? സ്വപ്നം കാണാൻ അനുവദിച്ചിട്ടില്ല. പിന്നെയല്ലേ ഭാവനകളിൽ വിരാജിക്കുന്നത്? പഠിച്ചിട്ടെന്തിനാ എന്നായിരുന്നു ചോദ്യം. പിന്നെയല്ലേ വായിക്കാൻ അനുവദിക്കുന്നത്? ശരീരം എന്നതിനപ്പുറം യാതൊരുവിധ സ്വയം നിർണയാവകാശവും ഇല്ലാതിരുന്ന കാലം, പെണ്ണെഴുത്തിന് ഒരു പ്രസക്തിയും ഇല്ലാതിരുന്ന കാലം. അവിടെ നിന്നാണ് ആധുനിക കേരള സൃഷ്ടിയുണ്ടാക്കിയ നവോത്ഥാന കാലഘട്ടത്തിൽ പെണ്ണക്ഷരങ്ങൾ തിളങ്ങാൻ തുടങ്ങിയത്. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ എന്ന് ബാലാമണിയമ്മ എഴുതി. അവഗണനകളുടെയും അടിച്ചമർത്തലുകളുടെയും അനുഭവങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകൾ എല്ലാ മേഖലകളിലും തിളങ്ങാൻ തുടങ്ങി. ശരിക്കും കേരള നവോത്ഥാനം. സ്ത്രീ അബലയല്ലെന്നും ചബലയല്ലെന്നുമുള്ള ആഹ്വാനങ്ങൾ ഉയർന്നു. സാഹിത്യത്തിലും അത് പ്രതിഫലിച്ചു. പരമ്പരാഗത ചട്ടക്കൂടുകൾ അത്ര കണ്ട് പൊട്ടിച്ചു പുറത്തു കടക്കാൻ ബാലാമണിയമ്മയ്ക്ക് സാധിച്ചില്ല. എന്നാലാകട്ടെ, ചാട്ടുളിയായി മാറിയ വാക്കുകളുമായാണ് ലളിതാംബിക അന്തർജനം രംഗത്തെത്തിയത്. നമ്പൂതിരിയെ മനുഷ്യനാക്കാനും സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൊണ്ടുവരാനും ശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്ന കാലത്ത് ലളിതാംബിക അന്തർജനത്തിന്റെ എഴുത്തുകളുണ്ടാക്കിയ ഊർജം നിസ്സാരമായിരുന്നില്ല. നമ്പൂതിരി സ്ത്രീയും മനുഷ്യാവകാശങ്ങൾ അനുഭവിക്കണം എന്ന കാഴ്ചപ്പാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. സമുദായ പരിഷ്കരണ ശ്രമങ്ങൾ, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളായി വികസിച്ചുവന്ന ചരിത്രസന്ധിയുടെ ദിശാബോധം പൂർണമായും ഉൾക്കൊണ്ട എഴുത്തുകാരിയായിരുന്നു ലളിതാംബിക അന്തർജനം. യാത്രാവസാനം, പ്രതികാരദേവത, വിധിബലം, മൂടുപടത്തിൽ തുടങ്ങിയ കഥകളോടൊപ്പം മനുഷ്യൻ മാത്രം, ചുരന്ന മുല തുടങ്ങിയ കഥകളും അവരെഴുതി. വിവേചനരഹിതമായ ഒരു ലോകം യാഥാർത്ഥ്യമാകണം എന്ന ആഗ്രഹം ആ കഥകളിൽ കാണാം. മനുഷ്യത്വത്തെ വെളിപ്പെടുത്താൻ എഴുത്തിനെ അവർ മാധ്യമമാക്കി. ഓർമ്മകൾക്കപ്പുറത്ത് എന്ന കവിതയിൽ അവർ പറയുന്നത് നോക്കൂ: വികാസം, പൂർണ്ണത, അതിനുവേണ്ടി മാത്രമാണ് എന്റെ തീർത്ഥാടനം. ഞാൻ ഇന്നോളം രാത്രിയിലെ വല്ലതും എഴുതിയിട്ടുള്ളൂ. രണ്ടു കുട്ടികളെ തൊട്ടിലാട്ടിക്കൊണ്ട് ചുവട്ടിലിരുന്ന് എഴുതിയിട്ടുണ്ട്. അടുക്കളപ്പടിയിന്മേൽ വെച്ച് കവിത കുറിക്കാറുണ്ട്. രാത്രി 10 മണി കഴിഞ്ഞ് സമസ്ത ജീവജാലങ്ങളും ഉറങ്ങുന്ന സമയത്ത് ഉണർന്നിരുന്ന് ഞാൻ എഴുതും. പലപ്പോഴും നേരം വെളുക്കുന്നതുവരെ. അതാണ് എന്നെ രോഗിണിയാക്കിയതെന്നും ലളിതാംബിക അന്തർജനം എഴുതുന്നു. മാതൃകാ കുടുംബിനികൾ എന്ന കൽപ്പിത വ്യവസ്ഥയോട് പൊരുതിക്കൊണ്ട് എഴുതാനാവില്ല എന്നതുകൊണ്ടാണ് 20-ാം നൂറ്റാണ്ടുവരെയും നമുക്ക് മികച്ച എഴുത്തുകാരികൾ ഉണ്ടാകാതെ പോയത്.

സ്ത്രീ വ്യക്തിയാണ് എന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രത മുറ്റി നിൽക്കുന്ന രചനകളുടെ അഗ്നി തേജസ്സായാണ് സരസ്വതിയമ്മ എന്ന എഴുത്തുകാരി രംഗത്തെത്തുന്നത്. കുടുംബിനി, പതിവ്രത, അമ്മ തുടങ്ങിയ പരമ്പരാഗത സ്ത്രീ പരിവേഷങ്ങളെ അവർ കുടഞ്ഞെറിഞ്ഞു. ഫെമിനിസം എന്താണെന്ന് പോലും പരിചിതമല്ലാത്ത കേരള സമൂഹത്തിന്റെ മുന്നിലാണ് സ്ത്രീ വിമോചനത്തിന്റെയും സ്ത്രീ സമത്വത്തിന്റെയും ആശയങ്ങൾ കഥകളിലൂടെ അവതരിപ്പിക്കാൻ സരസ്വതിയമ്മ തന്റേടം കാണിച്ചത്. വ്യക്തി എന്ന നിലയിൽ സ്ത്രീ പുരുഷ സമത്വം സ്ഥാപിക്കപ്പെടണം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. കഥകളിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നു. സ്വന്തം വ്യക്തിത്വത്തെയും അവകാശങ്ങളെയും കുറിച്ച് സ്ത്രീയെ ബോധ്യപ്പെടുത്തുക എന്നത് തന്റെ ദൌത്യമായി തന്നെ സരസ്വതിയമ്മ കണ്ടു. എഴുത്തിലെന്ന പോലെ ജീവിതത്തിലും ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നില്ല അവർ. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പ്രഖ്യാപിച്ചത് EMS ആണ്. ആ പ്രഖ്യാപനമാകട്ടെ നവോത്ഥാനത്തിന്റെ പൂർണമായ ഉൾക്കൊള്ളലുമായിരുന്നു. സ്ത്രീസ്വത്വ പ്രകാശനമായിരുന്നു രാജലക്ഷ്മിയുടെയും മാധവിക്കുട്ടിയുടെയുമൊക്കെ രചനകളിൽ നമുക്ക് കാണാനാവുന്നത്. എന്നാൽ അത് ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി ഉയർന്നു വന്നതുമില്ല. വിധേയത്വം അംഗീകരിക്കുന്ന സ്ത്രീയെ മാത്രം അംഗീകരിക്കാൻ പഠിച്ച നമ്മുടെ സമൂഹത്തിന് ഒട്ടും പഥ്യമായിരുന്നില്ല രാജലക്ഷ്മിയും മാധവിക്കുട്ടിയും. ഈ സാഹചര്യങ്ങളായിരുന്നു രാജലക്ഷ്മിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ നവീകരണം ആവശ്യമാണെന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന എഴുത്തുകാരികളായിരുന്നു രാജലക്ഷ്മിയും മാധവിക്കുട്ടിയും.

ലളിതാംബിക അന്തർജനം വെളിപ്പെടുത്തി. രാജലക്ഷ്മി പ്രതിരോധിച്ചു. മാധവിക്കുട്ടി പൊളിച്ചെഴുതി. എന്നാൽ സുഗതകുമാരിയാകട്ടെ സ്ത്രീയുടെ സ്വത്വാത്മകതയെ പരമ്പരാഗത സങ്കല്പങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കുകയാണുണ്ടായത്. വിധേയത്വത്തിലധിഷ്ഠിതമായ സ്ത്രീ സ്വത്വത്തിന്റെ സ്വാതന്ത്ര്യമായിരുന്നു സുഗതകുമാരി മുന്നോട്ടു വച്ചത്. കാവ്യഭംഗിയുടെ അന്യൂനമായ ഊറ്റം എന്നതിനപ്പുറം സാമൂഹിക പുനഃസൃഷ്ടിക്ക് ആവശ്യമായൊരു വിഗ്രഹഭഞ്ജകത്വം സുഗതകുമാരി കവിതകൾക്ക് അത്ര കണ്ട് അവകാശപ്പെടാനാവില്ല തന്നെ. നെല്ല്, ആഗ്നേയം, ഹോമൻകൊല്ലി തുടങ്ങിയ നോവലുകളിലൂടെ പി വത്സല പറയാൻ ആഗ്രഹിച്ചത് ആദിവാസി ജനതയുടെ ജീവിതോത്കർഷതയാണ്. സ്ത്രീയുടെ വിധേയത്വഭരിതമായ ആശ്രിത ജീവിതത്തെ സുഗതകുമാരി ആദർശവൽക്കരിക്കുന്നതുപോലെ ആദർശപരമാക്കാൻ പി വത്സല തയ്യാറാവുന്നില്ല. അതേക്കാൾ ശക്തമായി പുരുഷകേന്ദ്രിത മൂല്യബോധത്തോട് കലഹിച്ചുകൊണ്ടാണ് സാറാ ജോസഫ് രചനകൾ നിർവഹിച്ചിട്ടുള്ളത്. സമൂഹത്തിൽ സ്ത്രീ എന്ന സങ്കേതം ശാരീരികവും മാനസികവും ബൌദ്ധികവും വൈകാരികവുമായി അടിച്ചമർത്തപ്പെടുന്നതിനോട് അതിശക്തമായി അവർ കലഹിക്കുന്നു. സ്വന്തം സർഗപരതയെ സാമൂഹികമാക്കുന്ന എഴുത്തുകാരികൾ ജന്മമെടുത്തുകൊണ്ടേയിരിക്കുന്നു. പുരുഷാധിപത്യ സമൂഹത്തിന്റെ തകർച്ചയിലൂടെ മാത്രമേ സമത്വാധിഷ്ഠിതമായ സമൂഹം നിലവിൽ വരൂ എന്ന യാഥാർത്ഥ്യം ഇവരുടെ രചനകളിലെല്ലാമുണ്ട്. ഉദ്യോഗസ്ഥകളായ സ്ത്രീകൾ പോലും വിധേയത്വത്തിലധിഷ്ഠിതമായ സ്ത്രീ സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്. പരമ്പരാഗത ഭാര്യ അല്ലെങ്കിൽ വീട്ടമ്മയിൽ നിന്നുകൊണ്ടുള്ള സ്വാതന്ത്ര്യം പോരേ എന്നും അദ്ദേഹം എന്നെ ഒന്നിലും വിലക്കിയിട്ടില്ല എന്നുമൊക്കെ പറയുന്ന സ്ത്രീകളുണ്ട്. സ്ത്രീ വ്യക്തിയാണെന്ന ബോധതലമില്ലാതെയുള്ള ചോദ്യങ്ങളാണിവ. സ്ത്രീ സ്വത്വത്തിന്റെ ആവിഷ്കാരത്തിലൂടെ സ്വതന്ത്രയായ സ്ത്രീ, അതാണ് പുരോഗമന ലോകം മുന്നോട്ടു വയ്ക്കുന്നത്. കെആർമീരയും ബി എം സുഹറയും ചന്ദ്രമതിയുമൊക്കെ അപ്രകാരമുള്ള നിലപാടുകളിലൂടെ ധീരമായി എഴുതുന്നവരാണ്. സ്ത്രീ പുരുഷ ദ്വന്ദ്വത്തിനപ്പുറമുള്ള ലിംഗലൈംഗിക ഭേദങ്ങൾ കൂടി അംഗീകരിക്കപ്പെടുന്ന സമത്വവാദത്തിന്റെ കൊടിയുയരുന്ന കാലമാണിതെന്ന് മറന്നുപോകരുത്. ചിലരുടെയെങ്കിലും രചനകളിൽ പുരുഷവിദ്വേഷം കടന്നുകൂടിയിട്ടുണ്ട് എന്ന അപവാദം പറയുന്നവരുണ്ട്. അത്രമേൽ വിദ്വേഷം വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അത്രമേൽ അടിച്ചമർത്തലും അടിമത്തവും അനുഭവിച്ചതുകൊണ്ടാണ്, അത്രമേൽ തീവ്രമായ വിവേചനമുണ്ടായിരുന്നതുകൊണ്ടാണ്. പുരുഷാധിപത്യ സമൂഹത്തിൽ എഴുത്തുകാരികൾ അടക്കമുള്ള കലാകാരികൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ്. പൊളിച്ചെഴുത്തുകൾ അനിവാര്യമായിരിക്കുന്നു. തീവ്രമായ പെണ്ണെഴുത്തുകൾ ഉടലെടുക്കേണ്ടതുണ്ട്. സർഗശക്തിയുടെ പ്രതിഫലനവും സാമൂഹിക സാംസ്കാരിക വിപ്ലവങ്ങൾക്ക് കാരണമായി തീരുക തന്നെ ചെയ്യും. സമയമേറെയായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള നേരമായി. പുതിയ വിശേഷങ്ങളുമായി നാളെ കേൾക്കാം.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുവോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യനുദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: മിക്കവാറും പ്രവൃത്തികളുടെ പിന്നിൽ വർത്തിക്കുന്ന ഘടകം എന്താണ്? പ്രതിഫലം തന്നെയാണ്, അല്ലെന്ന് പറയാനാവില്ല. പ്രതിഫലേച്ഛ കൂടാതെ ആരും ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം. ഒന്നുകിൽ പണം, അല്ലെങ്കിൽ പേരും പ്രശസ്തിയും. മറ്റുള്ളവരിൽ നിന്ന് കുറഞ്ഞ പക്ഷം നന്ദിയെങ്കിലും കിട്ടണം എന്നാഗ്രഹിക്കുന്നവരുമുണ്ട്. നിഷ്കാമകർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്നത് ഒന്നും പ്രതിഫലമായി കിട്ടാത്ത കർമ്മമാണ് എന്നാണ്. അങ്ങനെയല്ല അതിനെ കാണേണ്ടത് എന്നാണ് പറയേണ്ടത്. എന്തെങ്കിലും ഒന്ന് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യരുത് എന്നാണ്. കർമ്മണ്യേവാധികാരസ്ഥി മാ ഫലേഷു കദാചന എന്ന് ഭഗവത്ഗീത പറയുന്നിടത്തും അർത്ഥം അതുതന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യൂ, ഫലം നിങ്ങളെ തേടി വരും. അതല്ലാതെ കിട്ടുമെന്ന് കരുതി ഒരു കാര്യം ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാണ്. അതായത് ഫലത്തെ ഉദ്ദേശിച്ച് മാത്രം പ്രവൃത്തി ചെയ്യരുത് എന്നാണ്. അങ്ങനെ ചെയ്താൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നവരുണ്ട്. വേറൊന്നുമല്ല, ആ പ്രവൃത്തിയോട് 100% നീതി പുലർത്താൻ നിങ്ങൾക്കാവില്ല. കൃത്രിമമായി പോകും, അതിലൊരു സമർപ്പിത സ്വഭാവമുണ്ടാവില്ല. കീർത്തി എന്നൊരു കുട്ടിയുടെ കഥ പറയാം. വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു അവൾ. ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്നവൾ വല്ലാതെ ആഗ്രഹിച്ചു. അങ്ങനെയായിരുന്നെങ്കിൽ കുടുംബത്തിന് അത്താണിയാകാൻ കഴിയുമെന്ന് അവൾക്കറിയാമായിരുന്നു. അതിനുവേണ്ടി അവൾ അപേക്ഷകൾ അയച്ചുകൊണ്ടേയിരുന്നു. ഒരു ഫാക്ടറിയിൽ നിന്നും ഒരു ഇന്റർവ്യൂവിന് അവൾ വിളിച്ചു. അടുത്ത ദിവസമാണ് ഇന്റർവ്യൂ. അവൾ ഒരു ബസ്സിൽ ഫാക്ടറിയിലേക്ക് തിരിച്ചു. ആ ബസ്സിൽ അവളെ കൂടാതെ കുറെ പേർ അതേ ഫാക്ടറിയിൽ ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അവരെ പോലെ നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്യാൻ പോലും അവൾക്ക് മാർഗമുണ്ടായിരുന്നില്ല. ബസ് നിന്നു, എല്ലാവരും ഇറങ്ങി. മധ്യവയസ്കയായ ഒരു സ്ത്രീ ബസ്സിൽ നിന്നിറങ്ങിയപ്പോ കാലു വഴുതി വീണു. പരിഷ്കൃത വേഷധാരികളായ ആ യുവതികളിൽ ആരും തന്നെ ആ സ്ത്രീയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തയ്യാറായില്ല. കാരണം അവർക്കെല്ലാം നിശ്ചിത സമയത്ത് ഇന്റർവ്യൂവിന് എത്തണം എന്ന ധൃതിയുണ്ടായിരുന്നു. അവർ നടന്നു കഴിഞ്ഞു. പക്ഷെ കീർത്തി അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവർക്ക് നടക്കാനായില്ല. എന്റെ കൈക്കൊന്ന് പിടിക്കാമോ? ആ സ്ത്രീ കീർത്തിയോട് ചോദിച്ചു. അവൾ അവരെ പിടിച്ച് ടാക്സി സ്റ്റാൻഡ് വരെ എത്തിച്ചു. ആ സ്ത്രീ ഒരു ടാക്സി പിടിച്ച് എങ്ങോട്ടോ പോവുകയും ചെയ്തു. ഓടിക്കിതച്ച് അവൾ ഫാക്ടറിയിലെത്തി. എല്ലാവരും

അപേക്ഷകൾ കൊടുത്തു കഴിഞ്ഞിരുന്നു. അവൾ എത്ര അപേക്ഷിച്ചിട്ടും റിസപ്ഷനിലിരുന്ന പെൺകുട്ടി അപേക്ഷ സ്വീകരിക്കാൻ തയ്യാറായില്ല. അവളുടെ കണ്ണീര് കണ്ടിട്ടാവണം ആ പെൺകുട്ടി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, ദേ ആ മുറിയിൽ ഇവിടുത്തെ മാനേജറുണ്ട്, അവരോട് പോയി പറയൂ. അവർ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അപേക്ഷ സ്വീകരിക്കാം. പ്രതീക്ഷയേതുമില്ലാതെ അവൾ മുറി തുറന്ന് അകത്ത് കയറിയപ്പോഴുണ്ട്, അതാ താൻ സഹായിച്ച ആ സ്ത്രീ മേശക്കരയിലിരിക്കുന്നു. അവർ അവളോട് ചോദിച്ചു, നീ എന്താ ഇവിടെ? ഞാൻ അപേക്ഷ കൊടുക്കാൻ വന്നതാണ്, പക്ഷെ താമസിച്ചു പോയി. നിങ്ങൾ സമ്മതിച്ചാൽ അപേക്ഷ സ്വീകരിക്കാമെന്ന് അവിടെ ഇരുന്ന് പെൺകുട്ടി പറഞ്ഞു. അതിഥികളെ സ്വീകരിക്കുന്ന ജോലിയാണ് ഇവിടെ ഉള്ളത്, അതിന് നീ അപേക്ഷ കൊടുക്കേണ്ടതില്ല. എന്നെ സഹായിച്ചതോടെ നീ അപേക്ഷ തന്നു കഴിഞ്ഞു. നിന്നെ പോലൊരാളെ അല്ലാതെ വേറെ ആരെയാണ് കുട്ടി ഞാൻ ഇവിടെ നിയമിക്കേണ്ടത്? നിനക്ക് ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാം. പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഒരു പ്രവൃത്തിയും ചെയ്യേണ്ടത്, പ്രവൃത്തിക്കനുസരിച്ച പ്രതിഫലം തനിയെ ലഭിച്ചുകൊള്ളും.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

0: കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ. ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വെക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: ചുവന്ന മണൽ എന്ന കഥയുടെ തുടക്കം കേൾക്കാം. കരിങ്കൽ പലകകൾ ഉച്ചവെയിലിന്റെ ഉഷ്ണമായി വിറക്കുകയായിരുന്നു. സന്ദർശകരുടെ സംഘം ചെരിപ്പഴിച്ചുവെച്ച് വലിയ വാതിലിന്റെ തണലിലേക്ക് ഓടിക്കയറി. ഷൂസ് അഴിച്ചു വയ്ക്കാൻ അദ്ദേഹം കൂടുതൽ സമയമെടുത്തു. അതുകൊണ്ട് മധ്യാഹ്നത്തിന്റെ ചുവട്ടിൽ വസന്തത്തിന്റെ അവസാനത്തെ പച്ചപ്പിലെ ഒറ്റപ്പെട്ട പൂപോലെ അവൾ നിന്നു. നഗ്നമായ കാലടികൾക്ക് കീഴിൽ കരിങ്കല്ലിന്റെ ചൂടേറി വരുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ കാത്തുനിന്നു. തണുത്ത കാലടികളിൽ പൊള്ളുന്ന കരിങ്കല്ലിന്റെ പരിക്കൻ ചുണ്ടുകൾ ആദ്യം അമർന്നപ്പോൾ കോരിത്തരിപ്പായിരുന്നു. പിന്നീടത് അസഹ്യമായ ധർമ്മസങ്കടമായി മാറി. വേദന അമർത്തിയൊതുക്കി അവൾ സ്വയം ചിരിച്ചു. തനിയെ നിശബ്ദമായി സംസാരിക്കാൻ കഴിവുണ്ടാക്കിയ പുതിയ സിദ്ധിയെ ഓർമ്മിച്ചു. പഞ്ചാഗ്നികളുടെ മധ്യത്തിലാണ് പാർവതി തപസ് ചെയ്തത്. ഉച്ചവെയിൽ കുടിച്ചു തീട്ടുന്ന അല്പം ചൂട് സഹിക്കാനാവാത്ത പതിവ്രതയുണ്ടോ? അവസാനം ഷൂസിൽ നിന്ന് രക്ഷപ്പെട്ടു. മുഖത്തെ മടക്കുകളിലെ വിയർപ്പുതുള്ളികൾ തുടച്ച് അദ്ദേഹം ഒപ്പം

വെച്ച വാചകങ്ങൾ ഉരുവിടുമ്പോൾ സന്ദർശകരുടെ മുഖങ്ങളിലാകെ പാറി നടന്നു. സംഘത്തിന്റെ ഏറ്റവും പിന്നിലായി നീങ്ങുന്ന അവളെ ഒപ്പം ചേരാൻ വേണ്ടി അദ്ദേഹം പ്രേരിപ്പിച്ചു. കൂറ്റൻ പ്രതിമകൾക്ക് താഴെ എഴുതി വെച്ച ബോർഡ് വായിച്ച് അദ്ദേഹം ചെറിയ കുട്ടികൾക്ക് എന്ന പോലെ അത് ആവർത്തിച്ചു പറഞ്ഞുകൊടുത്തു.

0: വരുന്നല്ല. എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ.
3: യുവർ ഓണർ, തെളിവിന്റെ കണിക കണി കാണാനില്ലാത്ത ഇങ്ങനെയുള്ള കേസുകളിൽ പോലീസിന്റെ സ്ഥിരം ആയുധമാണ് കസ്റ്റോഡിയൽ കൺഫെഷൻ. അബ്സല്യൂട്ട്ലി ഇൻഅഡ്മിസിബിൾ. എന്റെ കക്ഷിയെ ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്.
4: ആണോ?
5: അതെ.
6: അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും അവൻ രക്ഷപ്പെടാൻ പോണില്ല.
5: ഐ ഫിയർ ഇറ്റ്സ് ദ ബിഗിനിംഗ് ഓഫ് സംതിങ്.
3: കസ്റ്റോഡിയൽ വയലൻസിന് ഒരു ഓസ്കാർ അവാർഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് വാരിക്കൂട്ടുമായിരുന്ന നമ്മുടെ കാക്കിക്കുള്ളിലെ കലാകാരന്മാരുടെ തിയറിയാണ്. ജോർജ് കുട്ടി സിനിമ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് ഈ ക്രൈം ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. സത്യത്തിൽ ജോർജ് കുട്ടി ഇൻസ്പയർ ആയതല്ല, പോലീസാണ് ഇവിടെ ഇൻസ്പയർ ആയിരിക്കുന്നത്. അവർ ഹാജരാക്കിയ ജോർജ് കുട്ടിയുടെ മൊഴിയിലെ അതേ കൺഫെഷൻ തന്നെയാണ് 6 മാസങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്ത ദൃശ്യം എന്ന ഈ നോവലിലുള്ളത്. ഈ കഥയുടെ ക്ലൈമാക്സിലെ നായകന്റെ കുറ്റസമ്മതം തന്നെയാണ് പോലീസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
7: അപ്പൊ അവൻ കളി തുടങ്ങി.
5: Did you expect this?
8: Hey, like you said, it's just a beginning.
5: സ്ക്രിപ്റ്റ് തീർന്നു കഴിഞ്ഞ് ഒരിക്കൽ അയാൾ എന്റെ ഫ്ലാറ്റിൽ വന്നു.
9: ഞാൻ ഈ കഥ പലരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോ എല്ലാവർക്കും കഥ ഇഷ്ടാ, പക്ഷെ ക്ലൈമാക്സിന് ഭയങ്കര അഭിപ്രായ വ്യത്യാസം. ഹീറോ കീഴടങ്ങുന്നതിൽ ആർക്കും താല്പര്യമില്ല, ഹീറോ വിജയിക്കണം. ഹീറോ അകത്തുപോയാൽ ആ കുടുംബം തകരില്ലേ? അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്.
10: ഹീറോയിൻ തെറ്റല്ലേ ചെയ്യുന്നത്? അയാളും അതിനുള്ള ശിക്ഷ അനുഭവിക്കണ്ടേ?
9: ഒന്ന് ചിന്തിച്ചപ്പോ അവരുടെ ഈ ജീവിതം തന്നെയല്ലേ അവർക്കുള്ള ശിക്ഷ? കുറ്റബോധം പേറി ഏത് നിമിഷവും പോലീസിനെ ഭയന്നുള്ള ഈ ജീവിതം.
10: അതും ശരിയാണ്.
9: എന്റെ മനസ്സിൽ കുറച്ച് ഐഡിയാസ് ഉണ്ട്, പക്ഷെ കുറച്ച് വിവരങ്ങൾ കൂടി കിട്ടിയാലേ എനിക്കത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റൂ. സാർ എനിക്കൊരു ഉപകാരം ചെയ്യോ. ഈ കഥ നടക്കുന്ന ഇടുക്കിയിലല്ലേ, ശരിക്കും ഇതുപോലൊരു അസ്ഥി കൂടം അവിടെ നിന്ന് കണ്ടെത്തിയാൽ എന്താ പോലീസ് പ്രൊസീജിയേഴ്സ് എന്ന് ഒന്ന് അന്വേഷിച്ചു തരാം.
10: അയാൾ ആവശ്യപ്പെട്ടതുപോലെ എന്റെ പരിചയത്തിലുള്ള ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ ആ വിവരങ്ങൾ ഞാൻ ശേഖരിച്ചു. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് ക്ലൈമാക്സ് ജോർജ് കുട്ടി എന്നോട് പറഞ്ഞു. പക്ഷേ ആ ക്ലൈമാക്സിലെ ചില റിസ്കി എലമെന്റ്സ് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോ ജോർജ് കുട്ടി തന്നെ അത് വേണ്ടെന്ന് വെച്ചു.
2: എന്തായിരുന്നു ക്ലൈമാക്സ്?
10: സത്യത്തിൽ അതിനെക്കുറിച്ചുള്ള ഭയമാണ് എന്നെ ഇവിടെ എത്തിച്ചത്.
3: അതെ, കാണാതായ വരുണ്ട സ്കെൽട്ടൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും കണ്ടെത്തുന്നു. സമ്മതിച്ചു. പക്ഷേ ഈ സംഭവം കണ്ടതിനുള്ള ഏക സാക്ഷിയോ? ഒരു കുറ്റവാളി. A highly improbable and suspicious chance witness. Your Honor, സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കാൻ സാധ്യത എന്ന് വെച്ചാൽ, വരുണ്ട ഒരു പക്ഷേ എന്റെ കക്ഷിയുടെ മകളെ ഇഷ്ടമായിരുന്നിരിക്കാം. വരുണ്ട പേരൻസ് ശക്തമായി അതിനെ എതിർത്തിട്ടുമുണ്ടാകാം. വരുൺ വീട്ടിൽ നിന്നും വഴക്കുണ്ടാക്കി ഇറങ്ങി പോയിട്ടുമുണ്ടാകാം. എനിവേ, ഹി വെന്റ് മിസ്സിംഗ്. വരുണിനെ കാണാതായതിന്റെ സങ്കടത്തിലും ദേഷ്യത്തിലും വരുണിന്റെ അമ്മ മുൻ IG ഗീതാ പ്രഭാകർ എന്റെ കക്ഷിയും കുടുംബത്തെയും അതിക്രൂരമായി ഉപദ്രവിച്ചു. എന്നാൽ അവരതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് പോലീസിന് വരുണ്ട സ്കെൽട്ടൺ എവിടുന്നോ കിട്ടുന്നു. അവരത് രഹസ്യമാക്കി വെക്കുന്നു. കാരണം ഇത് പുറത്തായാൽ എന്റെ കക്ഷിയെയും കുടുംബത്തെയും പീഡിപ്പിച്ചതിനും കുറ്റവാളികളാക്കാൻ ശ്രമിച്ചതിനും പോലീസ് ഉത്തരം പറയേണ്ടി വരും. ഇതിനിടയിലാണ് പോലീസിന് ആ ബുക്കിനെ കുറിച്ച് അറിവ് ലഭിക്കുന്നത്. ഇതിൽ നിന്നും കിട്ടിയ ഐഡിയ ഉപയോഗിച്ച് പോലീസ് ജോർജ് കുട്ടിയും കുടുംബത്തെയും കൊടുക്കാനായി തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായി ജോർജ് കുട്ടിയുടെ ഓഫീസിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും വരുണ്ട സ്കെൽട്ടൺ റിക്കവർ ചെയ്തതായി ഒരു സ്റ്റോറി മെനഞ്ഞെടുക്കുന്നു. അതിനുശേഷം പോലീസ് അവർക്ക് വേണ്ട സാഹചര്യ തെളിവുകൾ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. പോലീസ് സ്റ്റേഷൻ അവരുടെ കൺട്രോളിൽ തന്നെയുള്ള സ്ഥലമായതുകൊണ്ട് പുറം ലോകം ഒരിക്കലും ഈ സത്യം തിരിച്ചറിയാൻ പോകുന്നില്ല. എന്നിട്ട് അവരുടെ കൺട്രോളിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ സാക്ഷിയുമാക്കുന്നു. യുവർ ഓണർ, ഇതാണ് ഇവിടെ സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്.
11: യുവർ ഓണർ, എന്റെ സുഹൃത്തും സഹപ്രവർത്തകരുമായ അഡ്വക്കേറ്റ് രേണുക അവരുടെ ഭാവനയിൽ കൺസീവ്
12: ചെയ്തു. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആസ് പെർ ഡി എൻ എ റിപ്പോർട്ട് ഈ സ്കെലിറ്റൻ വരേണ്ടതല്ല.

ജീവിത വിജയം കൈവരിക്കുന്നതിനും ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നതിനും ലക്ഷ്യബോധം കൂടിയേ തീരൂ. പലരും ജീവിക്കുന്നത് അവരറിയാതെയാണ്. ബോധപൂർവമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ധ്യാനമെന്ന് പറയാം. അങ്ങനെയെങ്കിൽ ധ്യാനപൂർവമായി ജീവിതം നയിക്കുകയാണ് ഉത്തമം. മറ്റുള്ളവരുടെ താളത്തിനൊത്തു തുള്ളുന്നവർക്ക് സ്വന്തം ജീവിത താളം തിരിച്ചറിയുവാൻ സാധിക്കില്ല. മറ്റുള്ളവരെ പിണക്കുന്നത് എങ്ങനെയാണ്? അവരെന്ത് വിചാരിക്കും? അവർക്ക് വിഷമമുണ്ടാകുമോ? അവർക്കിഷ്ടപ്പെട്ടില്ലെങ്കിലോ? അവർ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ ബന്ധങ്ങൾ ഇല്ലാതെയാകുമോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ വ്യക്തമായ ലക്ഷ്യബോധമില്ലാത്ത പൊങ്ങുതടി പോലെയായിരിക്കും. ഏതു പ്രായത്തിലാണ് ലക്ഷ്യബോധം ഉണ്ടാകേണ്ടത് എന്ന് നിശ്ചിതമായി പറയാനാവില്ല. ഏതു പ്രായത്തിലും ലക്ഷ്യബോധം ആർജിക്കുവാൻ സാധിക്കും. അഥവാ പുതിയ പുതിയ ലക്ഷ്യങ്ങൾ തേടിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തേണ്ടതും ജീവിതയാത്ര പുരോഗമിക്കേണ്ടതും. എവിടെ നാം ലക്ഷ്യം കൈവരിച്ചു എന്ന് ചിന്തിക്കുന്നുവോ അവിടെ നാം റിലാക്സ് ചെയ്യും. പിന്നീട് ഒന്നും നേടാനില്ലാത്തതിനാൽ അലസരായിത്തീരും. അതുകൊണ്ട് ലക്ഷ്യമെന്നതിന് പരിമിതമായ ഒരു തലവും അനന്തമായ ഒരു തലവും ഉണ്ടായിരിക്കണം. അനന്തമായ തലത്തിൽ നല്ല മനുഷ്യനാവുക എന്നതാണ് ജീവിത ലക്ഷ്യം. നല്ലത് എന്നതിന്റെ സമകാലിക നിർവചനങ്ങളിൽ താൽക്കാലിക ലക്ഷ്യങ്ങൾ നേടിയെടുത്ത് ഞാൻ മുന്നോട്ട് ഗമിക്കുന്നു. ഇതാവണം ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. വ്യക്തമായ ലക്ഷ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് താൽക്കാലിക ലക്ഷ്യം എന്നതിന്റെ വ്യക്തതയാണ്. ഒരു ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും പിന്നോട്ട് മാറേണ്ടതില്ല. എന്നാൽ അവിടേക്ക് എത്തിച്ചേരാൻ പടിപടിയായി മാത്രമേ കഴിയൂ. അതിനാണ് താൽക്കാലിക ലക്ഷ്യം എന്ന് പറയുന്നത്. ആത്യന്തിക ലക്ഷ്യങ്ങൾ നിരന്തരമായി രൂപപ്പെട്ടുകൊണ്ടും പുതുക്കപ്പെട്ടുകൊണ്ടും ഇരിക്കണം. ഓരോ പടികൾ കയറുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ലക്ഷ്യമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ അസ്തിത്വത്തിന് ഒഴിവാക്കാനാവാത്ത ഒന്നാണ് ലക്ഷ്യബോധം. ഒന്നും ചെയ്യാനില്ലെങ്കിൽ ജീവിക്കുന്നതിന് തന്നെ അർത്ഥമില്ലെന്ന് തോന്നും. അസ്തിത്വം തന്നെ തകർന്നുപോയെന്ന് തോന്നും. വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിനൊള്ളിയാകുമ്പോൾ അതിലെ അംഗങ്ങൾക്കുണ്ടാകുന്ന അസ്വസ്ഥത ഇതിന്റെ ചെറിയൊരു വകഭേദമാണ്. തങ്ങൾക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഗ്രൂപ്പിൽ നിൽക്കുന്നത് എന്ന് ചിന്തിച്ച് പലരും ലെഫ്റ്റ് ആകുന്നത് കാണാം. പ്രവർത്തനക്ഷമതയുടെ അടിസ്ഥാനം ലക്ഷ്യബോധമാണ്. രോഗാതുരമായ അനുഭവങ്ങളിൽ ലോക്ഡൌൺ ആയപ്പോൾ അനേകരും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പ്രവർത്തന നിരതരായി. ഭവനങ്ങൾക്കുള്ളിൽ വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഇവരുടെ എല്ലാം ലക്ഷ്യം ഒന്നു തന്നെയാണ്, തന്റെ കഴിവുകൾ ശ്രദ്ധിക്കപ്പെടുക അഥവാ വൈറലാവുക എന്നത്. യാഥാർത്ഥ്യബോധമുള്ള ലക്ഷ്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കണം. 20 വർഷത്തിന് ശേഷം ആർജിക്കേണ്ട ലക്ഷ്യം സ്വപ്നം കാണുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ വർഷം നേടിയെടുക്കേണ്ട കാര്യത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യബോധമാണ് ഇപ്പോൾ ആവശ്യം. യാഥാർത്ഥ്യബോധത്തിന്റെ നിരക്കാത്ത ലക്ഷ്യങ്ങൾ പലപ്പോഴും ജീവിത നൈരാശ്യത്തിന് കാരണമാകും. തുടർച്ചയായ പരാജയങ്ങൾ ചിലപ്പോൾ ആത്മവിശ്വാസം കെടുത്തിക്കളയുകയും ചെയ്യും. സ്വന്തം കഴിവുകളും പരിമിതികളും വിലയിരുത്തിക്കൊണ്ടുള്ള ലക്ഷ്യരൂപീകരണമാണ് ആവശ്യം. മനസ്സിന് പക്വത കൈവരുമ്പോഴാണ് ലക്ഷ്യത്തിന് യാഥാർത്ഥ്യബോധമുണ്ടാകുന്നത്. മായക്കാഴ്ചകൾ ഒരിക്കലും ലക്ഷ്യമായി ഭവിക്കരുത്. അത് യാഥാർത്ഥ്യമാക്കുവാൻ കഴിയുകയില്ല. പെട്ടെന്ന് പണക്കാരനാകുവാനുള്ള മോഹവും പെട്ടെന്ന് രാഷ്ട്രീയ പദവികൾ നേടിയെടുക്കാനുള്ള മോഹവും എല്ലാം ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. ദിവാസ്വപ്നങ്ങൾ അയഥാർത്ഥ ചിന്തകളിലേക്കും സഫലമാകാത്ത ആഗ്രഹങ്ങളിലേക്കും നയിക്കും. കുറുക്കുവഴികൾ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുകയും തെറ്റായ ഇടങ്ങളിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഒരു വീടിന്റെ സ്വീകരണ മുറിയിലെത്താൻ കുറുക്കുവഴി അവലംബിക്കുന്നവർ ചിലപ്പോൾ അടുത്തിട്ട് വീഴുകയും ചെയ്യും, ലക്ഷ്യത്തിലെത്തുകയുമില്ല. കുറുക്കുവഴികൾ തേടുന്ന ചിലർ വിജയിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കോപ്പിയടിച്ചു പരീക്ഷയ്ക്ക് ജയിച്ച ഒരുവനെ കാണുമ്പോൾ പഠനത്തിൽ അത്ര നിലവാരമില്ലാത്ത ചിലർക്ക് തോന്നും, എനിക്കും എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ. അത് പരാജയത്തിലേക്ക് മാത്രമല്ല, പരീക്ഷകളിൽ നിന്ന് വിലക്കപ്പെടുന്ന അനുഭവത്തിലേക്കും നയിക്കും. കുറുക്കുവഴികളിൽ ലഭിക്കുന്ന ചെറിയ വിജയങ്ങൾ കൂടുതൽ കുറുക്കുവഴികൾ തേടുവാൻ പ്രേരിപ്പിക്കും. ഒടുവിൽ ലക്ഷ്യബോധം തന്നെ ഇല്ലാതാവുകയും ഇടയ്ക്ക് വച്ച് പിടിക്കപ്പെട്ട് എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. സ്ഥിരോത്സാഹമാണ് ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള എളുപ്പമാർഗം. അത് എളുപ്പമാർഗമായി തോന്നാമെങ്കിലും അത് കഠിനമാർഗം തന്നെയാണ്. ചില പരിശ്രമങ്ങൾ നടത്തിയിട്ട് പരാജയപ്പെടുമ്പോൾ ഇനി ഇത് തനിക്ക് പറ്റിയ പണിയല്ല എന്ന് ചിന്തിച്ച് ലക്ഷ്യം നഷ്ടപ്പെടുന്നവരുണ്ട്. എന്ത് കഷ്ടം സഹിച്ചും ഇത് നേടിയെടുക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ കഠിനമായി അധ്വാനിക്കുന്നവർ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. വ്യക്തമായ ലക്ഷ്യബോധമില്ലാത്ത
തന്റെ പ്രാരംഭകാല ജീവിതത്തെക്കുറിച്ച് എബ്രഹാം ലിങ്കൻ വിശേഷിപ്പിച്ചത് ഒഴുകി നടക്കുന്ന ഒരു കഷ്ണം പൊങ്ങുതടി എന്നാണ്. സ്റ്റീം ബോട്ട് വ്യവസായത്തിൽ ഒരു നാഴികക്കല്ലായി കണ്ടുപിടുത്തം നടത്തിയതിലൂടെ സ്വന്തം പേറ്റൻസി സമ്പാദിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റാണ് അദ്ദേഹം. 5 തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടതിനു ശേഷമാണ് അമേരിക്കയുടെ 16-ാമത്തെ പ്രസിഡന്റായി എബ്രഹാം ലിങ്കൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. അമേരിക്കൻ സൈന്യത്തിന്റെ പരമോന്നത പദവിയായ കമാൻഡർ ഇൻ ചീഫായി അദ്ദേഹം ത്യാഗപൂർവമായ നേതൃത്വം നൽകി. തളർന്നു പോകാത്ത ആത്മവീര്യത്തോടെ നിരന്തരമായ പരിശ്രമത്തിലൂടെ ലക്ഷ്യബോധത്തോടെ മുന്നേറിയതാണ് അദ്ദേഹത്തിന്റെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാന തത്വം. സഹന വഴികളിൽ പതിരിപ്പോകാതെ, പ്രതികൂലങ്ങളിൽ മനം തളരാതെ, പരിഹാസങ്ങളിൽ ലജ്ജിക്കാതെ, നിസ്തൂലമായ ആത്മധൈര്യത്തോടെ, വ്യക്തമായ ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോവുകയാണ് ആവശ്യം. തളർത്തുന്ന ജീവിത സാഹചര്യങ്ങളിൽ സ്ഥിരോത്സാഹത്തോടെ മുന്നേറുവാൻ കഴിയണം. പ്രോത്സാഹിപ്പിക്കുവാൻ വളരെ കുറച്ചാളുകൾ മാത്രമേ കാണുകയുള്ളൂ. അവയിൽ പലരും വെറുതെ പറയുന്നതുമാവാം. സത്യസന്ധമായി പ്രോത്സാഹിപ്പിക്കുന്നവരെ തിരിച്ചറിയണം. മറ്റുള്ളവരെ അവഗണിക്കണം. നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാൻ ഒരു കാര്യത്തിനും കഴിയുകയില്ല എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ വിമർശകർ നിശബ്ദരാകും. പതുക്കെ പതുക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കും. ഇത് നമ്മെ നിഗളത്തിലേക്കും ലക്ഷ്യബോധം നഷ്ടപ്പെടുവാനുള്ള പ്രേരണയിലേക്കും കൊണ്ടെത്തിക്കാം. രാജാവ് ഏർപ്പെടുത്തിയ മത്സരം നിശ്ചിത ദൂരം ഒരു പാത്രം നിറയെ വെള്ളം ഒരു തുള്ളി പോലും തുളുമ്പിപ്പോകാതെ ഓടിക്കൊണ്ടുവരിക എന്നതാണ്. രണ്ടു വശത്തും നിന്ന കാഴ്ചക്കാർ വിവിധ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങി. ചിലർ പ്രോത്സാഹിപ്പിച്ചു, ചിലർ നിരാശപ്പെടുത്തി, ചിലർ വിമർശിച്ചു, ചിലർ മുൻവിധിയോടെ സംസാരിച്ചു. പ്രോത്സാഹനത്തിൽ ഭ്രമിച്ചുപോയവരുടെയും വിമർശനങ്ങളിൽ പതറിപ്പോയവരുടെയും പാത്രങ്ങളിലെ വെള്ളം തുളുമ്പിപ്പോയി. ലക്ഷ്യബോധത്തോടെ പാത്രത്തിലെ വെള്ളത്തിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നേറിയവർ ജയിച്ചു. വ്യക്തമായ ലക്ഷ്യബോധത്തോടെ സ്ഥിരോത്സാഹത്തോടെ മുന്നേറാം, വിജയങ്ങൾ നേടാം, ജീവിതം സഫലമാക്കാം.

ലക്ഷ്യബോധത്തിൽ മുന്നേറുവാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലക്ഷ്യം അബദ്ധത്തിൽ വന്നു ചേരുന്നതല്ല, അത് ബോധപൂർവമായി നിശ്ചയിക്കേണ്ടതാണ്. താൽക്കാലിക ലക്ഷ്യങ്ങളും ആത്യന്തിക ലക്ഷ്യങ്ങളും തിരിച്ചറിയണം. മുൻഗണനാക്രമത്തിൽ അവ ക്രമീകരിക്കുകയും ദൂരവ്യാപകമായ ലക്ഷ്യങ്ങളിലേക്കുള്ള ചവിട്ടുപടികളായി താൽക്കാലിക ലക്ഷ്യങ്ങളെ രൂപപ്പെടുത്തുകയും വേണം.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റു. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

0: പ്രകൃതി ഒരു പാഠശാലയാണ്. പ്രകൃതിയേക്കാൾ വലിയ ഗുരുകുലം വേറെയില്ല. സർവകലാശാലയാണ് നമ്മുടെ പരിസ്ഥിതി. വൈവിധ്യങ്ങളുടെ കലവറ. എത്രയെത്ര ജീവജാലങ്ങൾ, എത്രയെത്ര സസ്യവർഗങ്ങൾ. പെട്ടെന്ന് ഓർമ്മ വരുന്നത് പ്രൊഫസർ ശിവദാസ് എഴുതിയ വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകമാണ്. ചെറിയ പുസ്തകമാണ്, പിന്നെന്താ വായിച്ചാലും വായിച്ചാലും തീരാത്തത്? പ്രകൃതിയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകമാണ് ഈ പ്രകൃതി. പരിസ്ഥിതി വിശേഷത്തിൽ ഇന്ന് നായ്ക്കളുടെ വിശേഷങ്ങൾ കേൾക്കാം. ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ മനുഷ്യൻ ഇണക്കി വളർത്തിയിരുന്ന നായകൾ ഇന്നും മനുഷ്യന്റെ വിശ്വസ്ത സേവകനും ഉറ്റ ചങ്ങാതിയുമാണ്. എത്രയോ ആവശ്യങ്ങൾക്കായി പലതരത്തിലും കുടുംബത്തിലുമുള്ള നായകളെ മനുഷ്യൻ കൂട്ടുപിടിച്ചിരുന്നു. ആരുടെയും മേൽനോട്ടമില്ലാതെ തന്നെ ഏൽപ്പിച്ച ജോലികൾ സമർത്ഥമായി ചെയ്യാൻ മിക്ക നായകൾക്കും കഴിവുണ്ട്. ശിലായുഗം മുതൽക്കേ മനുഷ്യന്റെ സഹചാരിയായിരുന്ന നായകൾ ആർട്ടിക് പ്രദേശം ഉൾപ്പെടെ ഭൂമിയുടെ എല്ലാ മേഖലകളിലും കണ്ടുവരുന്നു. ആഹാരമില്ലാതെ ദിവസങ്ങൾ തന്നെ കഴിച്ചുകൂട്ടാനും തരം കിട്ടുമ്പോൾ മൂക്കുമുട്ട ഭക്ഷിക്കാനും കഴിയുന്ന ചങ്ങാതിമാരെക്കുറിച്ചുള്ള രസകരമായ വിശേഷങ്ങളിതാ. വീട്ടുകാവലിനും നായാട്ടിനുമായിരുന്നു ആദ്യകാലങ്ങളിൽ നായകൾ മനുഷ്യനൊപ്പം വസിച്ചിരുന്നത്. വന്യമൃഗങ്ങൾ, ശത്രുക്കൾ എന്നിവയുടെ സാമീപ്യം അറിയാനും നായകൾക്ക് പ്രത്യേക കഴിവുണ്ട്. മഞ്ഞുമൂടിക്കിടക്കുന്ന ധ്രുവപ്രദേശങ്ങളിൽ ജീവിക്കുന്ന എസ്കിമോകൾ തങ്ങളുടെ സ്ലെഡ്ജ് എന്ന ഹിമവാഹനം വലിച്ചുകൊണ്ടുപോകാൻ ഹസ്കി എന്ന ഇനം നായകളെ വളർത്തുന്നു. കുറ്റാന്വേഷകർ കുറ്റവാളികളെ കണ്ടെത്താനും പോലീസ് ഉദ്യോഗസ്ഥർ തെളിവെടുപ്പിനുമെല്ലാം നായകളെ ഉപയോഗിച്ചു വരുന്നു. ഇടയന്മാർ വളർത്തുമൃഗങ്ങൾക്ക് കാവലിനും വേട്ടമൃഗങ്ങളെ പിന്തുടർന്ന് പിടിക്കാനും ശ്വാനന്മാരെ ഇണക്കി വളർത്തുന്നുണ്ട്. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നവരെ രക്ഷപ്പെടുത്താൻ മിടുക്കന്മാരാണ് നല്ല വലിപ്പവും ശക്തിയുമുള്ള ന്യൂ ഫൗണ്ട് ഡോഗുകൾ. പരിശീലനം ലഭിച്ച സെന്റ് ബെനാർഡ്സ് ഇണത്തിൽപ്പെട്ട നായകൾ പർവ്വതനിരകളിൽ വഴിതെറ്റിപ്പോയവരെ കണ്ടുപിടിച്ച് യജമാനനെ വിവരമറിയിക്കാൻ മിടുക്കരത്രേ. പ്രത്യേകിച്ച് ആൽസ് പർവ്വതനിരയുടെ പ്രദേശത്തുള്ള ഇനം നായകൾ അക്രമശാലികളെങ്കിലും ഈ വലിയ ശ്വാനവീരന്മാർ തങ്ങളുടെ യജമാനന്മാരോട് അങ്ങേയറ്റം കൂറും വിശ്വസ്തതയും വച്ചു പുലർത്താറുണ്ട്. വീടുകാവലിന് മിടുക്കന്മാരാണ് അൾസേഷ്യൻ, ഡൊബർമാൻ, പിൻഷൻ, ബോക്സർ, ഗ്രേറ്റ് ഡോർ തുടങ്ങിയ ബിരുദന്മാർ. ഇനി ചില വേട്ടക്കാരെ പരിചയപ്പെടാം. ഇരകളെ ഓടിച്ചു പിടിക്കാനും യജമാനൻ വെടിവച്ചിട്ട ഇരയെ വളരെ സമർത്ഥമായി കടിച്ചു പിടിച്ചു കൊണ്ടുവരാനും മിടുക്കന്മാരാണ് പോയിന്ററുകൾ, സെറ്ററുകൾ എന്നതിന് നായകൾ. കുറ്റുരോമക്കാരൻ ജർമ്മൻ പോയിന്റർ, വിമറേറ്റർ, കമ്പിരോമക്കാരൻ ഗ്രിഫോൺ, ഇംഗ്ലീഷ് സെറ്റർ, ഗോർധൻ സെറ്റർ, ഐറിഷ് സെറ്റർ, ജർമ്മൻ സെറ്റർ എന്നിവ ഉദാഹരണം. ചെറിയ തരം നായാട്ടുകൾക്ക് മിടുക്കരാണ് സ്പാനിയൽ വർഗത്തിൽപ്പെട്ട നായകൾ. കോക്കർ സ്പാനിയൽ, ഫീൽഡ് സ്പാനിയർ, എയറിഷ് വാട്ടർ സ്പാനിയൽ, ബ്രിട്ടാനി തുടങ്ങിയ ഇനങ്ങൾ ഇക്കൂട്ടരിൽ പ്രമുഖരാണ്. വെടിവെച്ച് വീണത് എത്ര ഒഴുക്കുള്ള വെള്ളത്തിലായാലും ശരി, റിട്രീവറുകൾ വിഭാഗത്തിൽപ്പെട്ട കർലി കോട്സ് റിട്രീവർ, ചെസാപീക്ക് ഗോൾഡൻ റിട്രീവർ, ലാബ്രഡോർ തുടങ്ങിയവ ചെറിയൊരു ഇരയുടെ ദേഹത്ത് വീഴ്ത്താതെ കടിച്ചെടുത്തുകൊണ്ടുവരാൻ കഴിവുള്ളവരത്രേ. വേട്ടയ്ക്കും കാവലിനുമല്ലാതെ വെറും വിനോദത്തിനും ഇന്ന് പട്ടികളെ വീടുകളിൽ വളർത്താറുണ്ട്. കാണാൻ വളരെ ഭംഗിയുള്ള ഈ സങ്കരയിനം പെക്കിനീസ്, പൊമേറിയൻ തുടങ്ങിയവ വലിപ്പം കുറഞ്ഞവയും ഗ്രേഹൌണ്ട്, സലൂക്കി, ബീഗിൾ, ചെറിയർ, അൾസേഷൻ തുടങ്ങിയവ ഉയരമുള്ള ഇനത്തിൽപ്പെടുന്നവയുമാണ്. ചിലർ മോർണിംഗ് വാക്കിനിറങ്ങുമ്പോഴും മറ്റും ഇതുപോലുള്ള അരുമ നായ്ക്കളെ കൂടെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ? ഇത്തരം ശ്വാനന്മാർക്ക് കൊടുക്കാൻ പ്രത്യേകം തയ്യാർ ചെയ്ത ആഹാരവും ഉണ്ടാവും. അരുമയായി വളർത്തപ്പെടുന്ന ഇത്തരം നായകളെ സിംഹപ്പട്ടികൾ എന്ന് വിളിക്കാറുണ്ട്. അതിനു കാരണം അവയുടെ രൂപം തന്നെ. കൊച്ചു സിംഹങ്ങളെപ്പോലെ സടയും നീണ്ടു വെളുത്ത രോമങ്ങളുമുള്ള ഈ പെക്കിനീസ് വർഗത്തിൽപ്പെട്ട നായകളെ കണ്ടാൽ അങ്ങനെ തോന്നും. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട് ഇത്തരം നായകൾ. ഇത്തിരി കുഞ്ഞന്മാരാണെങ്കിലും യജമാന സ്നേഹത്തിനും ധൈര്യത്തിനും ഇവർ ഒട്ടും മോശമല്ല. വീട്ടുകാവലിനേക്കാൾ ആഡംബരത്തിനു വേണ്ടി വളർത്തപ്പെടുന്നവയാണെങ്കിലും പണ്ടുകാലത്ത് ഇവയ്ക്ക് മറ്റൊരു ജോലിയും ഉണ്ടായിരുന്നു. ശല്യക്കാരായ എലികൾ ധാരാളമുണ്ടായിരുന്ന യൂറോപ്പിലെ പ്രഭുകുടുംബങ്ങളിൽ ഇങ്ങനെയാണത്രേ ഇതൊരു ഫാഷനായി മാറിയത്. കൂടാതെ എല്ലുകൾക്കുണ്ടാവുന്ന ക്ഷതവും വാദവും ഇത്തരം പട്ടികൾക്കൊപ്പം കഴിഞ്ഞാൽ മാറുമെന്നൊരു വിശ്വാസവും അക്കാലത്തുണ്ടായിരുന്നു. ചില കളിപ്പട്ടികളെ ഇനി പരിചയപ്പെടാം. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പട്ടി എന്നറിയപ്പെടുന്ന സിംഹപ്പട്ടിയാണ് മെക്സിക്കോയിലെ ചിവാവ. വെറും 2.5 കിലോയാണ് ഇവരുടെ തൂക്കം. എന്നാൽ വീറിന്റെ കാര്യത്തിൽ ഇവൻ മോശമൊന്നുമല്ല. ബുദ്ധിശക്തിയാൽ മികച്ചു നിൽക്കുന്നവയാണ് പുടിലുകൾ. കളിപ്പട്ടി എന്ന ഇനത്തിനു പുറമെ വലിയവയും ഇവന്റെ കുടുംബത്തിലുണ്ട്. 26 സെന്റിമീറ്റർ വരെ മാത്രം പൊക്കമുള്ള ജാപ്പനീസ് സ്പാനിയലുകൾ എന്ന വിഭാഗത്തെ ആഡംബരത്തിനുവേണ്ടി പക്ഷികളെപ്പോലെ കമ്പിക്കൂട്ടിലിട്ട് കൊണ്ടു നടക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ കൂടുതൽ വളർത്തപ്പെടുന്ന കളിപ്പട്ടികളാണ് പൊമറേനീനുകൾ. നേരത്തെ പറഞ്ഞ വേട്ടപ്പട്ടികളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരു പുള്ളിയാണ് ഇറ്റാലിയൻ ഗ്രേഹൗണ്ട്. 4 കിലോ മാത്രമാണ് ഇവന്റെ ഭാരം. തെരുവുനായ്ക്കൾ, അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പട്ടികളെയാണ് ഇങ്ങനെ വിളിക്കുന്നതെന്നറിയാമല്ലോ. ഉടമസ്ഥനില്ലാത്ത ഇത്തരം നായകൾ ഏതു പട്ടണത്തിലും കാണാം. ഓമനിച്ചു വളർത്തുന്ന പട്ടികളെ വയസ്സാകുമ്പോൾ പലരും വീട്ടിൽ നിന്ന് അകലെ കൊണ്ടുപോയി വിടുകയാണ് പതിവ്. കൊല്ലാൻ മടിയുള്ളതുകൊണ്ടാണത്രേ ഇത്. ചിലർ കുറെ ദൂരെയുള്ള നാട്ടിലേക്ക് സ്ഥലം മാറിപ്പോകുമ്പോഴും വളർത്തു നായ്ക്കളെ ഉപേക്ഷിക്കാറുണ്ട്. അനുസരണയില്ലാത്ത നായകൾക്കും ഇതുതന്നെയായിരിക്കും അവസ്ഥ. ഉടമസ്ഥന്റെ സ്വഭാവവുമായി പൊരുത്തപ്പെടാനാകാതെ ഒളിച്ചോടുന്നവയും ഇക്കൂട്ടത്തിൽ ഉണ്ടാകും. മറ്റൊരു കാരണം, പട്ടികൾ പ്രസവിക്കുമ്പോൾ പ്രായമായാൽ അവ മറ്റാരും കൊണ്ടുപോയില്ലെങ്കിലും തെരുവിലെത്തിപ്പെടും. 1700 മൈൽ ഒറ്റയ്ക്കൊരു ശ്വാനൻ. വലിയ യജമാന സ്നേഹമുള്ളവരാണ് നായകൾ. സ്വാമി മൃഗം എന്ന പ്രയോഗം തന്നെ ഇതിനുദാഹരണമാണ്. തന്റെ യജമാനന് സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ കൂടെ പോവുകയും അവിടെ വെച്ച് മരണമടഞ്ഞ യജമാനന്റെ ജന്മനാട്ടിലേക്ക് 1700 മൈൽ നടന്നു വന്നു. മരിക്കാത്ത ആ സ്നേഹത്തെക്കുറിച്ച്. 19-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ മിലാൻ നഗരത്തിൽ താമസിച്ചിരുന്ന ഒരു പട്ടാളക്കാരൻ ഒരു നായയെ അരുമയായി വളർത്തിയിരുന്നു. 1812 നെപ്പോളിയൻ റഷ്യ പിടിച്ചെടുക്കാൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ ഇയാളെയും കൂടെ കൂട്ടി. തന്റെ നായയുമായിട്ടായിരുന്നു പട്ടാളക്കാരൻ പോയത്. യുദ്ധത്തിൽ അയാൾ മരിച്ചു. സ്നേഹനിധിയായ യജമാനന്റെ വേർപാട് മനസ്സിലാക്കിയ നായ തനിക്കിനി ഈ നഗരത്തിൽ ആരുമില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ യജമാനന്റെ നാടായ മിലാനിലേക്ക് തന്നെ മടങ്ങിയെത്തി. 1700 മൈൽ പിന്നിട്ട് യജമാനനോടുള്ള അപാരമായ സ്നേഹം പ്രകടിപ്പിക്കുകയും അവസാനം അയാളുടെ കുഴിമാടത്തിനരികിൽ നായയ്ക്ക് സ്മാരകമുയരുകയും ചെയ്ത ഒരപൂർവ ഇനം സ്നേഹത്തിന്റെ കഥ കേൾക്കൂ. ഇംഗ്ലണ്ടിൽ എഡിൻബർഗിലാണ് ജോർജ് എന്ന കൃഷിക്കാരന്റെ ഉറ്റമിത്രമായ ബോബി എന്ന നായ ജീവിച്ചിരുന്നത്. പുലർച്ചെ വയലിലേക്ക് പോകുന്നതും വരുന്നതുമെല്ലാം ജോർജ് നായയ്ക്കൊപ്പമായിരുന്നു. പെട്ടെന്നാണ് യജമാനൻ വിട പറഞ്ഞത്. അത് ബോബിയെ ദുഃഖാകുലനാക്കി. യജമാനനെ ബന്ധുക്കൾ അടക്കം ചെയ്യാൻ സിമിത്തേരിയിലേക്ക് പോയപ്പോൾ തലയും താഴ്ത്തി ബോബിയും കൂടെ പോയി. മരിച്ചുപോയ യജമാനന്റെ ശവക്കല്ലറയ്ക്ക് സമീപമായിരുന്നു പിന്നീടുള്ള കാലമത്രയും ബോബി. അങ്ങനെ 14 വർഷത്തിനു ശേഷം ബോബിയും കല്ലറയ്ക്കടുത്ത് തന്നെ വച്ച് അന്ധശ്വാസം വലിച്ചു. ഈ സ്നേഹം എഡിൻബർഗിലെ ആളുകൾക്കറിയാമായിരുന്നു. അവർ ബോബിയുടെ ഓർമ്മയ്ക്കായി പണിതുയർത്തിയ സ്മാരകം ഇന്നും അവിടെ കാണാം. കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ പണ്ട് മുതൽക്കേ കുറ്റാന്വേഷകർ നായകളെ ഉപയോഗിച്ചിരുന്നു. തന്റെ യജമാനന്റെ മൃതദേഹം കണ്ടെടുക്കാൻ നിയമപാലകരെ സഹായിച്ച ഒരു നായയുടെ കഥയുണ്ട്. ഫ്രാൻസിലെ ഷാറ്റുലിൻ എന്ന പ്രദേശത്തുകാർക്ക് പറയാനായി. അവിടുത്തെ ഓൾണി എന്ന പുഴയിൽ കഴുത്തറ്റും വെള്ളത്തിൽ കിടന്ന് ഒരു നായ നീന്തി തുടിക്കുകയും ഉച്ചത്തിൽ കുരയ്ക്കുകയും ചെയ്തത് നാട്ടുകാർ ആദ്യമൊന്നും ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ ഒന്നും രണ്ടുമല്ല 6 ദിവസം തുടർച്ചയായി നായയുടെ കുര കേട്ടപ്പോൾ ആളുകൾക്ക് സംശയമുണ്ടായി തുടങ്ങി. നായയെ ശ്രദ്ധിച്ചപ്പോൾ വെള്ളത്തിലേക്ക് തങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഉദ്ദേശമെന്ന് അവർക്ക് മനസ്സിലായി. നീന്തലറിയാവുന്ന ചിലർ പുഴയിലേക്ക് ചാടി പരിശോധിച്ചു. തിരച്ചിലിനിടയിൽ ഒരു മൃതദേഹം അവർ കണ്ടെടുത്തു. അത് അവർ തിരിച്ചറിഞ്ഞു. നായയുടെ യജമാനായ ജീൻ ഡ്രൂയിസിനായിരുന്നു അത്. ആരോ അപായപ്പെടുത്തി ആറ്റിൽ തള്ളിയ തന്റെ യജമാനനെ അവിടെ ഉപേക്ഷിച്ചു പോകാൻ മനസ്സ് വരാത്തതുകൊണ്ട് നന്ദിയുള്ള ആ നായ ഒഴുക്ക് വെള്ളത്തിൽ കാവൽ കിടക്കുകയായിരുന്നു. നായകളെ ഓമനിച്ചു വളർത്തുന്നവർക്ക് അവയെ അണിയിച്ചൊരുക്കാനും ആഭരണങ്ങൾ എണീക്കാനുമൊക്കെ വലിയ ഉത്സാഹമായിരിക്കും. പട്ടിയുടെ കാതുകുത്തി സ്വർണാഭരണമണിയിച്ച ഒരു പണക്കാരി കൊച്ചമ്മയാണ് കാലിഫോർണിയയിലെ നോർവാക്കിലുണ്ടായിരുന്നത്. പെൺകുഞ്ഞുങ്ങളില്ലാതിരുന്ന ആ മുത്തശ്ശിക്ക് വയസ്സാം കാലത്താണത്രേ ഇങ്ങനെയൊരു ആശയമൊതിച്ചത്. പ്രശസ്ത ചിത്രകാരൻ ജക്കോപ്പോ ചിമന്റിയുടെ വിഖ്യാതമായ ഒരു ചിത്രം ആഭരണങ്ങൾ അണിഞ്ഞ 11 നായകളായിരുന്നു. ഇദ്ദേഹം 1640 അന്തരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഈ ചിത്രം വരച്ചത്. ഒരു നായയ്ക്ക് വേണ്ടി പണിത വെള്ളി കോളറിന്റെ വില എത്രയായെന്നോ? ഏകദേശം നമ്മുടെ 12,000 രൂപ. ഇംഗ്ലണ്ടിലെ രാജകുമാരനായ പ്രിൻസ് ആൽബർട്ടാണ് തന്റെ അരുമയായ വളർത്തുനായ ഇയോസിനു വേണ്ടി ഈ വെള്ളിക്കോളർ പണിയിച്ചത്. 1980 ഒരു പുരാവസ്തു പ്രദർശന ലേലത്തിലായിരുന്നു വെള്ളിക്കോളറിന് 3,000 രൂപ പിരിഞ്ഞു കിട്ടിയത്. ഇനി ഒരു പത്രാസുകാരൻ നായയെക്കുറിച്ച് പറയാം. ന്യൂയോർക്കിലെ ബ്രൂക്ലിൻ എന്ന സ്ഥലത്തുണ്ടായിരുന്ന പീറ്റർ നെപ്പോളിറ്റൻ എന്ന വിദ്വാന്റെ വളർത്തുനായ ജിഞ്ചറിനാണ് ഇങ്ങനെയുള്ള നിർബന്ധമുള്ളത്. വെയിലത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് മാത്രമേ ഇഷ്ടൻ പുറത്തിറങ്ങുമായിരുന്നുള്ളൂ അത്രേ. നോക്കണേ ഓരോരോ ശീലങ്ങൾ. ഇംഗ്ലണ്ടിലെ ഒരു പ്രശസ്തമായ ദിനപത്രമാണ് ഡെയിലി ടെലഗ്രാഫ്. 1869 യാർമൌത്ത് എന്ന സ്ഥലത്ത് വരിക്കാർക്കെന്നും രാവിലെ പത്രം എത്തിച്ചു കൊടുത്തിരുന്നത് ഒരു പട്ടിയായിരുന്നു. അവനെ ആൾക്കാർ എന്താണ് വിളിച്ചിരുന്നതെന്നോ? ന്യൂസ് ഡോഗ് അഥവാ വാർത്തപ്പട്ടി. ജപ്പാനിലെ യമാഗതയിലെ പോലീസ് ഇൻസ്പെക്ടർ സത്തോരു സത്തായ്ക്ക് കുറോ എന്നുപേരായ ഒരു പട്ടിയുണ്ടായിരുന്നു. 3 തവണ രാത്രി കുറോ വലിയ ശബ്ദത്തിൽ കുരച്ച് യജമാനനെ ഉണർത്തി. 3 തവണയും കുറോയുടെ കുരയ്ക്ക് ശേഷം വീട്ടിൽ തീപിടുത്തമുണ്ടായി. എങ്ങനെയോ കുറോയ്ക്ക് അത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞു എന്നർത്ഥം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം. തിരശീല, ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: അസോസിയേറ്റഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ടി എ വാസുദേവൻ നിർമ്മിച്ച ചിത്രമായിരുന്നു നായരു പിടിച്ച പുലിവാല്. പി ഭാസ്കരന്റെ സംവിധാനം, കഥയും സംഭാഷണവും ഒറൂബിന്റേതും. പി ഭാസ്കരൻ തന്നെ രചന നിർവഹിച്ച 9 പാട്ടുകൾക്ക് കെ രാഘവൻ ഈണം പകർന്നു. ഉദയഭാനു, മെഹബൂബ്, പി ലീല എന്നിവരായിരുന്നു ഗായകർ. 1958 ഫെബ്രുവരി 14 പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ സത്യൻ, ജി കെ പിള്ള, എസ് പി പിള്ള, ടി എൻ ഗോപിനാഥൻ നായർ, ബഹദൂർ, മുത്തയ്യ, കുഞ്ഞാവ, മുതുകുളം രാഘവൻ പിള്ള, കൊച്ചപ്പൻ, രാഗിണി, പ്രേമ, പങ്കജവല്ലി, വാണക്കുട്ടി എന്നിവർ വേഷമിട്ടു. സർക്കസ് പ്രമേയമാക്കിയ മലയാളത്തിലെ ആദ്യ ചിത്രമായിരുന്നു നായരു പിടിച്ച പുലിവാല്. പിന്നണി ഗായകൻ കെ പി ഉദയഭാനുവിന്റെ പ്രഥമ ചിത്രം കൂടിയായിരുന്നു നായരു പിടിച്ച പുലിവാല്. തിരശീലയിൽ ഇന്ന് കേൾക്കാം നായരു പിടിച്ച പുലിവാല് എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകകാരൻ.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എവിടെയാണ്? ശരി ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷത്തിൽ ഇന്ന് രഘുനന്ദൻ ശരൺ എന്ന വ്യക്തിയെക്കുറിച്ച് കേൾക്കാം. രഘുനന്ദൻ ശരൺ പഞ്ചാബി, സ്വാതന്ത്ര്യസമര സേനാനി. കുടുംബത്തിന് ഒരു കാർ ഡീലർ കമ്പനി ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഇന്ത്യയുടെ അടിസ്ഥാന വികസന സൌകര്യങ്ങൾക്കായി സംരംഭകർ മുന്നോട്ടു വരേണ്ടതാണ്. ഇതിൽ പ്രചോദിതനായാണ് രഘുനന്ദൻ ശരൺ തമിഴ്നാട്ടിലെത്തി കമ്പനി തുടങ്ങിയത്. 1948 ചെന്നൈയ്ക്കടുത്താണ് ഫാക്ടറി ആരംഭിക്കുന്നത്. നാരായണസ്വാമി പിള്ള എന്ന വ്യക്തിയിൽ നിന്ന് 124 ഏക്കർ സ്ഥലം വാങ്ങിയാണ് ഫാക്ടറി തുടങ്ങിയത്. ഫാക്ടറിക്ക് അദ്ദേഹം അശോക് മോട്ടോഴ്സ് എന്ന് പേര് നൽകി. ഇംഗ്ലണ്ടിലെ ഓസ്റ്റിൻ കാർ കമ്പനിയിൽ നിന്ന് അവരുടെ കാറുകൾ ഇന്ത്യയിൽ അസംബിൾ ചെയ്യാനുള്ള കരാർ രഘുനന്ദൻ ശരൺ സംഘടിപ്പിച്ചിരുന്നു. സംരംഭകത്വത്തിന്റെ പാഠങ്ങൾ രക്തത്തിൽ അലിഞ്ഞിരുന്നതുകൊണ്ടാവാം കാര്യങ്ങൾ പടിപടിയായി വിജയിച്ചുകൊണ്ടിരുന്നു. കാറുകൾ എന്നതിനപ്പുറം പൊതുഗതാഗതങ്ങൾക്കാവശ്യമുള്ള വാഹനങ്ങളും ചരക്ക് ഗതാഗതത്തിനാവശ്യമുള്ള വാഹനങ്ങളും ആവശ്യമാണെന്ന് രഘുനന്ദൻ ശരണിന് മനസ്സിലാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് ലൈലാൻഡ് കമ്പനിയുമായി കരാർ ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ലോറിയുടെ പാർട്സുകൾ ഇറക്കുമതി ചെയ്ത് അസംബിൾ ചെയ്ത് ഇറക്കുക എന്നതായിരുന്നു കരാർ. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കേവലം 2 വർഷത്തിനിടയിലാണ് ഇത്തരം കാറുകൾ രഘുനന്ദൻ കരസ്ഥമാക്കുന്നത്. ബാംഗ്ലൂരിലെ ഒരു കമ്പനി രഘുനന്ദനിൽ നിന്ന് 4 ട്രക്കുകൾ വാങ്ങിയത് വലിയൊരു ചുവടുവയ്പായി. 5 ടണ്ണിന് മുകളിലുള്ള ട്രക്കുകളും ടൈഗർ കപ്പുകളും പുറത്തിറക്കാനും സൈനിക ആവശ്യത്തിനുള്ള വാഹനങ്ങൾ നിർമ്മിക്കാനും രഘുനന്ദൻ തീരുമാനിച്ചു. ആയതിലേക്കുള്ള എല്ലാ പ്രപ്പോസലുകളും സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ 1953 ഡിസംബറിൽ ഡൽഹിയിൽ നിന്ന് നാഗ്പൂരിലേക്ക് വരുമ്പോൾ വിമാനാപകടത്തിൽ രഘുനന്ദൻ ശരൺ കൊല്ലപ്പെട്ടു. സ്വന്തം കിടപ്പുമുറി ഓഫീസാക്കി 30 ലക്ഷത്തോളം നിക്ഷേപം നേടി ബിസിനസ് തുടങ്ങിയ രഘുനന്ദൻ ശരണിന്റെ മരണം അശോക് മോട്ടോഴ്സിനെ സംബന്ധിച്ച് വലിയൊരാഘാതമായി. സംരംഭകനൊപ്പം സംരംഭവും നിലച്ചുപോകുമെന്ന അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ രക്ഷാ ശരൺ അശോക് മോട്ടോഴ്സിന്റെ ബോർഡംഗമായി. പക്ഷെ അവർക്കതിന് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. 1955 ബ്രിട്ടീഷ് ലൈലാൻഡ് അശോക് മോട്ടോഴ്സിന്റെ 40% ഓഹരി വാങ്ങി. അതോടെ അശോക് ലൈലാൻഡായി അത് മാറി. മികച്ച എക്സിക്യൂട്ടീവ് ഓഫീസർമാർ, പ്രത്യേകിച്ച് ശേഷാസായിയെപ്പോലുള്ളവർ അശോക് ലൈലാൻഡിന്റെ സാരഥ്യമേറ്റെടുത്തതോടെ കമ്പനി ഇന്ത്യ ഒട്ടുക്ക് വളരുകയും ഇന്ന് 38,000 കോടി വിറ്റുവരവുള്ള കമ്പനിയായി മാറുകയും ചെയ്തു. സൈനിക ട്രക്കുകളുടെ എല്ലാം കുത്തക. ഇന്ത്യയുടെ സർവ്വപാതകളിലും അശോക് ലൈലാൻഡുണ്ട്. ഇത്രയും പേരും പെരുമയുമുള്ള ഈ കമ്പനിയിലെ ലൈലാൻഡ് എന്നത് ബ്രിട്ടീഷ് നാമമാണ്. അശോക് എന്നത് അശോക് മോട്ടോഴ്സിന്റെയും. എന്നാൽ വാഹനങ്ങളിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന അശോക് ലൈലാൻഡ് എന്ന പേര് വായിക്കുമ്പോഴും അശോക് എന്താണെന്ന് അല്ലെങ്കിൽ ആരാണെന്ന് നമ്മൾ അന്വേഷിക്കാറില്ല. ഒരു വിമാന അപകടത്തോടെ സ്വപ്നങ്ങൾ സ്തംഭിച്ചു പോയ രഘുനന്ദൻ ശരൺ അദ്ദേഹത്തിന്റെ മകന്റെ പേരിലാണ് അശോക് മോട്ടോഴ്സ് ആരംഭിക്കുന്നത്. പക്ഷേ അശോക് എന്തുകൊണ്ടാണ് രഘുനന്ദൻ ശരണിന് ശേഷം കമ്പനിയുടെ സാരഥ്യം ഏറ്റെടുക്കാത്തത്? അയാൾ എവിടെ പോയി? അറിയില്ല തന്നെ. തന്റെ പേരിൽ 1,000,000 വാഹനങ്ങൾ ഇന്ത്യയുടെ തെരുവുകളിലൂടെ ഓടുന്നുവെന്ന് അയാൾ അറിയുന്നുണ്ടാവുമോ? അറിഞ്ഞുകൂടാ. അജ്ഞാതനാണ് അയാൾ നമുക്കൊക്കെയും.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ ഹൃദയത്തുടിപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിൽ എപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം, പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര മുമ്പരമോ. പ്രിയതേ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സിനിമാ ശബ്ദരേഖ.
2: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.
3: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം കാരുണ്യം. തിരക്കഥ സംവിധാനം ലോഹിതദാസ്. നിർമ്മാണം അസീസ് ഔസേപ്പച്ചൻ. ഛായാഗ്രഹണം രാമചന്ദ്ര ബാബു. സംഗീതം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അഭിനേതാക്കൾ ജയറാം, മുരളി, നെടുമുടി വേണു, ജനാർദ്ദനൻ, ശ്രീനിവാസൻ, കലാഭവൻ മണി, സാലു കുട്ടനാട്, ദിവ്യ ഉണ്ണി, ചാന്ദിനി, രഹൻ.

0: കേറി വരൂ.
1: സുമാര മാഷേ,
0: അച്ഛനുണ്ട്, ഇരിക്കൂ.
2: ഞാനേ മോളുടെ കുട്ടികളെ കൂടെ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. ഇരിക്കൂ. ഇപ്പോഴത്തെ കുട്ടികളെ മുല കൂടി മാറണതിനു തുടങ്ങുമല്ലോ ക്രിക്കറ്റ് ജ്വലം.
3: ഈ ക്രിക്കറ്റ് പണ്ടൊക്കെ റോയൽ ഫാമിലീസിന്റെ ഗെയിമായിരുന്നു. ഞാൻ നന്നായി ബാറ്റ് ചെയ്യും.
1: അതല്ല മാഷേ, ഈ സതീശൻ എന്ത് കളിയായി കളിക്കണേ?
3: സതീശൻ ക്രിക്കറ്റ് ഒന്നും കളിക്കില്ല, അയാൾക്ക് ഈ ചീട്ട് കളിക്ക ഇഷ്ടം.
1: മാഷിവിടെ ഇരിക്കുന്നു ഞാൻ നോക്കില്ല.
3: അല്ല, കളിയുടെ കാര്യം അല്ലേ പറഞ്ഞത്?
1: ക്രിക്കറ്റ് മാങ്ങാത്തൊന്നുമല്ല, സ്വന്തം ലൈഫ് വെച്ച് അവൻ എന്ത് കളിയായി കളിക്കണം ഞാൻ ചോദിച്ചേ.
3: ഓ അങ്ങനെ,
2: എന്താ കേക്കേ പ്രശ്നം?
1: ഈ സതീശൻ എന്താ തലക്ക് വട്ടുണ്ടോ?
2: എന്താ
1: അല്ലാതെ സ്വബോധമുള്ള ആരായി ചെയ്യ? ഇക്കണ്ട കാലം അത്രയും ഒരു ജോലി കണ്ടു നടന്നു. സ്വന്തം കഴിവുണ്ടല്ലെങ്കിലും ഇപ്പൊ ഒരു ജോലി കിട്ടി, നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? ആസ് സൂൺ ആസ് പോസിബിൾ ജോയിൻ ചെയ്യും. ഒരു പ്രൊമോഷന്റെ കാര്യം വരുമ്പോളാ സീനിയോറിറ്റി വില അറിയ. ഇവൻ നേരെ തീർത്ഥാടനത്തിന് പോയി.
2: മൂകാംബിക പോയി തൊഴുത് പ്രാർത്ഥിച്ചു വരാൻ പറഞ്ഞത് ഞാനാ.
1: ഓഹോ, ഇങ്ങനെ ഒരു വിവരക്കേട് മാഷ് പറഞ്ഞു കൊടുക്കുന്നു ഞാൻ കരുതിയില്ല.
2: എനിക്ക് അത്രയ്ക്കുള്ള വിവരമല്ലേ ഉള്ളൂ. ഞാനൊരു പാവം യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ.
1: പറയുന്നതിൽ വിഷമം തോന്നണ്ട. ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് മൂകാംബികയിലോ ഗവർണറിലോ പോയാ പോരായിരുന്നു മാഷേ.
2: കേക്കെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സാധാരണ എല്ലാവർക്കും കിട്ടുന്ന പോലെ അല്ല അവന് ജോലി കിട്ടിയത്, അറിയാലോ. അതിന്റെ ഒരു വേദന അവൻ ഉണ്ടായിരിക്കോ?
1: അതൊക്കെ എനിക്ക് മനസ്സിലാവും. എന്ന് വെച്ച് കിട്ടിയ ഒരു ജോലി വേണ്ടാന്ന് വെക്കണോ?
2: ജോലി വേണ്ടാന്ന് വെക്കി, അങ്ങനെ ചെയ്യോ അവൻ.
1: ദേ മാഷേ, ഒന്ന് വായിച്ചു നോക്ക.
4: പ്രിയമുള്ള ഇന്ദുവിനെ, മനസ്സിലെ കനലുകൾ അണയുന്നില്ല. കുറച്ച് ദിവസങ്ങൾ കൂടി നിന്നെ തനിച്ചാക്കുന്നു. ഞാൻ ഈ യാത്ര തുടരുകയാണ്. തിരിച്ചെത്തുമ്പോൾ ഒരുപക്ഷെ ജോയിനിങ് ഡേറ്റ് കഴിഞ്ഞു പോയാൽ നീ മാത്രം എന്നോട് പൊറുക്കണം.

0: കുമാരൻ സാർ ഇന്നും നേരത്തെ ആണല്ലോ.
1: സമയത്തിന് വരണം, എന്നാലേ രജിസ്റ്റർ കാണൂ.
2: പക്ഷേ രണ്ട് മിനിറ്റ് അല്ലേ വൈകുള്ളൂ?
1: ഇന്ന് രണ്ട് മിനിറ്റ്, ഇന്നലെയോ? പറയൂ, ഇന്നലെയോ?
2: ഇന്നലെ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ്.
1: പത്ത് പന്ത്രണ്ട് ഒന്നും അല്ല, 21 മിനിറ്റ് ലേറ്റ്.
2: പാടത്ത് പണി നടക്കുക.
1: ആഹാ, പാടത്ത് പണി നടക്കുകയാണെങ്കിൽ ലീവ് എടുക്കണം, അല്ലാതെ കുട്ടികളുടെ പഠിപ്പുകളെ അല്ല വേണ്ടത്.
2: പൊന്നു കോയി മാഷേ, ഞാനൊന്ന് ഒപ്പിട്ടിട്ട് ക്ലാസ്സിൽ പോട്ടെ പ്ലീസ്. ഇന്നത്തെ കൂടെ മാപ്പ്.
1: തൊഴിലിനോട് ആത്മാർത്ഥത വേണം. അധ്യാപകർ കുട്ടികൾക്ക് മാതൃകയായിരിക്കണം. ഞണ്ട് പിന്നോട്ട് നടക്കും, അതിന്റെ കുട്ടികളോട് മുന്നോട്ട് നടക്കാൻ പറയാൻ നടക്കുവോ?
2: അതെ, സാരോപദേശങ്ങളും മതി. എന്നേക്കാൾ ഓരോ ഓണേ താൻ കൂടുതൽ ഉള്ളിട്ടുള്ളൂ. കുട്ടിക്കഥ പറഞ്ഞു തരേണ്ട പ്രായമല്ല എനിക്ക്.
1: ഇവരില്ലെങ്കിൽ പറഞ്ഞു തരണ്ടേ?
2: തനിക്കൊരു വിചാരമുണ്ട്, ഈ ലോകം ഒരു സ്കൂള്, താൻ അതിന്റെ ഹെഡ് മാസ്റ്റർ, ബാക്കിയുള്ളവരെല്ലാം കുട്ടികളും.
1: ഒപ്പിട്ട് കഴിഞ്ഞല്ലോ, ഇനി എന്തും പറയാം. നാളെയും വൈകി താൻ ഇങ്ങോട്ട് വാ, ആബ്സെന്റ് മാർക്ക് കഴിഞ്ഞാ.
2: അപ്പോഴാ താനെന്റെ തനി സ്വഭാവം കാണാൻ പോണത്.
1: എന്താ എന്നെ തല്ലു?
2: എന്താ തല്ലിയാല്? എന്റെ തല്ലത്ര കൊണ്ടിട്ടുണ്ട്, ഇടിച്ച് ഞാൻ ഈ മൂക്കിന്ന് ചോരപ്പെടുത്തിട്ടില്ലേ?
1: അത് പണ്ട് കുട്ടിക്കാലത്ത്.
2: ഇപ്പോഴും പറ്റും. എന്താ നോക്കണോ? വേണം കിടക്കി നോക്കാം.
1: ആരെയും കാണുള്ളൂ.
2: എനിക്ക് ജീവിതത്തിൽ ഒറ്റ സങ്കടമേ ഉള്ളൂ. ഞാൻ ഹെഡ്മാഷ് ആവുമ്പോ തന്നെ ഒന്ന് പൊരിക്കാൻ എന്റെ കൈ കിട്ടില്ലല്ലോ ഈശ്വര.
3: ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ പൊയ്ക്കോളൂ.
2: ഒമ്പത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഇന്ന് വിത്തറക്കേണ്ട ദിവസാ. പാറത്ത് ചെല്ലുമ്പോ ആളില്ല, ചായക്കട ചെല്ലുമ്പോ അവൻ ചായ കുടിച്ചോണ്ടിരിക്കുക. അവനെ വണ്ടി പാസ്സായിട്ടുണ്ട്, കൈ കിട്ടിയ ആദ്യം കേക്കയുടെ കാശ് തന്നിട്ടേ മറ്റെന്തോ ഉള്ളൂ. അത് നിങ്ങളുടെ സ്കൂളിൽ വരേണ്ട ആവശ്യമില്ല.
4: എന്താ മാസ്റ്ററെ, പി എഫ് ലോണ് LIC എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് മാസം 6 ആയി. എന്റെ കാശ് ചോദിക്കുക? നിങ്ങൾ ഉള്ളത്തല്ല ഞാൻ എവിടെ മരിയാ.
2: സർക്കാർ കാര്യല്ലേ, അതിനതിൻ്റെതായ താമസം ഉണ്ടാവും. പറഞ്ഞ പലിശ ഒരു ദിവസം പോലും തെറ്റാ തരണില്ലേ? പിന്നെന്താ?
4: പലിശയല്ല, എനിക്ക് എന്താ മുതലാ വേണ്ടത്?
2: തരില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ. തന്റെ കാശ് തരാ, ഞാൻ നാട്ടിൽ ഒളിച്ചോളാനൊന്നും പോകില്ല.
4: കണ്ടോ, കാശ് വാങ്ങുമ്പോ എന്താ സ്നേഹം? തിരിച്ചു ചോദിച്ചാ ദേഷ്യം. ഞാൻ ഈ ബിസിനസ് ഒക്കെ നിർത്താൻ പോവുക. കൊടുത്തതൊക്കെ തിരിച്ചു വാങ്ങി, മക്കളെ കല്യാണം നടത്തി, ബാക്കി കാശ് ബാങ്കിലിട്ട് സ്വസ്ഥമായിട്ട് കഴിഞ്ഞാ മതി. അതിനാ എന്റെ പണം ഉടനെ വേണമെന്ന് ഞാൻ പറയണത്.
2: അവള് പഠിച്ചോണ്ടിരിക്കുകയല്ലേ, രണ്ടുമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ആലോചിച്ചാ പോലെ കല്യാണമൊക്കെ.
4: അങ്ങനെ തന്നെയാ ഞാനും വിചാരിച്ചിരുന്നേ. അതിന് സമ്മതിക്കണ്ടേ ചില തെണ്ടികളെ?
2: അല്ലടിച്ചു കേക്കെ, ഇപ്പൊ പോ, ക്ലാസ് ഉണ്ട്. ഞാൻ വീട്ടിൽ വന്ന് കേട്ടോളാം. ഞാൻ വീട്ടിൽ വന്ന് കണ്ടോ. ആ
4: പോയി, കാശ് പോയി. ഓക്കെ.
2: ഇയാളെന്തിനാ ഇവിടെ പതുങ്ങി നിക്കണേ?
1: അയാൾ എന്തിനാ വന്നേ?
2: കാശിന് അല്ലാണ്ടതിനാ?
1: എന്ത് പറഞ്ഞു വിട്ടു?
2: ഞാനെന്ത് പറയാനാ? കൊടുക്കാന്ന് പറഞ്ഞു.
1: എനിക്ക് അയാളെ കാണുമ്പോൾ പേടിയാ.
2: അതെന്തിനാ? ഞാനല്ലേ കാശ് വാങ്ങിച്ചത്.
1: വാങ്ങിയതാനാണെങ്കിലും എനിക്ക് വേണ്ടിയല്ലോ.
2: എനിക്കേ ക്ലാസ് ഉണ്ട്. എടോ, അധ്യാപകരായാൽ ഉത്തരവാദിത്വ ബോധം വേണം. പോയി തന്നെ പണി നോക്കണം. അല്ല,
1: ഈ പയ്യ വാഴ മുഴുവൻ തിന്നല്ലോ. ആരും ഇല്ല ഇവിടെ. നീ ഇതെവിടെ പോയി ചത്ത് കിടക്ക്? ഒരു പയ്യനെ നോക്കി വളർത്താൻ പറ്റില്ലെന്ന് വെച്ചാല് വല്ല കശാപ്പാർക്കും വിൽക്കുക.
5: ഞാൻ ആ തൊഴുത്തടിച്ച് വാരിയായിരുന്നു, അതിനിടയിൽ ഇത് അഴിഞ്ഞു പോയത് കണ്ടില്ല?
1: ആ കാണില്ല, കാണേണ്ട ഒന്നും കാണില്ല.
5: നടക്കാസത്തെ, ഇങ്ങോട്ട് വാ.
1: ഇനി അതിനെ തല്ലി കേടുവരുത്തണ്ട, ചികിത്സിക്കാൻ ഞാൻ തന്നെ ഉണ്ടാക്കണം കാശ്. ഏട്ടൻ എപ്പഴാ വന്നേ?
6: ഉച്ച. ആ ഒരു ഉച്ച കഴിഞ്ഞു.
1: പത്മാവതി, ഈ കിണ്ടീലിത്തിന് വെള്ളം വെച്ചാ താനൊക്കെ?
6: ഞാനും ഒന്ന് മുഖം കഴുകാന്ന് വിചാരിച്ചപ്പോ അതില് വെള്ളമില്ല.
1: പത്മാവതി, മാലതിയുടെ കത്തൊക്കെ ഇല്ലേ?
6: ഉവ്വ്, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ആ വിശേഷം പറയണ. അവക്ക് ഇപ്പൊ 2 മാസായി.
1: ഉവ്വോ, ആ കല്യാണം കഴിഞ്ഞ് 6 മാസത്തിനുള്ളില്, അതൊരു ഭാഗ്യ. ഇവിടെ ജയയുടെ കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം മൂന്നായി. ഡോക്ടർമാർക്ക് കൊടുത്ത് തന്നെ ഇപ്പൊ ഒരു സംഖ്യയായി. അതൊരു യോഗം. അയ്യോ, മോൾ എന്തിനാ കൊണ്ടുവന്നേ? ഭാരമുള്ളൊന്നും എടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ കുട്ടി?
5: ഇതിനത്ര ഭാരമൊന്നും ഇല്ല.
6: ഇനി വെച്ച് താമസിപ്പിക്കാതെ ഈ കുട്ടിയുടെ ഓപ്പറേഷനാണ് നടത്തിക്കൂടെ? ഒരു പെൺകുട്ടി അല്ലേടാ.
1: വച്ച് താമസിപ്പിക്കാണോ ഏട്ടാ? ഉറുപ്പി എത്ര വേണമെന്ന് വെച്ചിട്ടാ? മരുന്നുകൊണ്ട് നോക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് മാറിപ്പോയാ കീറി മുറിക്കാണ്ട് കഴിക്കാലോ. ഞാൻ ഈ വേഷം ഒന്ന് മാറട്ടെ. ഏട്ടൻ ചായ കുടിച്ചാണോ? എന്താ പത്മേ, ഇത് എന്ത് വേഷാടി? ഇത്തിരി വൃത്തിമേനയുള്ള ഒന്നും ഇല്ല നിനക്ക്?
5: ഞാൻ ഈ അടുക്കളയിലും തൊഴുത്തിലും ഒക്കെ പെരുമാറുമ്പളേ
1: നല്ല ചന്തം.
5: പത്തൊമ്പത് വയസ്സായപ്പോളാ ചന്തം.
1: നീ വയസ്സായി. ഈ നരച്ചതൊക്കെ ഒന്ന് കറപ്പിച്ച എന്നെ കണ്ട എന്തു പറയും?
5: എന്തു പറയും?
1: സതീശന്റെ നേരെ മൂത്തേട്ടനാണേ പറയും.
5: നല്ല ആശ. ശർക്കരയും തേങ്ങ വെച്ച അടയുണ്ട്, വേണോ?
1: യോ വേണ്ട, നെഞ്ചിരിയും.
5: ഏട്ടൻ വന്നപ്പോ ഉണ്ടാക്കിയതാ. അല്ല, ഏട്ടൻ എങ്ങനെയാ കാശ് കൊടുക്ക?
1: കാശോ?
5: അപ്പൊ ഏട്ടൻ ഒന്നും പറഞ്ഞില്ലേ? ഏട്ടൻ വന്നത് 2000 ഉറുപ്പിക്കാ. മാലതെ കാണാൻ ബോംബെക്ക് പോണോ അത്രേ?
1: ഇവർക്കൊന്നും കണ്ണി ചോരയില്ലേ? ഒരു മനുഷ്യനായിട്ട് പിഴേന്റെ അതിരുണ്ട്. ഞാനിവിടെ ചക്രശ്വാസം വലിക്കുക.
5: അതവർക്കറിയോ?
1: എന്താ അറിയാത്ത?
5: പതുക്കെ ഏട്ടൻ കേക്കും.
1: കേക്കട്ടെ, എനിക്ക് നോട്ടടിക്കലൊന്നുമല്ല പണി. കുടുംബത്തൊരു കല്യാണോ പേരോ മരണോ എന്തടിയന്തര വന്നാലും എന്റെ ചുമല്ല വന്ന് വീഴുക. ഇനി അത് പറ്റില്ല, എടുത്ത പൊങ്ങണ്ടായി.
5: ഏട്ടനോട് ദേഷ്യപ്പെടാണ്ട് സമാധാനമായിട്ട് കാര്യം പറഞ്ഞയക്കണം.
1: നീ അങ്ങോട്ട് മാറ്.
6: അപ്പൊ ഗോപിയെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുക.
1: ഞാൻ വല്ലാത്ത നിവൃത്തിയിടില്ല. ഈ പുറമേ കാണുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. സതീശൻ ഒരു സ്ഥാനത്തെത്തുന്നു വിചാരിച്ചിട്ട് അതും ഒന്നും എത്തിയില്ല.
6: അതൊക്കെ

0: ശരിയാവൂടാ.
1: ഓ ശരിയാവണേ ശരിയാവട്ടെ, ഇപ്പൊ അത്രേ മോഹിക്കണുള്ളൂ. എന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ, എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ 1000 രൂപയെങ്കിലും സതീശൻ്റെ കയ്യിൽ ഞാൻ അങ്ങനെ കൊടുത്തയക്കാം. എങ്ങനെയാ ഇല്ല എന്ന് പറയുക? രണ്ടുപേരിൽ ഒരാളെ പഠിപ്പിക്കാൻ വിടാമെന്ന് അമ്മാവൻ പറഞ്ഞപ്പോ നീ ആടാ പഠിക്കാൻ വിടിക്കെന്ന് പറഞ്ഞ് ചായക്കടയിൽ പാത്രം കഴുകാൻ പോയ ആളാ ഏട്ടൻ. എത്ര കൊടുത്താലാ കടം വീടുക?
2: ആയിരം ഉറുപ്പിയുടെ പ്രശ്നമല്ല, ഇനിയെങ്കിലും നിർത്തുക ഈ പരിപാടി. ലോകത്തെല്ലാവർക്കും ഉണ്ട് ഏട്ടാനിമാരോ ബന്ധുക്കളൊക്കെ, ആർക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. എന്നുവെച്ചാ ഒരായുഷ്കാലം മുഴുവൻ ഇങ്ങനെ തങ്ങി പിടിക്കാൻ പറ്റുമോ? അവനവന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം മറ്റുള്ളവരുടെ. തനിക്കുണ്ടല്ലോ 3 മക്കള്, അവരുടെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക?
1: അവരുടെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല, ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്യണമുണ്ട്.
2: സതീശൻ എന്തെങ്കിലും ഏർപ്പാടാക്കാൻ തനിക്ക് പറ്റിയോ?
1: ആ അത് അവനാ പരിശ്രമിക്കണ്ടേ, ഞാനല്ല.
2: അവനിനി എന്ത് പരിശ്രമിക്കാഞ്ഞിട്ടാ? ലോകത്തുള്ള സകല ടെസ്റ്റുകളും അവൻ എഴുതണുണ്ട്, ഇന്റർവ്യൂവിനും പോകുന്നുണ്ട്. 1,00,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഞാൻ പറഞ്ഞ ജോലി അവന് കിട്ടുമായിരുന്നില്ലേ?
1: താനെന്താ ഒന്നും അറിയാത്തോലെ സംസാരിക്കണേ, ഇന്ത്യയിൽ ഉണ്ടായിട്ട് കൊടുക്കാൻ
2: എന്നല്ല ഞാൻ പറഞ്ഞത്, തൻ്റെ ഇല്ല. എന്തുകൊണ്ടില്ലാണ്ടായി? ആ തൻ്റെ മക്കളുടെ കാര്യം കഴിഞ്ഞിട്ടാ പെങ്ങളുടെയും ഏട്ടന്മാരുടെയൊക്കെ മക്കള്.
1: എന്റെ കടപ്പാട് തനിക്ക് മനസ്സിലാവില്ലടോ.
2: എനിക്ക് മാത്രമല്ല സതീശനും മനസ്സിലാവണില്ല. 2 കൊല്ലക്കാലം ഡിപ്പാർട്ട്മെന്റായ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ നടന്ന് ചെരുപ്പ് തെഞ്ഞിട്ടാ ഒരു സ്മാർട്ട് സ്കെയിൽ ഇൻഡസ്ട്രിയുടെ പ്രോജക്ട് റിപ്പോർട്ടും ലോണും ഒക്കെ ശരിയായി വന്നത്. അപ്പൊ ഭൂമിയുടെ ആധാരം ബാങ്കില്. അവൻ മുഖത്ത് നോക്കി ചോദിച്ചാൽ തനിക്ക് എന്തുത്തരം പറയാനുണ്ട്?
1: ചോദിച്ചോട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. എടോ 20 വയസ്സിൽ തുടങ്ങിയതാ ഈ ഭാരം വലിക്കല്. ആണായിട്ട് ഒന്നേ ഉള്ളൂ, കണ്ണിലെ കൃഷ്ണമണി പോലാ ഞാൻ വളർത്തിയത്. ഇങ്ങനൊന്നുമല്ല ഞാൻ വിചാരിച്ചിരുന്നത്. എല്ലാ പ്രതീക്ഷയും അവനായിരുന്നു. ഒരുപാട് ഒരുപാട് ആശിച്ചിരുന്നു. അറിയോ,
3: വി ജി സതീഷ് കുമാർ. സതീഷ് കുമാർ ഉണ്ടോ?
4: ഉണ്ടല്ലോ, ആളുണ്ട് ആളുണ്ട് ആളുണ്ട്. ലേശൊന്നും മാറിക്കേ ചേട്ടാ, സ്വല്പം ലേശൊന്നു നീ കേട്ടാ ചേട്ടാ ഒന്നും. അയ്യോ ചേച്ചി സോറി, എന്താ ഇഷ്ടാ ഉറങ്ങുക? നല്ല കാര്യം.
3: വി ജി സതീഷ് കുമാർ ആണോ?
4: ആണല്ലോ.
3: എന്നാ ചെല്ലു,
4: സന്തോഷം.
3: ഒന്നങ്ങനെ നീങ്ങി, എത്ര പ്രാവശ്യം പറയുന്നു നീങ്ങ.
4: മേ കമിൻ സർ,
5: കമിൻ.
4: ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു സർ. പേരെന്താ? വി ജി സതീഷ് കുമാർ.
5: സർട്ടിഫിക്കറ്റ്
4: സർ?
5: എം എസ് സി ആണല്ലേ.
4: ബി എഡും ഉണ്ട് സർ, എം എസ് സി ബി എഡ്. സർട്ടിഫിക്കറ്റ്സ് അടിയിലുണ്ടാവും. അപ്പൊ സ്കൂളിലും മറ്റും ശ്രമിച്ചാ പോരെ? ശ്രമത്തിന് കുറവൊന്നുമില്ല സർ, പക്ഷെ കിട്ടണ്ടേ? പിന്നെ കിട്ടും. 3,00,000 രൂപയെ ചോദിക്കണേ. 3,00,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ അത് വെറുതെ ബാങ്കിലിട്ടിട്ട് 3 നേരം ശാപ്പടിച്ച് വീട്ടിലിരുന്നാ പോരെ?
5: എം എസ് സിക്കൊക്കെ ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ കാര്യമുള്ളൂ.
4: ഫസ്റ്റ് ക്ലാസ് വേണ്ടെന്ന് വെച്ചിട്ടല്ലേ സാർ, കിട്ടിയില്ല.
5: യെസ് യു ക്യാൻ ഗോ.
4: താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ സർ, ഈ ജോലിക്ക് ഫസ്റ്റ് ക്ലാസ് വേണ്ടല്ലോ, വല്ല രക്ഷയുണ്ടാവോ?
5: സെലക്ട് ചെയ്ത കാർഡ് വരും.
4: ഞാൻ പ്രതീക്ഷിക്കുന്നില്ല സർ, കാരണം ഈ 13 വേക്കൻസിക്ക് വേണ്ടി 35,000 ആളുകളുണ്ട് അവിടെ. ഈ 13 പെടാനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ല. പിന്നെ ഇതൊക്കെ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടാവുമല്ലോ. നമുക്ക് റെക്കമെൻഡ് ചെയ്യാം മന്ത്രിമാരില്ല, രാഷ്ട്രീയക്കാരില്ല, പണച്ചാക്കുകളില്ല.
5: ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ തനന്തരം വന്നേ.
4: ഇതൊരു വഴിപാടാണ് സർ, മരിക്കുന്നതിന് മുമ്പ് 1001 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തേക്കാമേ എന്നൊരു നേർച്ചയുണ്ട്. ഇന്നലെ ഒരെണ്ണം ഉണ്ടായിരുന്നു കോയമ്പത്തൂര്, അവിടുന്ന് നേരെ ഇങ്ങടാ വന്നത്. ഭാഗ്യം ഇതും സുഖമായിട്ടാണ് കഴിഞ്ഞു. ഇപ്പോ മൊത്തം 157 ആയി കാണും. ഇനി ആയുസുണ്ടല്ലോ, വരട്ടെ സർ.
6: മംഗളം മംഗളം മംഗളം.
4: നീ ഇറങ്ങണില്ലേ? എത്തിയോ?
6: നല്ല ആളാ. ഒരാളർക്കാം.
4: എന്താ സ്വപ്നം കണ്ടിരിക്കായിരുന്നു? ഭാവിയെ കുറിച്ചുള്ള സുന്ദര സ്വപ്നങ്ങൾ ഞാൻ നെയ്തുകൊണ്ടിരിക്കുന്നു എന്റെ ചേട്ടാ.
6: ടിക്കറ്റ് എവിടെ ചേട്ടാ?
4: കബീർ, ഈ ചേട്ടനൊരു ടിക്കറ്റ്
6: കൊടുത്തേക്ക്. ആ കൊടുത്തേക്കാം.
4: കണ്ടക്ടർ സാർ വരും.
6: പുതിയ ആളാ, ഓസാണല്ലേ.
7: ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2.

0: എന്താണ്
1: ഇവനൊക്കെ ക്ഷയരോഗമാണെന്നാ തോന്നണേ. ചുമ ഏ

0: നമ്മുടെ
1: കണ്ണെത്തിയില്ലെങ്കിൽ ആവശ്യക്കാർ കൊണ്ടുപോകും. നാളികേരത്തിനൊക്കെ ഇപ്പൊ എന്താ വില? ഏത് തെങ്ങിലാണാവോ?
2: എന്താടാ നിന്നെ കുറുക്കം കടിച്ചോ കൂവാൻ?
3: ഉവ്വ്, അതുകൊണ്ട് വേറെ കുറുക്കന്മാരെ കണ്ട കൂവിപ്പോവും.
2: വീട്ടിലുണ്ടല്ലോ ഒരാള്, ഇരുന്ന് കൂവ്.
4: നിങ്ങക്ക് എന്താ വെറുതെ റോട്ടിൽ കൂടെ പോണ ചെക്കന്മാരോട് ഏറ്റുപിടിക്കാൻ?
2: ഇവനൊക്കെ എന്തിന്റെ വിഷമാ? ഇവിടെ വരുമ്പം തുടങ്ങും ചൂളം വിളി, ചുമ, പാട്ട്, തെണ്ടി കൂട്ടങ്ങള്. ഇവറ്റങ്ങളെയൊക്കെ എന്തിനാ പറയണേ? ഇവിടെ ഉണ്ടല്ലോ നല്ല രണ്ടനം.
4: അയ്യോ, അവര് കുട്ടികളല്ലേ?
2: അയ്യോ കുട്ടികള്, എനിക്കറിയാം. 13 വയസ്സ് തികയുന്നതിന് മുമ്പ് ട്യൂഷൻ പഠിപ്പിക്കാന്ന് അവന് കത്ത് കൊടുത്ത പൊന്നു മോള് നിന്റെ മൂത്ത മോള്.
4: അത് വിവരമില്ലാത്ത കാലത്തല്ലേ? ഇപ്പൊ അവക്ക് പഠിപ്പാ പ്രധാനം. ബിഎക്ക് ഫസ്റ്റ് ക്ലാസ് മേടിക്കണമെന്ന് അവൾക്ക്.
2: അയ്യോ, ക്ലാസ് ഒന്നും വാങ്ങണ്ടേ. എങ്ങനെയെങ്കിലും ബിഎ ഒന്ന് കടന്നു കിട്ടിയാ വല്ല കല്യാണക്കാരും വരുമ്പം പറയാം ബിഎക്കാരിയാണെന്ന്. പ്രീ ഡിഗ്രിക്ക് 3 കൊല്ലം കുത്തിയവളാ ക്ലാസ്. എന്താടി?
1: ഒന്നുമില്ല.
2: എന്തുവാടെ?
1: ചേച്ചി ചേച്ചി പഠിക്കുക.
4: ഞാൻ പറഞ്ഞില്ലേ അവൾക്കിപ്പോ പഠിപ്പാ പ്രധാനം.
1: ഇന്ന് കോളേജിന്റെ മുന്നിൽ വരാന്ന് പറഞ്ഞിട്ട്
3: ഞാൻ വന്നല്ലോ.
1: എപ്പോ?
3: 3:35.
1: നോണി ഒന്നും പറയണ്ട ട്ടോ, ഞാൻ 1/2 മണിക്കൂർ കാത്തു നിന്നു.
3: അത് പറ. ഞാൻ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് എത്തിയത്.
1: പിന്നെ ആ കത്ത് ശരിക്കും ഏറ്റു ട്ടോ. ഗുരുവായൂരിന്ന് വന്ന ആലോചന ഒഴിഞ്ഞു.
3: ഗുരുവായൂരപ്പ, നീ തന്നെ.
1: എന്നും ഗുരുവായൂരപ്പൻ ഉണ്ടാവില്ല രക്ഷിക്കാൻ.
3: പിന്നെ വെറുതെ ആണോ പാൽപായസം നേരണേ?
1: നേരല്ലാണ്ട് കൊടുക്കണുണ്ടോ?
3: അത് സാരമില്ല, എനിക്ക് അക്കൗണ്ടാ. പത്മാവതിയേ,
1: നീ പോയിട്ടത് എത്ര ദിവസായടാ?
3: എത്ര ദിവസോ? 2 ദിവസമല്ലേ ആയുള്ളൂ.
1: രണ്ടോ? രണ്ടൊന്നല്ല.
3: അമ്മയ്ക്ക് വല്ല കണക്കുണ്ടോ? അമ്മയെ മിനിഞ്ഞാന്ന് രാവിലെ അല്ലേ അനുവിനെ ഡോക്ടറെ കാണിച്ചത്, എന്നിട്ട് ആ വഴിയല്ലേ ഞാൻ പോയത്.
1: ആണോ? കൊറേ ദിവസം ആയ പോലെ. നീ ഊണ് കഴിച്ചോ?
3: 5 മണിക്കാണോ ഊണ്?
1: ഉച്ചക്കലത്തെ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല സാമ്പാറുണ്ട്, ഒരു പിടി ഉണ്ണ.
3: വേണ്ട അമ്മേ,
1: എന്നാ അമ്മ ഒരു ചായ ഉണ്ടാക്കാം.
3: ഒരു ചായയാവ.
1: അമ്മ ഒരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. ആടാ, ഇന്നലെ വല്യച്ഛൻ വന്നപ്പോ ഉണ്ടാക്കിയതാ. അയ്യടാ, ഇത് അപ്പടി ഉറുമ്പ് കയറിയല്ലോ. അമ്മ വേറെ ഉണ്ടാക്കി തരാം.
3: ഇത് മതി അമ്മേ, ഒന്ന് ചൂടാക്കിയ പോരെ.
1: 2 മിനിറ്റ് മതിയടാ
3: അമ്മേ. എന്റെ അമ്മ എന്നെ ഓർത്ത് 2 ദിവസമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഈ അടയുടെ രുചി ഉണ്ടാവോ ഇനി ഉണ്ടാക്കണേനെ?
1: പിന്നെ പുതിയതിനല്ലേ രുചി. ഏട്ടാ,
3: നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചു നീ സ്കൂള് വിട്ട് എത്തിയിട്ടുണ്ടാവില്ല എന്ന്.
5: ഞാൻ ഏട്ടന്റെ കോഴികൾക്ക് ഇത്തിരി പൊടിയരി ഇട്ട് കൊടുക്കായിരുന്നു. ഇന്നലെ മുതൽ പുള്ളിക്കോഴി മുട്ടയിടാൻ തുടങ്ങി.
3: ഓ, ഞാനിപ്പോ ഒരു ചെറിയ മുതലാളിയായി തുടങ്ങിയില്ലേടി. 11 മുട്ടയ്ക്ക് 14, 15, 80. കാപ്പിക്കാശായി.
5: ഇന്റർവ്യൂ നന്നായിരുന്നു ഏട്ടാ.
3: ഉഗ്രൻ കലക്കില്ലേ.
5: ഇതെങ്കിലും കിട്ടുമോ?
3: പിന്നെ ഇത് കിട്ടും.
5: ഓ, എന്നാ ഏട്ടൻ പറയും കിട്ടും കിട്ടും. ഏട്ടാ, എങ്ങനെയെങ്കിലും കിട്ടണം ഒരു ജോലി. ഏട്ടൻ അതിനു വേണ്ടി കൊറേ ഓടണുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഇനി കിട്ടിയേ പറ്റൂ. അച്ഛൻ എന്തോരോ കഷ്ടപ്പെടണെന്ന് അറിയാലോ. ഏട്ടൻ എന്തോന്നും മിണ്ടാത്ത.
3: ഏയ് മോൾക്ക്, ഏട്ടനോട് ദേഷ്യം തോന്നണ്ടല്ലേ?
5: ദേഷ്യോ? ഏട്ടൻ എന്തായി പറയണ?
3: തോന്നും, ആർക്കും തോന്നും.
6: ആ, എപ്പളാ എത്തിയേ?
3: കുറച്ചേരായി.
6: ഉടനെ തണ്ടാൻ ഇറങ്ങി.
3: വായനശാലയില് ഗസറ്റ് നോക്കണം. ഹെൽത്ത് സർവീസില് LT ക്ലാർക്കിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടു പറഞ്ഞു കേട്ടു.
6: എന്താ കാര്യം? അത് 48 റാങ്ക്.
3: പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡില് പുതിയ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്.
6: അപ്പൊ പഴയതോ? ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞ് നടന്നിരുന്നല്ലോ.
3: ആ ലിസ്റ്റ് ക്യാൻസൽ ആയി പോയി. പിന്നെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ പേഴ്സണൽ സ്റ്റാഫില് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. റാങ്ക് ലിസ്റ്റ് പെട്ട് കിട്ടിയാ മിനിസ്റ്ററെ കൊണ്ട് പറയിപ്പിക്കാന്ന്.
6: ഇതൊക്കെ കേക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. തലേല് വരവേണം. മൂന്ന് നേരം ഉരുട്ടി വിഴുങ്ങാൻ കിട്ടുന്നുണ്ട്. ആവശ്യത്തിന് ഉടുത്തുടങ്ങി നടക്കാനുണ്ട്. പിന്നെ ജോലിയും പണി എന്തിനാ? പഠിപ്പിക്കാൻ വിട്ട കാശുകൊണ്ട് 10 കൂടെ തെങ്ങ് വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിൽ ഗുണമുണ്ടായേനെ. ഇത് വെറുതെ.

0: അതിന്റെ അടി കൂടെ തന്നെ നടന്നു. കഴുത ഇങ്ങടെ വന്നേ.
1: എന്തേ
0: ജയ പോകുമ്പോ നിന്നോടൊള്ളതും പറഞ്ഞു?
1: ഞാൻ പോട്ടെ അമ്മയെന്ന് പറഞ്ഞു.
0: രാവിലെ അവര് പോവുകയും ചെയ്തു. പോയപ്പോ വളരെ സന്തോഷത്തിൽ യാത്രയൊക്കെ പറഞ്ഞു. സതീശൻ എന്താ പറഞ്ഞേ നീ കേട്ടോ?
1: ഞാൻ ചോദിച്ചു, അവനൊന്നും പറഞ്ഞില്ല.
0: അയ്യടാ ഇങ്ങനൊരെണ്ണം. ആ തോർത്തും സോപ്പും ഒന്ന് കൊണ്ടുവന്നാ രണ്ടു കൂട്ടം വെള്ളം കോരി കുളിയും കഴിക്കായിരുന്നു കേട്ടോ.
2: അമ്മേ ഞാൻ പോണു.
1: ചോറെടുക്കാടി,
2: ഇത്രയും നേരമായിട്ട് എടുത്തില്ലേ? ഏട്ടാ ഞാനൊരു കാര്യം അറിഞ്ഞു കേട്ടോ.
3: എന്ത് കാര്യം?
2: ആ കേക്കനാരുടെ മോളിലെ രമ്യ അവളെന്നോട് ഒരു കാര്യം പറഞ്ഞു.
1: എന്താടി?
2: ഏട്ടനോട് ചോദിച്ചു നോക്കൂ, ഏട്ടനറിയാം. എന്താടാ
3: അവള് വെറുതെ നുണ പറയണത്?
0: മുണ്ടുഷത്തോടെ
1: ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, എന്നാലും കാണില്ല.
3: അമ്മേ എന്റെ കാര്യം?
1: ഓ ഈ അച്ഛനും മക്കളും ഇറങ്ങണവരെ തലയ്ക്ക് ഭ്രാന്ത. ഇതെവിടെ ഇരിക്കണ കണ്ടൂടെ?
0: ഓ ഞാൻ കണ്ടില്ല. ഇതാരാ തേച്ചത്?
1: ഞാനല്ലാണ്ട് ആരാ തേക്കണേ?
0: എനിക്ക് തോന്നി പശ കുറഞ്ഞോണ്ടാ ഇങ്ങനെ പഴന്തുണി പോലെ ഇരിക്കണേ.
1: പശ കൂടിയ പറയും വടി പോലെയാന്ന്. കുറഞ്ഞ പഴന്തുണി ഞാൻ എന്താ ചെയ്യാ?
0: എടീ കഞ്ഞി മുക്കണേന് ഒരു പാകം ഉണ്ട്.
1: എനിക്ക് എങ്ങനെയാ അറിയ പാകം?
0: അതിനാ പറയുന്ന കോമൺ സെൻസ് വേണോന്ന്. അതെങ്ങനെയാ നിനക്കതില്ലല്ലോ.
1: ഇല്ലെങ്കിൽ ഇല്ല, ഈ വയസ്സുകാലത്തിന് ഉണ്ടാക്കാനും പറ്റില്ല. പിന്നെ സതീശന് ഒരു 1000 ഉറുപ്യ വേണമെന്ന്.
0: 1000 ഉറുപ്യ? എനിക്ക് നോട്ടടിക്കണ ജോലി?
1: ആ എനിക്കറിയില്ല, അവൻ ചോദിക്കാൻ പറഞ്ഞു. ഉണ്ടെങ്കിൽ കൊടുക്കാം.
0: ഇടിയത് കൊടുക്കാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ? ഓരോരുത്തർക്കും ചോദിക്കുമ്പോൾ ചോദിപ്പിക്കാം കാശ്. എന്നാ ഇത് എവിടെ നിന്ന് ഉണ്ടാവണം നല്ല അന്വേഷിക്കണ്ടോ? പത്മേ ആ കുടയും എടുത്തോ.
3: അമ്മയോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു.
0: ചോദിക്കുമ്പോ ചോദിക്കുമ്പോ എടുത്തുതരാൻ എന്റെ കിട്ടിയിരിപ്പൊന്നും ഇല്ല. ഈ മാസം നാളികേരം ഇടുമ്പോ 1000 ഉറുപ്യ അതിന്ന് എടുത്തോ.
3: പൂനെയില് നമ്മുടെ മല്ലിയുടെ ഭർത്താവിനെ എഴുതിയിരുന്നു ഒരു ജോലിയുടെ കാര്യം. ഇപ്പോ ചെല്ലാൻ പറഞ്ഞ് കത്ത് വന്നിരിക്കുക.
0: എന്ത് ജോലി?
3: എന്തെങ്കിലും കിട്ടണത്. അന്യനാട്ടിലാവുമ്പോ അഭിമാന പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇവിടെയല്ലേ ഗോപി മാഷ്ടർ മകൻ MSc കാരൻ. അവിടെ ആരറിയാൻ എന്ത് ജോലിയും ചെയ്യാം.
0: സമയായി.
1: അയ്യോ ബാഗിൽ ജീരവെള്ളം വെച്ചില്ല.
3: ഇനി ഇപ്പൊ ഇതും കൊണ്ട് ഓടണ്ട. പിന്നീന്ന് വിളിച്ചു എന്ന് പറഞ്ഞ അതിന് വയറ് നിറച്ച് കിട്ടും.
1: എന്താ പറയാണ്ട് പോയേ?

0: അയ്യോ, അച്ഛനും അമ്മയും ഉറങ്ങിയിട്ടില്ല.
1: ടി വിയിൽ നല്ല ഹിന്ദി സിനിമയാ.
0: പൂനെക്ക് പോണ കാര്യം വീട്ടിൽ പറഞ്ഞു?
1: അമ്മയെ പറഞ്ഞു സമ്മതിപ്പിച്ചു. അച്ഛൻ പിന്നെ ഞാൻ പോയി കിട്ടി അത്രേ സമാധാനം.
2: നിന്റെ സ്കൂളില്ലേ? ഭ്രാന്തായി കാട്ടണേ. ഇവനെന്ത് ചെയ്തു?
3: ആ കെ കെ നായരുടെ മോൾക്ക് വരുന്ന കല്യാണങ്ങള് ഇവനാ മുടക്കണത്രേ.
2: ആരെയും നുണ പറഞ്ഞേ? എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല.
3: നുണയാണേ പറയട്ടെ.
2: ശരിയാണോടാ അച്ഛൻ പറയണത്?
3: എന്റെ ഓഫീസ് റൂമിൽ കയറി വന്ന അയാള് പറഞ്ഞ ചീത്ത എന്റെ സ്റ്റാഫ് മുഴുവൻ കേട്ടു നിക്ക. ഇവന്റെ ശല്യം കൊണ്ട് അയാളുടെ മോൾക്ക് ജീവിക്കാൻ പറ്റണില്ല.
2: ഓ പിന്നെ അയാളുടെ മക്കൾ മാനത്തുനിന്ന് പൊട്ടി വീണതല്ലേ?
3: ആ നീയാ എല്ലാത്തിനും വളം വെച്ചു കൊടുക്കണേ. അതെ, ഇവിടെ ഉണ്ട് വളർന്നു വരുന്നൊരു പെൺകുട്ടി, അത് മറക്കണ്ട.
2: പഠിപ്പും വിവരമുള്ള നീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പാടുണ്ടോ?
1: അതിനേക്കാ വലിയൊരു തെറ്റേം ചെയ്തു പോയമ്മേ. അവളെ സ്നേഹിച്ചു, അർഹതയില്ലാത്താണ്. എന്നാലും ഞാൻ ചെയ്തത് ശരിയല്ല എന്ന് പറയാം, അല്ലെങ്കിൽ അവളെനിക്ക് നഷ്ടപ്പെടും. സഹിക്കാൻ പറ്റില്ല, അത്രക്കടുത്തുപോയി. ഒഴിഞ്ഞു മാറാൻ നോക്കണ്ടല്ല. പാവമാണമ്മേ അവള്.

0: അവന് വല്ലാണ്ട് നൊന്തു അല്ലേ?
1: ഒരും പെട്ടോള്, ഇന്ന് നീ മുറിക്കകത്ത് പുറത്തിറങ്ങിയാണുണ്ടല്ലോ, അരിയും ഞാൻ.
2: അപ്പൊ അവൾക്ക് പഠിക്കാൻ പോണ്ടേ?
1: പഠിപ്പ് ഇതല്ലേ പഠിപ്പ്? മതി, ഇനി പഠിപ്പും വേണ്ട, മണ്ണാക്കട്ടെ പേട്ട. ഇനി ഞാൻ വിചാരിക്കും പോലെ കാര്യങ്ങൾ പറഞ്ഞതനുസരിച്ചോണം.
2: അനുസരിക്കാം, പഠിപ്പും വേണ്ട, ജീവിതകാലം മുഴുവൻ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങും വേണ്ട. വേറൊരാളുടെ കൂടെ ഞാൻ ജീവിക്കില്ല.
1: പിന്നെ നീ അവന്റെ കൂടെ ഇറങ്ങിപ്പോവോ അതോ സന്ധിസിക്കോ? നീ ആരുടെ കൂടെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിന് നിന്റെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല. എന്റെ ഇഷ്ടം പോലെ നടത്തും.
2: അച്ഛൻ വെറുതെ വിചാരിക്ക, നടക്കില്ല.
1: എന്താ വെറുതെ
2: എന്താ നിങ്ങൾ ഈ കാട്ടണേ? വേണ്ട,
1: തല്ലി വളർത്താത്തിന്റെ കുഴപ്പ. ഒരു കുലുക്കോട്ട് നോക്കി
2: അവളെ വാശി പിടിപ്പിക്കാൻ ഉപദേശം മനസ്സിലാക്ക.
1: ഉപദേശം? നീ ഉപദേശം ഇതുവരെ കൊണ്ട് എത്തിച്ചല്ലോ. ഇത് തല്ലണോ കൊല്ലണോ ഞാൻ തീരുമാനിച്ചോളാം. കേട്ട് പഠിച്ചോടി. എന്താ മാഷേ?
0: എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു.
1: കാശിന്റെ കാര്യമാണ്, ആ പരിപാടിയൊക്കെ ഞാൻ നിർത്തി. ഇനി 10 പൈസ ഒരുത്തരം ഞാൻ കൊടുക്കുന്നില്ല. പിന്നെന്ത് കാര്യ നമ്മൾ തമ്മില്?
0: ഇത് ഒരു പേഴ്സണൽ കാര്യ, നമുക്കൊരു 5 മിനിറ്റ് ഇരുന്ന് സംസാരിച്ചൂടെ?
1: ഇരിക്കാനൊന്നും നേരമില്ല, ഞാൻ ഒരിടത്തേക്ക് പുറപ്പെടാൻ നിൽക്കുക. എന്തെങ്കിലും പറയാനുണ്ടേ പറയുക.
0: അല്ല, സതീശൻ ചെയ്ത കാര്യങ്ങള് ഞാൻ ന്യായീകരിക്കല്ലേ. അത് വിവരക്കേടുകൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ, പക്ഷേ അതൊക്കെ മറന്നിട്ട് വേണം നമ്മൾ തമ്മിൽ സംസാരിക്കാൻ.
1: മാഷേ, കണാ ഗുണ ഒന്നും പറയണ്ട. പറയാവുന്നത് എന്താ വെച്ചാ ചുരുക്കങ്ങൾ പറയുക, എനിക്ക് തെറുതിയുണ്ട്.
0: എന്നാ പിന്നെ നമുക്ക് നാളെ എപ്പോഴെങ്കിലും സമയമുള്ളപ്പോ
1: പറയാവുന്നത് ഇപ്പൊ തന്നെ പറയുക, നാളെ ഒന്നും എനിക്ക് സൗകര്യം ഉണ്ടാവില്ല.
0: സത്യത്തില് ഞാൻ ഇപ്പോഴാ അറിയുന്നത് കുട്ടികള് തമ്മിൽ സ്നേഹത്തിലാണെന്ന്.
1: കുട്ടികള്? ഏത് കുട്ടികള്?
0: സതീശനും ഇന്ദു.
1: എന്നാല് പറഞ്ഞു, നിങ്ങളുടെ മോനുണ്ടാവും, എന്റെ മോൾക്ക് അങ്ങനെയൊന്നും ഇല്ല.
0: വാസുദേവ ചെറുപ്പക്കാരാണ്, അവര് മറ്റു ചേർച്ചകളൊന്നും ആലോചിക്കില്ല. മനസ്സുകൊണ്ട് അവരടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് അകറ്റണോ?
1: പിന്നെന്താ ചെയ്യേണ്ടതെന്ന് മാഷ് പറ.
0: സതീശന് ഇപ്പൊ ജോലിയൊന്നും ഇല്ലെങ്കിൽ ജോലി കിട്ടാണ്ട് പറ്റില്ലല്ലോ. ഇന്ദുവാണെ പഠിക്ക്, പഠിപ്പ് കഴിയുമ്പോഴേക്കും അവന്റെ നിലയിലാവും, അപ്പൊ നമുക്ക് ആലോചിച്ചൂടെ.
1: എന്ത്?
0: അവരുടെ വിവാഹം.
1: ഓഹോ, അങ്ങനെ
0: പരിഹസിക്കാണ്.
1: കൺഗ്രാറ്റുലേഷൻസ്, നല്ല മോഹം. ഗോപിമാഷേ, എന്റെ മോൾക്ക് ലോകത്തിൽ ഒരു ചെക്കനെയും കിട്ടിയില്ലെങ്കിൽ പിച്ചയെടുക്കാൻ വരണ ഒരു തെണ്ടിക്ക് ഞാൻ കൊടുക്കും. എന്നാലും നിങ്ങളുടെ മോന് ഞാൻ കൊടുക്കില്ല, അത്രക്കിഷ്ട എനിക്ക് അവനെ. ആ മാഷ് പോയിട്ട് ഞാൻ പോണോ, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് മാഷ് പോണോ?

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
1: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം കാരുണ്യം.
2: ഗോപിമാഷക്ക് പണയേ കുറവുള്ളൂ, എവിടെയും തലയുയർത്തി നിന്നിട്ടുള്ളൂ. അയാളുടെ

0: മുന്നില്.
1: നിങ്ങൾക്ക് അറിഞ്ഞൂടെ അയാളുടെ സ്വഭാവം, പിന്നെ എന്തിനാ പോയേ?
0: ആ നീ തന്നെ ചോദിക്കണോ? അത് അച്ഛൻ ദുഷ്ടനാ. ഇവരുടെ ഒക്കെ കണ്ണീര് കണ്ട അങ്ങനെ വളർത്തിയത്. മുതിർന്നെ പിന്നെ കൈയെടുത്ത് തല്ലിയിട്ടില്ല.
1: അത് സാരല്ല, അവൻ തെറ്റ് ചെയ്തിട്ടല്ലേ.
0: പക്ഷേ അത് അവന് മനസ്സിലാവില്ലല്ലോ. പറണ്ട്,
2: അച്ഛൻ കെ കെ നായരുടെ വീട്ടിൽ പോയിരുന്നു.
0: എന്താ?
2: അച്ഛൻ ആരുടെ മുമ്പിലും താഴരുത്.
0: ഓ,
2: അയാൾ അച്ഛനെ കളിയാക്കിയോ?
0: എടാ, അയാൾ പറഞ്ഞില്ല എന്താ തെറ്റ്? ഒരു ജോലിയും പണിയില്ലാണ്ട് കണ്ട പീഡിയത്തിന് ഇറങ്ങി നടക്കുന്നവന് അയാളുടെ മോളെ കൊടുക്കണോ? പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന് പ്രേമിച്ചാ പോരാ, ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് പോറ്റാനുള്ള കഴിവുണ്ടാവണം. അതില്ലാത്തവന് അതിന് പോകരുത്.
1: മതി അവന് വഴക്ക് പറഞ്ഞത്.
0: നീയാണ് വഷളാക്കണേ. ഞാനേ ഒരു ഹെഡ്മാഷ, അത് ആലോചിക്കാറുണ്ടോ? പോവോ? ഇല്ല, എനിക്ക് എന്റെ മക്കളെ മര്യാദയ്ക്ക് വളർത്താൻ പറ്റണില്ലെങ്കിൽ പിന്നെ എങ്ങനെ കണ്ടോളുടെ കുട്ടികളെ നേരെയാക്കണേ? ഇവൻ ഇവന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തയുണ്ടോ? എന്തിനാടാ കണ്ട പെൺകുട്ടികളുടെ ജീവിതം പാഴാക്കണേ?
1: സാരമില്ലടാ, അച്ഛൻ മനസ്സിലെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ.
2: ഞാനൊരു മനുഷ്യനല്ലേ അമ്മേ, മനസ്സെനിക്കുണ്ട്.
0: കോണി കേറരുത് കേറരുതെന്ന് പറഞ്ഞിട്ട് കിതക്കുന്ന കണ്ടില്ലേ? വിളിച്ചാ പോരെ, ഏട്ടൻ അങ്ങോട്ട് വരില്ലേ?
3: ഒരു സ്വകാര്യമുണ്ട്, രമ്യ തന്നതാ ഏട്ടന് തരാൻ.
0: എടി പതുക്കെ ഇറങ്ങി പോണം.
1: സതീഷ് ഏട്ടന് കണക്കൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുന്നു. ഗുരുവായൂരിന്ന് വന്ന ആലോചന വീണ്ടും തുടങ്ങി. അച്ഛൻ പോയി ചെറുക്കന്റെ വീട്ടുകാരുമായി സംസാരിച്ച് ശരിയാക്കിയതാണ്. അവരടുത്ത ആഴ്ച വരും, അന്ന് നിശ്ചയം നടത്താനാണ് തീരുമാനം. അതിനു മുൻപ് എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണം. ഏത് നിമിഷവും വരാൻ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എന്റെ അവസ്ഥ മറന്നു പോകരുത്.
4: കണ്ണീരാട് സതീശന്റെ എന്തു? ഇനിയിപ്പോ എന്താടാ ചെയ്യാ?
2: ഒന്നും ചെയ്യാനില്ല, വേണമെങ്കിൽ ഒരു ശോകഗാനം പാടാം.
0: തമാശകളാ, അവൾ ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോയിക്കട്ടെന്നോ?
2: അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യൂടാ?
0: വിളിച്ചിറക്കിണ്ടുവരണം.
2: എന്നിട്ട് എങ്ങോട്ട് കൊണ്ടുപോകും? വീട്ടിൽ കയറ്റി വച്ചൻ. ഒരേ ഒരു വഴിയേ ഉള്ളൂ, മറക്കാം. സതീഷിന് ഇന്ദുവിനെ കണ്ടുമുട്ടിയിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല.

0: സതിശേട്ടൻ വന്നോ?
1: വന്നു, എന്നെ ഉണർത്താണ്ട് പോയിക്കളഞ്ഞു.

0: എന്നാ അങ്ങനെ ആട്ടെ.
1: ശരി.
0: രണ്ടാളും കൂടി തലേ ദിവസം തന്നെ വരണം.
1: കേൾക്കളൂ, അപ്പൊ സ്വർണ്ണം എടുക്കാൻ പറഞ്ഞ ദിവസത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറയണം.
0: അതിലൊരു മാറ്റം ഉണ്ടാവില്ല, നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാറ്റമൊന്നും ഉണ്ടായിരുന്നാ മതി. ഇനിയും ചില തെണ്ടികള് കത്തയക്കും, നേരിട്ട് വന്ന് കാണും, തോന്നിയാസങ്ങൾ പലതും പറഞ്ഞു കിടക്കും. ഞാൻ പറഞ്ഞല്ലോ അസൂയക്കാർ ഒരുപാടുണ്ട്.
1: ഇനി അതൊന്നും നമ്മൾ പറയണ്ട, ഗുരുവായൂരപ്പന്റെ കടാക്ഷം കൊണ്ട് എല്ലാം ഭംഗിയായില്ലോ. ഇനി അതിന് മാറ്റമില്ല, അപ്പൊ യാത്രയില്ല.
0: ശരി. ഗോകാഷേ, എന്താ നമ്മളെ ഒരു മൈൻഡ് ഇല്ലാണ്ട്?
2: ഞാൻ ഒരു കാര്യം ആലോചിച്ച. അങ്ങനെ
0: വളരെ നല്ലത്. പിന്നെ എന്റെ മോളുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചു, വൃശ്ചിക പേരിന് മുൻകൂട്ടി ക്ഷണിക്കുക.
2: സന്തോഷം.
0: ഓ, പുത്രനോടൊന്ന് പറയുക, അവൻ ആനാണെങ്കിൽ ഈ കല്യാണം ഒന്ന് മുടക്കാൻ.
2: അവനൊരു അബദ്ധം പറ്റി, ഇനി അതുണ്ടാവില്ല.
0: എങ്കിൽ അവന് നല്ലത്. ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കിയാലുണ്ടല്ലോ, അവൻ രണ്ടു കാലം കൊണ്ട് ജീവനോടെ ഈ നാട്ടിൽ നടക്കില്ല. തന്നി ഒടുക്കി ഞാൻ.

0: നിമിഷം വീട്ടിലിരിക്കാത്തവനാ. ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല.
1: അമ്മയ്ക്ക് അതായിരുന്നല്ലോ പരാതി, അത് തീർന്നോട്ടെ.
0: അമ്മയ്ക്ക് പരാതി ഒന്നും ഇല്ലേ മോനെ, നീ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി കൂട്ടുകാരോടൊക്കെ കൂടി പഴയ പോലെ വന്നാ മതി. ഡാ, ഇങ്ങനെ വിഷമിക്കണ എന്തിനാ? നമ്മൾ ആശിക്കണ പോലെ എല്ലാം നടക്കൂ.
1: എനിക്കൊരു വിഷമമില്ല.
0: നിനക്ക് കാശ് വല്ലതും വേണമെന്ന് ചോദിച്ചു അച്ഛൻ.
1: എന്തിന്?
0: വല്ല സിനിമ കാണാനോ ടൗണിൽ പോവാനോ?
1: വേണ്ടമ്മേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ആരെയോടൊന്നും ചോദിക്കാതിരുന്നാ മതി. അമ്മ വയ്ക്കോ.

0: നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്?
1: ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എനിക്കറിയണം. എന്നെ വേണ്ടെന്ന് വെച്ചോളൂ, പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം.
0: എന്തു ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, നീ വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത്.
1: അച്ഛനും അമ്മയൊക്കെ എനിക്കുണ്ട്, അവര് ഞാൻ എത്ര വേദനിപ്പിച്ചെന്നറിയോ? ഇപ്പോഴും എത്ര ബുദ്ധിമുട്ടിട്ടാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയെന്നറിയോ?
0: ഒക്കെ എനിക്കറിയാം. ഞാൻ പറയണേ നീ ഒന്ന് മനസ്സിലാക്കണം. നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു, ശരിയാണ്.
1: അതെങ്കിലും സമ്മതിച്ചുല്ലോ. എന്നിട്ട് ഒരു തുണ്ട് കടലാസ് എഴുതി ബാജ്യത്തെ കഴിഞ്ഞില്ലേ സ്നേഹം?
0: എന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിക്കണം. എന്തോ
1: എന്റെ അവസ്ഥ എന്താ മനസ്സിലാക്കാത്ത? അച്ഛനെ അമ്മയും എല്ലാരും വെറുപ്പിച്ചു. ഇനി എനിക്കൊന്ന് സംസാരിക്കാനില്ല. ഞാൻ പോന്നപ്പോ രമ്യ പറഞ്ഞു സതീശനെ കണ്ട് സംസാരിക്കാൻ പറ്റിയ ഇന്ദു വെച്ച് പിന്നെ തിരിച്ചയക്കില്ല എന്ന്. അവൾ എത്ര മണ്ടി! ഞാനും അത് ഞാനും അങ്ങനെ മോഹിക്കാതിരുന്നില്ല. ബുദ്ധിമുട്ടിച്ചതിന് മാപ്പ്, ഇനി ചിലപ്പോ കാണില്ല. കുറെ കത്തുകളും ഫോട്ടോകളും എന്റെ അടുത്തുണ്ട്, നശിപ്പിക്കാൻ പറ്റണില്ല. രമ്യയുടെ കൊടുത്തേക്കാം. ഇപ്പോ ഒരു പ്രാർത്ഥനയുള്ളൂ, മറക്കാൻ പറ്റണേന്ന്.

0: നീ ഇത്ര പാവമായി പോയല്ലടാ. പെണ്ണുങ്ങളെ പോലെ കരയാണ്ട് പോയ അവളെ വിളിച്ചോണ്ടോടാ.
1: ഞാൻ പരിഹസിക്കുക
0: പരിഹസിക്കേ. ഒരാൾക്കുണ്ണാനുള്ള ചോറുകൂടി വേണമെന്നല്ലേ ഉള്ളൂ, അത് അച്ഛൻ അധ്വാനിക്കുന്നുണ്ട്.
1: വേണ്ടച്ചാ, സാരമില്ല.

0: വെണ്ണം വരുമ്പോ പലതും പറയും. ഒന്ന് വെച്ച് നിന്റെ വേദന അച്ഛന് മനസ്സിലാവില്ല. ഗോപി മാഷിന്റെ മകൻ ഒരു പെൺകുട്ടിയെ മോഹിപ്പിച്ച് വഞ്ചിക്കരുത്.
1: ചേച്ചി, സതീശേട്ടൻ.
2: നൂറ് പവർ തന്നെയായി, 3.5-4 ലക്ഷം ഉറുപ്പിയ. പിന്നെ സദ്യ, 1000 ആളെങ്കിലും ഉണ്ടാവില്ലേ?
1: പിന്നെ
2: ആ ദേഹണ്ണക്കാര് വരാന്ന് പറഞ്ഞിട്ട് ഇവളെണീറ്റല്ലോ. എന്താ മോളെ ഇത്? ഇനിയെങ്കിലും ഈ കരച്ചിലും പിടിച്ചിലും ഒക്കെ നിർത്തി സന്തോഷായിട്ടിരിക്കേ. നീയോ ഇറങ്ങണ വീട്ടിൽ നിന്ന്?
3: ഇറങ്ങാം, പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ദുന് എനിക്ക് പോകാൻ
2: കഴിച്ചേരണം.
3: പോയിക്കോളാം, എനിക്ക് അവിടെ ഒന്ന് കാണണം.
2: പറ്റില്ല, എന്റെ നോക്കുന്നില്ല കാണണ്ട
3: എന്ന് അവള് പറയട്ടെ. ഞാൻ അവിടെ നിന്ന് തല കുനിച്ച് ഇറങ്ങിപ്പോവാം, പക്ഷെ വിളിച്ചാ വരുമെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോകും ചെയ്യും. ഇന്ദു
2: അടച്ചു പൂട്ടില്ല അവളെ അകത്ത്.
1: എന്റെ ശവം നിങ്ങൾ കാണാം.

0: താനേ, വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിച്ചു മനസ്സ് പുണ്ണാക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക.
1: നമ്മളൊക്കെ സ്വാർത്ഥന്മാരാണോ? എന്റെ മകന്റെ സങ്കടം കണ്ടപ്പോ വേറെ ഒന്നും ആലോചിച്ചില്ല, പോയി വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ആ കേക്കേനാരെങ്ങനാടോ ഇത് സഹിക്കുക?
0: അത് പിന്നെ സഹിക്കാണ്ട് പറ്റുമോ?
1: നാളെ അനു എന്നെ ധിക്കരിച്ചാൽ എനിക്ക് ഓർക്കാൻ വയ്യ.
0: ഇങ്ങനെയൊക്കെ ആലോചിച്ച് ജീവിക്കാൻ പറ്റുമോ? ഇപ്പൊ കുറച്ച് വിഷമം ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോ അറിവ് മാറും. ഇതൊക്കെ ലോട്ട് പതിവാ. ഏതായാലും സ്റ്റാഫിന് സതീശന്റെ കല്യാണത്തിന്റെ വക ഒരു പാർട്ടി താൻ തരണം. അതിന് തന്റെ പിശുക്കൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. പത്മാവതിയോട് പറഞ്ഞേക്കെ ഞാൻ ഇറങ്ങി.
2: അച്ഛാ, കിടക്ക വിരിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു അമ്മ. എന്താ?
1: ഒന്നുമില്ല. നിന്റെ അമ്മയോടെ ഇങ്ങനെ ഒരുത്തരുണ്ടെന്നുള്ള വിചാരേ ഇല്ല അവക്ക്.
3: ഗോണി കുത്തനെയാ സൂക്ഷിക്കുന്നട്ടോ. സതീശന്റെ കല്യാണം ആർഭാടായിട്ട് നടത്തണമെന്നായിരുന്നു എന്റെ ആശ.
1: നടത്താലോ, ഇനിയും നടത്താം. മുറ്റം നിറയെ ഒരു പന്തലും 1000 പേർക്ക് സദ്യ. ദാ ഡേ, ആദ്യം ഒരു പെണ്ണിനെ പോറ്റാനുള്ള ശേഷി ഉണ്ടാവട്ടെ, എന്നിട്ടാവാ സദ്യ. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട.
3: ഓ, നിന്റെ അച്ഛന്റെ ഒരു സ്വഭാവം.

മനപൂർവാണോ? ആരെങ്കിലും വേദനിപ്പിക്കാതെ എങ്ങനെ നീ എന്നെ സ്വന്തമാവുക? കരയാതെ ഇനി എനിക്ക് നീയും

0: കുട്ടി കാണ്ട, നിന്റെ അടുക്കളയിൽ പഠിത്തം.
1: ഓ പിന്നെ കണ്ടാൽ എന്താ? ഹായ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാ എന്റെ അടുത്തേക്ക് ചേർച്ചയുള്ള ഡ്രസ്.
0: നമ്മ ഓൾക്ക് കാപ്പി. ഇനി സതീശനെ എണീപ്പിക്കൽ ഒരു ജോലി.
2: ഞാൻ കൊടുത്തോട്ടെ അമ്മേ.
0: ഓ, ഞാനത് മറന്നു. ഇനി മോളല്ലേ കൊടുക്കണ്ടേ?
2: അച്ഛൻ എണീറ്റില്ലേ അമ്മേ?
0: അച്ഛൻ അഞ്ചു മണിക്ക് എണീക്കും. അപ്പ കിട്ടണ ഒരു കട്ടൻ, പിന്നെ തൊടിയിലെ പണി കഴിഞ്ഞ് വരുമ്പോ പാലൊഴിച്ചൊരു കാപ്പി വേണം.
3: പത്മേ,
0: ഓ
3: ആ കിഴക്കേ അതിലുള്ള തെങ്ങിലെ മജ്ജ ഞാൻ മുഴുവൻ കുഴിയാ.
0: അച്ഛ കാപ്പി
3: എനിക്ക് വേണ്ട. ഒരു കാപ്പി തന്നെ കൊടുവില്ലേ? എന്തിനാ അവളെ ബുദ്ധിമുട്ടിക്കണേ?
0: അവള് തരാന്ന് പറഞ്ഞു.
3: എല്ലാം അതുപോലെ മതി. നീ വലിയ അമ്മായിയൊന്നും ആവണ്ട, മനസ്സിലായേ?
4: ഞാൻ ആലോചിക്കായിരുന്നു, ചിലപ്പോഴൊക്കെ ഉറക്കത്തിൽ ഈ കട്ടിലിനെ ഉരുണ്ട് താഴെ വീഴും. ഇന്നലെ നമ്മൾ രണ്ടുപേരുണ്ടായിട്ടും ഈ ചെറിയ കട്ടില് പന്ത് കളിക്കാൻ സ്ഥലം പാടി. ഇത് കണ്ടോ, കൊരങ്ങന്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെ.
1: ഇന്നലെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു.
4: നിനക്ക് ഈ വേഷം ഉണ്ടോ നല്ലത്? ഇപ്പഴാ വടക്കേടത്ത് സതീഷിന്റെ ഭാര്യയായത്.
1: അമ്മയുടെയാ, രണ്ട് സാരിയും തന്നു ജയശ്രീയുടെ.

0: അതെ, എനിക്ക് ചില അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ. ഈ ബ്ലൗസും ഒക്കെ രാവിലെ തിരുമ്പിയിട്ട് നനഞ്ഞതായിട്ടിരിക്കുന്നെ. ഞാൻ പറഞ്ഞു വിഷമിക്കരുതെന്ന്, ഈ വളയും സ്വർണ്ണമൊക്കെ ഇട്ട് ഞാൻ ആരെ കാണിക്കാനാ?
1: സരസ്വതി ടീച്ചറിന്റെ സർവീസ് ബുക്കിന്റെ കാര്യം എന്തായി?
2: അതിവിടെ ഇല്ല സാർ, ഞാൻ നോക്കാത്ത സ്ഥലമില്ല. ഡി ഓഫീസിൽ അയച്ചിട്ട് തിരിച്ചു വന്നിട്ടില്ലെന്നാ തോന്നണ.
1: ഓ, അതും തോന്നലേ ഉള്ളൂ.
2: അല്ല സാർ, അതവിടെ ഉണ്ടാവും.
1: ഒന്നിനും ഒരു ഉറപ്പില്ല. ഓഫീസ് കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്താനാ ഒരു ക്ലർക്കിന്റെ പോസ്റ്റ് ഉണ്ടാക്കിയത്. ഈ പോസ്റ്റ് ഇല്ലാണ്ടിരുന്ന കാലത്ത് ഞാൻ തന്നെയാ ക്ലർക്കിന്റെ പണിയും ചെയ്തിരുന്നത്. ആർക്കെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് അന്വേഷിച്ചു നോക്ക്.
2: സാർ, സാറിന്റെ പെൻഷന്റെ പേപ്പേഴ്സ് അയക്കണ്ടേ? സർവീസ് കംപ്ലീറ്റ് ചെയ്യണത് ജനുവരി 7-ാം തീയതിയാ. പെൻഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ സാർ?
1: ആലോചിച്ചിട്ട് പറയാം.
3: ഞാൻ ഉറങ്ങാണ്. എടോ ആ ഫൈസിലെ കുട്ടികളെ കളിക്കാൻ വിട്ടൂടെ. സൂസൻ ടീച്ചറിന് ലീവാ, എനിക്കങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബഹളം.
4: എന്താടോ, വല്ല പ്രശ്നമുണ്ടോ?
1: 6 മാസം കൂടിയേ ഉള്ളൂ, ജനുവരിയില് ഞാൻ പെൻഷനാവുക. പ്രശ്നങ്ങള് അത് കഴിഞ്ഞാലാടും ആരംഭിക്കുക.
5: എടാ സതീശ, അവിടെ മേലെ നോക്കണ, ഇവിടെ മോളില്. എടാ ഞാനാ ഗോപാലകൃഷ്ണൻ, മനസ്സിലായില്ലേ? പഴയ കബീഷ്. എടാ പോകരുത്, കണ്ടിട്ടേ പോകൂ, അല്ലെങ്കിൽ ഞാനിപ്പോ ചാടണോ?
6: എന്താ ചാടുക?
5: അല്ല പണ്ടാണെങ്കിൽ ചാടിയാണേ. പറയാം, ഞാൻ വരാം. വെയിറ്റ് ചെയ്യണം. ഏ, വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. ആ വെയിറ്റ് ചെയ്യാം.
0: ആര് സതീശേട്ട?
1: കബീഷ് എന്റെ കൂടെ പ്രീഡിരിക്ക് പഠിച്ചത.
0: കബീഷോ? ചിത്രകഥയിലെ കൊരങ്ങിന്റെ പേരല്ലേ കബീഷ്?
7: അത് കബീഷ്.
1: ഇത് കബീഷ്.
8: എന്റെ അളിയാ, എത്ര നാളായിട്ടാ കണ്ടിട്ട്.
9: ഇത് നിന്റെ ഭാര്യയാണോ അതോ ലൈനാണോ?
8: ലൈനായിരുന്നു, പക്ഷെ ഇപ്പൊ ഭാര്യയാണ്.
9: ആ പഴയ കുട്ടീനെയല്ലേ? ട്യൂഷൻ ട്യൂഷൻ.
8: ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമേ ഉള്ളൂ.
9: അപ്പൊ ഹണിമൂണാ? ഞങ്ങൾ ചെറിയൊരു ഹണിമൂൺ മൂടില്ല. ഇതെന്റെ ഭാര്യ സുശീല.
8: ഹലോ.
9: പേര് മാത്രമേ ഉള്ളൂ, സ്വഭാവം മഹാപൊട്ടയാണ്.
0: ഓ, ഈ പറയുന്ന ആളുടെ സ്വഭാവം വളരെ നല്ലതാ.
9: എന്റെ പോപ്പുലാരിറ്റി ഒന്നും ഇവളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ പ്രീഡിരി ജയിച്ചോ, 4 പ്രാവശ്യം എഴുതി പിന്നെ നിർത്തി. അപ്പൊ എന്താ നിങ്ങളുടെ പരിപാടി?
8: ഏയ് ഒന്നുമില്ല, ഞങ്ങള് ചെറിയൊരു ഷോപ്പിംഗിന് ഇറങ്ങിയതാ. സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്തണം.
9: അതെന്ത് പോക്കാ? എടാ ഞാൻ പാലക്കാട് ട്രാൻസ്ഫർ ആയി വന്നിട്ട് 1 മാസമായി. കഴിഞ്ഞ ആഴ്ച ഒരു ക്വാർട്ടേഴ്സ് കിട്ടി, ഇവൾ ഇന്നലെ വന്നതേ ഉള്ളൂ. അതുകൊണ്ട് അടുക്കള ഫുൾ വർക്കിംഗിൽ ആയിട്ടില്ല. എന്നാലും നമ്മൾ വീട്ടിൽ പോകുന്നു, എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു, ഇന്നവിടെ കൂടുന്നു.
8: അയ്യോ അത് പറ്റില്ലേ, ഞങ്ങൾക്ക് വീട്ടിലെത്തണം, അല്ലെങ്കിൽ അച്ഛൻ കൊല്ലും.
9: നിന്റെ അച്ഛൻ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ?
8: പിന്നെ
9: അയ്യോ, എന്റെ അച്ഛൻ തട്ടിപ്പോയിട്ട് കൊല്ലം 5 ആയി. എന്തായാലും ഇന്ന് നമ്മൾ കൂടുന്നു.
8: എം എസ് സിക്ക് ക്ലാസ് കിട്ടണ്ടായപ്പോ മനസ്സ് ചത്തു. LLB ക്ക് പോണോന്ന് ആലോചിച്ചു, ഈ പണിയല്ല. BEd ന് പോയതും താല്പര്യം ഉണ്ടായിട്ടല്ല, അച്ഛന് നിർബന്ധം. പിന്നെ വലിയ കാശയിലൊന്നുമില്ലല്ലോ.
9: എന്റെ അച്ഛനായിരുന്നടാ അച്ഛൻ. കള്ളു കുടിച്ച് 4 കാലം വെച്ചെന്നാലും അച്ഛൻ ഒരൊറ്റ കാര്യം മാത്രമേ പറയൂ, മോനെ ഗോപാലകൃഷ്ണ, കള്ളു കുടിച്ച വയറ്റി കിടക്കണം, കരക്കാരുടെ മേക്കിട്ട് കയറരുത്, വാള് വെച്ച് കളയരുത്. എന്ന് വെച്ചാൽ കാശ് കൊടുത്ത് കുടിച്ചത് വയറ്റിൽ തന്നെ കിടക്കണം. നല്ലവനായിരുന്നടാ എന്റെ അച്ഛൻ. വെള്ളം കുടിച്ചു കുടിച്ചാ ചത്തെ. ലിവറില്ല, സെയിൽ ടാക്സിലായിരുന്നത് കൊണ്ട് ഇഷ്ടംപോലെ കിട്ടും. 14 ദിവസം കിടന്ന കിടപ്പിൽ, തീട്ടോ മൂത്രമൊക്കെ ഞാനാ എടുത്തെ. മരിക്കാൻ നേരത്ത് എന്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കിയിടാം, അത്ര സ്നേഹത്തോടെ ആരും എന്നെ നോക്കിയിട്ടില്ല. സാരല്ല, അതുകൊണ്ടെന്താ? എനിക്കൊരു ജോലി കിട്ടി.
8: അച്ഛന്റെ ജോലി തന്നെയാ നിനക്ക് കിട്ടിയത്?
9: പിന്നല്ലാണ്ട്? പ്രീ ഡിഗ്രി 4 കുത്തിയിട്ട് പൊങ്ങാത്ത ഞാൻ ടെസ്റ്റ് എഴുതി പാസ്സാവോ? ഇക്കാലത്ത് ജോലി കിട്ടണമെങ്കിൽ നല്ല മിടുമിടുക്കനാവണം, അതല്ലെങ്കിൽ കൊടുക്കാൻ നല്ല കാശുണ്ടാവണം, അതും അല്ലെങ്കിൽ എന്റെ അച്ഛനെ പോലെ സർവീസിലിരിക്കുമ്പോൾ ചാവണം. എന്ന് വെച്ച് അച്ഛന്മാരെ കൊല്ലാൻ പറ്റുമോ? ഇക്കാലത്ത് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിട്ട്

0: വലിയ കാര്യമില്ല. പിന്നെ കിട്ടുകയാണെങ്കിൽ എന്റെ ഡിപ്പാർട്ട്മെന്റിലോ പോലീസിലോ ഒക്കെ കിട്ടും. നല്ല കൈമണി കിട്ടിയ
1: അഹങ്കാരത്തിന്റെ അതിരുണ്ട്. ഈ കുട്ടിയെ കൊണ്ട് പാതിരാത്തിൽ വരണി എവിടത്തുണ്ട് ആയിരുന്നു.
2: അല്ല, എന്റെ ഒരു കൂട്ടുകാരനെ കണ്ടപ്പോ അവന്റെ വീട്ടില്.
1: ഓ, അവിടെ എത്തിയോ കൂട്ടുകാർ? കൂട്ടുകൂടി കൂട്ടുകൂടി ഇത്രത്തോളായി കൊറേ കൂട്ടുകാർ. നീ എന്ത് തോന്നിവാസനം നടന്നു? ഈ കുട്ടിയെ കൂട്ടണോ? അന്തസ്സിൽ നല്ലൊരു കുടുംബത്തിൽ ജീവിച്ചിരുന്ന കുട്ടിയായത് അത് മറക്കണ്ട. നടക്ക്.
3: ഞങ്ങള് കുറച്ച് സാധനങ്ങൾ വാങ്ങി ഉടനെ തിരിച്ചു വരാന്ന് വെച്ചാ പോയത്.
1: എന്ത് സാധനങ്ങള്?
3: എനിക്ക് കുറച്ച് സാരിയും ബ്ലൗസും ഒക്കെ.
1: അതെന്താ എന്നോട് പറയാണ്ടിരുന്നേ? എങ്കിൽ പിന്നെ ഞാൻ വാങ്ങില്ലായിരുന്നല്ലോ.
3: അച്ഛനും വാങ്ങിയോ?
1: വെറുതെ എന്റെ കാശ് കളഞ്ഞു. ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്ടാവോന്നറിയില്ല, എനിക്ക് നന്നെന്ന് തോന്നി വാങ്ങി. വാങ്ങലൊക്കെ ഇനി 6 മാസത്തേക്കേ ഉള്ളൂ, അത് കഴിഞ്ഞാ കഴിഞ്ഞു. ജനുവരിയില് ഞാൻ റിട്ടയർ ആവുക. ഞാൻ കരുതിയിരുന്ന കുറച്ചുകാലം കൂടി ഉണ്ടെന്നാ. ഇനിയിപ്പോ പെൻഷൻ പേപ്പേഴ്സ് ശരിയാക്കി അയക്കണം. ഏതാ കൂട്ടുകാരൻ?
3: അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ, ഏതാ കൂട്ടുകാരൻ?
2: കബീഷ്. കെ ടി ഗോപാലകൃഷ്ണൻ. പി ഡി സിക്ക് കൂടെ പഠിച്ചതാ. ഇപ്പോ പാലക്കാട് സെയിൽ ടാക്സില് എൽ ഡി ക്ലർക്കായിട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നതാ.
1: കണ്ടോ, അങ്ങനെയാ ആൺകുട്ടിയോട്. പഠിത്തം കഴിഞ്ഞപ്പോ ജോലി കണ്ടു പഠിക്ക്.
3: എന്താ ഈ ആലോചിച്ച് കൂട്ടണേ? അതിരുകടന്ന ആലോചന ഭ്രാന്തിന്റെ ലക്ഷണ.
2: എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന തോന്നണേ.
3: അയ്യോ, ചതിക്കല്ലേ കേട്ടോ. കാപ്പി വേണമെങ്കിൽ വാ.
2: കൈ നല്ല വേദന, എന്നെ കൊണ്ട് ഒന്നും ചെയ്യിക്കില്ല അച്ഛൻ.
3: ഇനി ഇത് നമ്മുടെ ജോലിയാ.
2: ആ കളി വേണ്ട. അത് വേണ്ട, അങ്ങോട്ട് ഇറങ്ങ്.
3: സാരില്ല, വീഴില്ലേ.
2: പറഞ്ഞാ കേക്കില്ല. വിളിച്ചേ മറ. തലയും കുത്തി താഴെ പോയാലേ പിന്നെ കുഴി വിട്ടേ വേണ്ടു. അടിയിൽ മുഴുവൻ പാറയാ. അവിടെ നിന്ന് ആദ്യം ഒന്ന് കണ്ട് പഠിക്ക്.
3: അയ്യോ, ആ കയർ പൊട്ടിയായിരിക്കണേ. ചതിച്ചിട്ട് ഇറങ്ങ്, ഇറങ്ങ്.
2: ഏയ്, സാരമില്ല, നീ ഉണ്ടായിരിക്കും. കണ്ടത് ഭാഗ്യം. വെള്ളത്തിന്റെ വെയിറ്റ് കൂടി ഉണ്ടായിരുന്നെ പൊട്ടി, ഉറപ്പാ.
3: എന്റെ ഈശ്വര,
2: നീ പോയി കുറച്ച് കയറെടുത്തു.
3: സതീശേട്ട, എന്താ ഒരു കന്യാസ്ത്രീ? ഗോപിനാഥൻ മാസ്റ്റർ വീട്?
2: അതെ.
3: മകനാണ്?
2: അതെ.
3: ഞാൻ ഷൊർണൂർ സെന്തരാസിസ് വരികയാണ്. അനിത ഇന്ന് പെട്ടെന്നൊന്ന് ബോധം വിട്ടു വീണു, ഉടനെ ഡോക്ടറെ കാണിച്ചു. അപ്പൊ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു.

0: ഭയപ്പെടാനൊന്നുമില്ല. ഡ്രിപ്പ് കഴിഞ്ഞ കൊണ്ടുപോവാ. ഗാർഡിയൻസ് വന്ന ഡോക്ടറെ ഒന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ചന്ദ്രമോഹനെ.
1: രക്തം പരിശോധിച്ചിട്ട് റിസൾട്ട് കൊണ്ടുവരും.
2: ശരി ഡോക്ടർ.
1: ഇരിക്കൂ. എന്താ അസുഖം?
2: ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അനിതയുടെ ബ്രദറാണ് ഞാൻ.
1: ഇരിക്കൂ.
2: താങ്ക് യു.
1: ആ കുട്ടി ഇതിനു മുമ്പ് ഇങ്ങനെ ബോധം മറിഞ്ഞു വീഴാറുണ്ടോ?
2: ബോധം മറിഞ്ഞു വീണിട്ടില്ല. തലചുറ്റല്, കിതപ്പ്, ക്ഷീണം, ഇടയ്ക്ക് നെഞ്ചുവേദനയും.
1: കുട്ടിയുടെ ഹാർട്ടിന്റെ ഒരു വാൽവിന് ചെറിയ തകരാറുണ്ട്.
2: അറിയാം ഡോക്ടർ, മൂന്നാല് കൊല്ലമായിട്ട് പാലക്കാട് ഡോക്ടർ ചെറിയന്റെ ട്രീറ്റ്മെന്റില്.
1: ഓ, അത് ശരി.
2: മരുന്ന് മുടക്കാതെ കൊടുക്കുന്നുണ്ട്.
1: അതുകൊണ്ട് വല്ലല്ല, ഓപ്പറേഷൻ വേണ്ടി വരും.
2: ചെറിയാൻ ഡോക്ടർ പറഞ്ഞായിരുന്നു.
1: പിന്നെന്താ ചെയ്യാത്തത്? ചെറിയാൻ സാറിനെ കൺസൾട്ട് ചെയ്തിട്ട് അത് ഉടനെ ചെയ്യണം. എന്താ ആലോചിക്കണേ?
2: ഒന്നുമില്ല ഡോക്ടർ. ഓപ്പറേഷൻ ഉടനെ വേണമെന്ന ഡോക്ടർ.

0: എന്താടോ അനുവിൽ എങ്ങനെയുണ്ട്?
1: കുഴപ്പമൊന്നുമില്ല, വീട്ടിലേക്ക് കൊണ്ടുവന്നു.
0: താനെന്താ വല്ലാതെ?
1: ഒന്നുമില്ല.
0: എന്തായാലും ലീവ് എഴുതി. പിന്നെ താനെന്തിനാ ഇങ്ങോട്ട് വന്നേ? അത്യാവശ്യം ഞാനില്ല ഇവിടെ.
1: ഇന്ന് എന്റെ പെൻഷന്റെ പേപ്പേഴ്സ് ഒക്കെ ഒപ്പിട്ടയക്കണം. ഞാൻ 2 മാസം നേരത്തെ പിരിയ. വോളണ്ടറി റിട്ടയർമെന്റ്.
0: അതെന്തിനാ?
1: എത്രയും നേരത്തെ എന്റെ PFO ലൈസൻസ് കിട്ടണം. എന്റെ കുട്ടിയുടെ ഓപ്പറേഷൻ നടത്തണം.

0: നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്.
1: എവിടെങ്കിലും പോകുമ്പോ ഇടണമെന്ന് വെച്ച് വെച്ചിരുന്നതാ, ഇനി ചിലപ്പോ പറ്റിയില്ലെങ്കിലോ.
0: നീ ഏത് സമയം അങ്ങടങ്ങളൊക്കെ നടക്കാണ്ട് കിടക്കണം, നല്ല റെസ്റ്റ് വേണം.
1: എനിക്കൊന്നുമില്ല ഏട്ടാ, ഒന്ന് കുളിച്ചപ്പോ മാറി ക്ഷീണമൊക്കെ. ഏട്ടൻ അച്ഛനോട് ഒന്ന് പറയൂ, എന്റെ സ്കൂള് മുടക്കരുതെന്ന്. ഇക്കൊല്ലം പബ്ലിക് എക്സാമിനേഷനാ.
0: ബസ്സിലൊക്കെ കയറി പോണത് വലിയ ബുദ്ധിമുട്ടല്ലേ, ഇരിക്കാനും സീറ്റ് കിട്ടില്ല, തിരക്കും.
1: അതൊന്നും സാരില്ല ഏട്ടാ, നമ്മുടെ ജീവിതം നമ്മൾ വിചാരിക്കും പോലെയാ, ദൈവം തീരുമാനിക്കും. ഏട്ടൻ പറഞ്ഞു എനിക്ക് ചുരിദാർ നല്ല ഭംഗിയുണ്ടെന്ന്.
2: അമ്മയ്ക്ക് നല്ല തലവേന, ഞാൻ കുറച്ച് ഫിക്സ് വരട്ടി കൊടുത്തു. കുറച്ചേരെ കിടക്കാൻ പറഞ്ഞിട്ട് കേക്കണ്ടേ. ദാ ഈ കയർ മതിയോ നോക്കി.
0: എന്തിനാ?
2: ആ പൊട്ടിപ്പോയത് കെട്ടണ്ടേ. ജയശ്രീയുടെ കത്തുവെന്നൊന്ന് അമ്മ പറഞ്ഞു, കണ്ടു?
0: കണ്ടു. അതാ അമ്മയ്ക്ക് തലവേദന, അവൾക്ക് ഇനിയും വയ്യാത്രേ. പ്രേമേന്ദ്രന്റെയും അവന്റെ തള്ളയുടെ മാട്ടും തുപ്പും സഹിക്കാൻ പറ്റണില്ലെന്ന് അവളെ പോയി വിളിച്ചോണ്ട് വരണം.
2: എന്നിട്ട്
0: കുറച്ചു നാൾ ഇവിടെ നിൽക്കട്ടെ, ആഭരണങ്ങളൊക്കെ വാങ്ങിട്ട് പോവാലോ.
2: അത് കഷ്ടല്ലേ.
0: ഇത്തിരി കഷ്ടത അവളും അനുഭവിക്കട്ടെ, എനിക്കിപ്പോ അതൊന്നുമല്ല. അനുവിന്റെ കാര്യ, എന്തെങ്കിലൊക്കെ സംഭവിച്ചിട്ട് പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല.
2: എന്താ ചെയ്യാ?
0: എന്തെങ്കിലും ചെയ്യണം, ചെയ്തേ പറ്റൂ.

0: வா, ஆரெங்கிலும் வந்தா உடனே சாடி புறப்படும். போயிருந்து படிக்கடி. ആ വിളി വേണ്ട, എനിക്കൊരു മോളേ ഉള്ളൂ, അവൾ അകത്തുണ്ട്. വന്ന കാര്യം എന്താണെന്ന് വെച്ചാ പറയും.
1: എനിക്ക് കുറച്ച് പണം വേണം, 100,000 രൂപ.
0: 100,000 രൂപയോ?
1: കടമായിട്ട് തന്നാ മതി.
0: അയ്യേ, ഞാൻ ആർക്കും കടം കൊടുക്കാറില്ല.
1: പലിശ തരാം.
0: പലിശയോ? എന്നിട്ട് എവിടുന്ന് എടുത്തിട്ട് തിരിച്ചു തരും? ഞാൻ അങ്ങനെ വരണവർക്കും പോണവർക്കും ഒന്നും പലിശക്ക് കൊടുക്കാറില്ല. മുതലും പലിശയും കൃത്യമായിട്ട് തരാൻ പാങ്ങുള്ളവർക്കേ കൊടുക്കൂ.
1: എന്ത് കഷ്ടം നിങ്ങൾ ഈ കാട്ടണേ, അവളെ അകത്തേക്ക് വിളിക്കേ.
0: ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതുണ്ടാവില്ല. പോഞ്ചം കൊള്ളി പുറത്ത്, നിനക്ക് മോളെ വേണേ കൂടെ ഇറങ്ങിപ്പാം. എന്താളി വിളാനോ പഠിത്തം?
1: ഏതായാലും നമ്മളെ കാണാൻ അവള് വന്നില്ലേ?
0: വന്നത് കാശിന്. സ്ത്രീധനം ചോദിച്ച് നിന്റെ സ്വത്ത് വേണമെങ്കിൽ കേസ് കൊടുക്കട്ടെ, ഞാൻ കോടതി കൊടുക്കാം.
1: സ്വത്തൊന്നും എനിക്ക് ആവശ്യമില്ല. സതീശേട്ടന്റെ പെങ്ങക്ക് ഒരു ഓപ്പറേഷൻ വേണം, അതിനാ ഞാൻ ചോദിക്കണ.
0: ചികിത്സിക്കാൻ കാശില്ലെങ്കിൽ ആരടിച്ചിട്ട് വീട് വീടാന്തരം തട്ടട്ടെ, കിട്ടും.
2: എന്തോ മോളെ,
1: സതീഷ് ചേട്ടനോട് പറയരുത്.
2: നീ വരരുതായിരുന്നു.
1: സതീഷ് ചേട്ടന്റെ വിഷമം കണ്ടപ്പോ.
2: സാരല്ല,
0: ഓഹോ, പറഞ്ഞയച്ചിട്ട് പുറത്ത് നിൽക്കുകയായിരുന്നു.
2: കേക്കെ, നിങ്ങൾക്ക് പണമുണ്ട്, എനിക്കതില്ല. ഞാനത് കൂട്ടി വെച്ചില്ല, കൊടുത്തു. ചോദിച്ചവർക്കൊക്കെ കൊടുത്തു, കയ്യിലില്ലെങ്കിലും വാങ്ങിക്കൊടുത്തു. അതുകൊണ്ട് നിന്റെ കുട്ടികൾക്ക് ഒന്നും ഇല്ലാണ്ടായി. എന്ന് വെച്ച് തെണ്ടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്റെ കുട്ടികൾക്ക് പണമല്ല കൊടുക്കണേ, സ്നേഹ. ഈ ജീവിതം ഞങ്ങളെ മാനിക്കണ്ട, അപമാനിക്കരുത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം കാരുണ്യം.
2: ഇപ്പൊ കുറവുണ്ടോ മേ?
3: എന്തു എന്തിനാടെ വീട്ടില് പോയത്?
2: അവളുടെ ബുക്സും നോട്ട്ബുക്കൊക്കെ കിട്ടുമെന്നറിയാൻ കേട്ടുമെന്നറിയില്ല.
3: പാവം, എങ്ങനെ ജീവിച്ച കുട്ടിയാ. നീ അവളെ വഴക്കൊന്നും പറയരുത് കേട്ടടാ. അതുപോലെ ജയനെ, നീ പറഞ്ഞ പോലെ ഇങ്ങോട്ട്

0: കൊണ്ടുവരാൻ നല്ലത്.
1: കുറച്ച് ദിവസം അവൾ ഇവിടെ നിൽക്കട്ടെ, അനുവിനൊരു കൂട്ടാവൂല്ലോ.
0: എടാ, അനുവിന് മരുന്ന് കഴിച്ചാ മാറില്ലേ? കേറാന്നൊക്കെ പറഞ്ഞ
1: അമ്മ ഒന്നും ആലോചിക്കണ്ട, എല്ലാം ശരിയാവും.
0: മതി, മാറി. അമ്മയ്ക്ക് നിന്റെ കാര്യത്തിലേ ഉള്ളൂ. അച്ഛൻ പെൻഷനായ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോ

0: പറഞ്ഞെ. നിനക്ക് പിന്നെയും തലവേദനയാ?
1: ഏ, അതാ കാറേ വിളിച്ചെന്നാ തേച്ചിട്ടേ.
0: ഇതാ നല്ല വിളിച്ചിട്ടില്ല ഞാൻ. നല്ല ഒന്നും ചെയ്യില്ല. കാറിയതും വലിച്ചതും പുളിച്ചതും ഒക്കെ ഇഷ്ടം. ഓ, ഇങ്ങനൊരു ജന്മം.
2: എന്തായി?
1: രമ്യ കാണാൻ പറ്റിയില്ല. ഞാൻ ചെന്നപ്പോ അച്ഛൻ ഉമ്മർ തന്നെ ഇരിക്കണോ? ഞാൻ കയറിയില്ല.

0: പരിപ്പെടുപ്പത്തിട്ടും ഇത്രയിട്ടുള്ളൂ, അത്ര മതി. സാമ്പാറിന് പരിപ്പ് കൂടിയാ കൊള്ളില്ല. പരിപ്പ് തിളയ്ക്കുമ്പോ ഇത് കഴുകിട്ടോട്ടെ അമ്മേ, ഒരു വേവ് കഴിഞ്ഞു മതി.
1: ഒരു വേവ് എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവൂ അമ്മേ?
0: പിന്നെ എങ്ങനെ പറയാ, അതൊക്കെ അവൾക്ക് മനസ്സിലാവും. സോപ്പ് അവിടെയാ, കുളിമുറിയിലുണ്ടോ മോളെ? കുളിമുറിയിലുണ്ട്, വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അച്ഛൻ കിണറ്റിന്ന് കോരിയാ കുളിക്കുന്നു.
1: എന്തിനാ, ഒന്നും പറ്റില്ലല്ലോ, കയറ് പൊട്ടിയതാ.
2: കയറ് പൊട്ടിയിരുന്നത് കെട്ടില്ലേടാ നീ?
3: അത് കെട്ടിയതാ.
1: അതൊക്കെ ചെയ്ത് വശം വേണം. ആ കഴിഞ്ഞേനെയല്ലേ ഓ നടുവരങ്ങിന്ന തോന്നുന്നത്. സാരില്ല, കുഴപ്പമൊന്നുമില്ല. ഏതായാലും വേറെ ആരും കയറാണ്ടിരുന്നത്
2: ഭാഗ്യായി.
3: അച്ഛനെ നടുവേനൊന്നുമില്ലോ?
0: ഇല്ല, കുഴമ്പ് പുരട്ടി ആവി പിടിച്ചപ്പോ ആശ്വാസമുണ്ട്.
3: ഓഹ് ഭാഗ്യം.
0: ആരുടെ?
3: എല്ലാരുടെയും.
0: സതീശേട്ടൻ കയറി കെട്ടാൻ പറഞ്ഞതോ? ഇല്ലെങ്കിൽ
3: കയറിയും കെട്ടി ശരിയായിട്ടുണ്ടാവില്ല. പക്ഷേ കെട്ടി, സത്യം
0: കെട്ടിയത് ഈ കയറുണ്ടെന്നല്ലേ. എന്തിനായിരുന്നു അന്ന് കണ്ട കൂട്ടുകാരനെ പോലെ? അതായിരുന്നു മോഹം. ഇത്ര നിരാശയുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അവസാനിപ്പിച്ചൂടെ നമ്മുടെ ജീവിതം?

0: കിടക്കണേ? സുഖമില്ലായ്മല്ലതും.
1: ഏയ്, കുഴപ്പമൊന്നുമില്ല.
0: ഇന്ന് സ്കൂളില്ലേ?
1: ഉച്ചവരെ ലീവ് എഴുതി കൊടുത്തു വിട്ടു. ആ തേക്കിന്റെ മുളകളൊക്കെ ഒന്ന് അഴിച്ചു കെട്ടണം. കയറ് മുഴുവൻ ദ്രവിച്ചിരിക്കുക. ആരാ കിണറ്റിൽ വീഴുകയെന്നറിയില്ല.
0: ഞാൻ ചെയ്തോളാം. പാലക്കാടൊന്ന് പോയി വന്ന്.
1: നമ്മളൊന്നും കിട്ടിയാ ഉറക്കില്ല. ഓരോ ജോലിക്കും അതിൻ്റെതായ ഒരു തഞ്ചുണ്ട്. അതുള്ളവർ ചെയ്യണം. ഞാൻ ആ പൊന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പാലക്കാട്?
0: എംപ്ലോയ്മെന്റിൽ പോണം. പിന്നെ ചെറിയ ഡോക്ടറെ കണ്ട് അനുവിന്റെ കാര്യം ഒന്ന് പറയണ്ടേ?
1: ആ, അവക്ക് സ്കൂളിൽ പോണോന്ന് വാശി.
0: പോയിക്കോട്ടെ അച്ഛാ, ഞാനുണ്ടല്ലോ. എന്നും ഞാൻ കൊണ്ടായിക്കോളാം. അല്ലെങ്കിൽ എന്തുകൊണ്ടല്ലോ.
1: എന്നാ പോയിട്ടോ.

0: അച്ഛന് നോട്ടത്തിലും പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു എനിക്കറിയില്ല.
1: വെറുതെ തോന്നുന്നതാ, അച്ഛൻ അങ്ങനൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല.
0: ശരിയാ, ഒരച്ഛനും അങ്ങനെയൊന്നും ചിന്തിക്കില്ല, ഒരു മകനും ചിന്തിക്കില്ല, ഞാനല്ലാണ്ട്. ഓ, എവിടെയാ ഞാൻ ഈ പാപം കൊണ്ട് കളയുക?
1: അതിനൊന്നും സംഭവിച്ചില്ലല്ലോ, അറിയാണ്ട് പറ്റൊരു മറവി, അങ്ങനെ വിചാരിക്കുക.
2: ഞാൻ ചോദിക്കാൻ മറന്നു, കാശ് വല്ലതും വേണോ?
0: വേണ്ടച്ച, എന്റെ കയ്യിലുണ്ട്.
2: അനു വരണില്ലേ നിന്റെ കൂടെ?
0: ഇല്ല, ഇന്നൊരു ദിവസം കൂടി അവൾ റെസ്റ്റ് എടുക്കട്ടെ.
2: അവനെന്താ ആകപ്പാട് ഒരു ഒരു
1: മനസ്സിനൊരു സുഖമില്ല അത്രേ.
0: നീ പോയിക്കോ, ഞാൻ നടന്നോളാം. എങ്ങടാ?
1: ശിവന്റെ അമ്പലത്തിലേക്ക് ഒരു വെള്ളനിവേദ്യം കഴിക്കണം, അമ്മ നേർന്നതാ.
0: ഇടക്കാലത്ത് ഇല്ലാണ്ടായതാണല്ലോ അമ്മയുടെ നേർച്ച, വീണ്ടും തുടങ്ങിയോ?
1: ഇന്ദോർത്തിക്ക് വേണ്ടി നേർന്നതാ അമ്മ.
0: അമ്മയുടെ നേർച്ചകളൊക്കെ പലിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. എനിക്കൊരു ജോലി കിട്ടി.
1: എന്ത് ജോലി?
0: ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവ്. ശമ്പളം കുറവാ, എന്നാലും കമ്മീഷനും TNDA കിട്ടും. നമ്മുടെ കബീഷ് ഏർപ്പാടാക്കി തന്നത്. കമ്പനിയുടെ സെയിൽ ടാക്സിന്റെ ഫയല് മൂപ്പരുടെ ടേബിളിലുണ്ട്, അതിന്റെ പേരിൽ കിട്ടിയതാ. കോഴിക്കോട് ജില്ലയാണ് എന്റെ ഏരിയ.
1: അപ്പൊ അവിടെ താമസിക്കണോ?
0: വേണ്ട, പോയി വന്നാ മതി.
1: എന്നാ ജോയിൻ ചെയ്യണ്ടേ?
0: നാളെ ഡോക്ടർ ചെറിയാനെ ഇവിടെ കാണിക്കണം, മറ്റന്നാ ജോയിൻ ചെയ്യും.
1: അപ്പന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. ദീപാരാധനയുടെ സമയമാകുമ്പോ അമ്മ വരണുണ്ട്, പോയി കുളിച്ചിട്ട് അമ്മയുടെ വാ.
0: ശിവന്റെ അമ്പലത്തിലേക്ക് ഒരുപാട് ദൂരമില്ലേ?
1: ഉമ്മറത്തൊരു അമ്പലം ഉണ്ടായിട്ട് തൊഴാൻ പോവാത്ത ആളായ ഏട്ടൻ, അതാ എല്ലാരും പറയണ ദൈവാധീനം ഇല്ലാന്ന്.
0: അമ്മയുടെ കൂടെ ഞാൻ എത്തിയേക്കാം. പത്മാവതി, ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾക്കൊന്നൊരു വിലയില്ല അല്ലേ? പത്മാവതിയെ, അമ്മേ, ആരാ ഇത് ഈ പയ്യനെ ഇങ്ങനെ

0: പത്മേടാ, ഈ പയ്യനെ കൊണ്ട് തോറ്റു ഉള്ള വാഴ മുഴുവൻ ഈ പയ്യനെ കൊണ്ട് തോറ്റു. നിന്റെ തള്ളൽ എവിടെ പോയി ചത്തിടക്ക? എന്താ എന്താ അമ്മ
1: പോയി പോയി പോയ
0: പോയി എങ്ങട് എങ്ങട് എങ്ങട് പോയി പോവുക പത്മേ പത്മേ ഡി പത്മേ ഡി എന്നെ ചതിച്ചില്ലേ? ഇന്നെ എന്റെ മക്കളെ വിട്ട് പോയില്ലടി.
1: എന്നെ വിഷമിപ്പിക്കരുത് അച്ഛ. അനുണ്ട് സുഖമില്ലാത്തതാ, അവൾക്കിത് താങ്ങാൻ പറ്റില്ല. നമ്മൾ സൂക്ഷിക്കണം, സഹിക്കണം, സഹിച്ചല്ലേ പറ്റൂ.
0: എനിക്കൊന്നും കേക്കണ്ട, എനിക്ക് ദേഷ്യടാ, എനിക്ക് ദേഷ്യ. ഇവളെ എനിക്ക് കാണണ്ടടാ. വരുമ്പോ ഒരു കാപ്പി തരാൻ കൂടി ആരും ഇല്ലെന്ന് വെച്ചാ എനിക്ക് ചൂടുള്ളൊരു കാപ്പി ഉണ്ടോ?
1: കാപ്പി അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചൂടാറിയിട്ടില്ല.
0: എനിക്ക് ഒന്ന് കിടക്കണം, നിന്റെ മുറിയിൽ ഒന്ന് കിടന്നിടാ ഞാൻ.
2: നല്ല ആളാ ദീപാരാധനയ്ക്ക് അമ്മയും കുട്ടി വരാന്ന് പറഞ്ഞിട്ട് ഇപ്പളാ വരുന്നേ.
3: ഞാൻ അപ്പളേ പറഞ്ഞില്ലേ ഏട്ടൻ വരില്ല, അമ്മയും മുടക്കൂന്ന്. നാ പ്രസാദം.
1: ഏട്ടനൊരു കാര്യം പറഞ്ഞ മോളെ അനുസരിക്കോ? ഏട്ടൻ പറയുന്ന പോലെ കേക്കോ.
3: എന്താ ഏട്ടാ?
1: നിന്റെ മനസ്സിനൊന്നും താങ്ങാനുള്ള കരുത്തില്ലെന്ന് പേടിയാ ഏട്ടനെ. മോളെ ഏട്ടനെ വിഷമിപ്പിക്കരുത്, അച്ഛനെ വിഷമിപ്പിക്കരുത്, എല്ലാം സഹിക്കണം.
4: സതീശേട്ടൻ പറയണൊന്നും മനസ്സിലാവണില്ല.
1: ഇനി അമ്മയില്ല നമുക്ക്. അമ്മ കുറെ ബുദ്ധിമുട്ടില്ല നമുക്ക് വേണ്ടി. ഇനി വിശ്രമിക്കട്ടെ നമ്മളമ്മ.
2: എന്താ പോയിട്ട് തിരിച്ചു വന്നേ?
5: ഗോപി മാഷ്ടർ ഭാര്യ മരിച്ചു.
6: നിസാരമത്രയും സംസാരമോർക്കിലേ തദ്ഗന്മമെന്നേ ശുഭകരമായുള്ളൂ. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലത് നിത്യമായി.
5: പയ്യ ഓടിച്ചു വീണതോ അല്ലെ തലച്ചോറിൽ രക്തം കട്ടയായതോ അല്ലേ ആരോ പറഞ്ഞു കേട്ടോ?
6: മരിച്ചവർക്കും വരും നിർണയം.
7: ചേച്ചിക്ക് ആള് പോയിട്ടുണ്ടോ?
1: അവരുടെ വീട്ടിനടുത്തൊരു ഫോൺ നമ്പറിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.
7: നീ ഇങ്ങോട്ട് വന്നേ.
6: കർമ്മവശഗതം തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും
7: ഇത് കയ്യിൽ വെച്ചോ.
1: വേണ്ട വിളിച്ച
7: വെച്ചോ.
6: ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങൾ.
1: എടാ ഒരു പന്തലിടണ്ടേ. എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യ.
7: വേണ്ട എന്റെ കയ്യിലുണ്ട്,
1: ഇതും കൂടി വെച്ചോ.
8: മാവ് വെട്ടണവരൊക്കെ നാളെ രാവിലെ എത്തിയാ മതിയോ?
1: തൃശൂർ തന്നെ ഔട്ട് ഓഫ് ഓർഡർ തോന്നുന്നു, റിങ് ചെയ്യണ്ട എടുക്കില്ല.
4: എവിടെയാ നമ്മുടെ അമ്മ?
1: ണ്ടാക്കരുത്, അനുവിന്റെ കാര്യം ആലോചിക്കണം.
4: ഞാനിതെങ്ങനെ സഹിക്കും?
1: സഹിക്കാൻ പറ്റുമോ?
9: അല്ല ചടങ്ങിന് രാത്രി ഉണ്ടോ അതോ നാളെയോ?
1: ആ മുറിയിലുണ്ടമ്മ. എന്തുണ്ട് അവിടെ?
5: അച്ഛൻ
1: മോള അയാൾ ഒരുവിധം നോർമൽ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി എല്ലാരും കൂടെ ചെന്ന് കരച്ചിലും പിടിച്ചിലും ഉണ്ടാക്കാതിരുന്നാ മതി. അയാളുടെ ഇരുന്നോട്ടെ. സതീശ നീ ആ സൂക്ഷിക്കേണ്ടത്, നീ തളർന്നാ പിന്നെ ബാക്കിയുള്ളവരെന്ത് ചെയ്യും? ഞാൻ സഹിച്ചോളാം. ആളുകൾ ഓരോന്ന് ചോദിക്കുമ്പോഴാ. അതൊക്കെ എല്ലായിടത്തും പതിവാ, പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അമ്മയുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തണ്ടേ. ഞാനുണ്ട് നിന്റെ കൂടെ. പോരെ, എന്നാ അച്ഛൻ എടുത്ത് പോയിട്ട് വാ. ചെല്ലെ.
10: സുകുമാരനോട് ചോദിച്ചിട്ട് വേണ്ട ചെയ്യാം. ഞാനില്ല ഒന്നിനും. എല്ലാം കഴിയുമ്പോ എന്നെ അറിയിച്ചാ മതി. ഒരാശയുണ്ട്. തെരി വൃത്തിയും വെളുപ്പുള്ള ഒരു മുണ്ടും ബ്ലൗസ് അവളെ ഉടുപ്പിക്കണം. അതിന് നല്ലതോ വല്ലതോ ഉണ്ടോ അവൾക്ക്?

0: കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു, നീ താഴെ വന്ന എടുക്കായി.
1: ഞാൻ വരണം കേട്ടാ ആ കാഴ്ച കാണാൻ.
0: എടുക്കട്ടെ.

0: റെഡിയായോ? ഇപ്പൊ തരാട്ടോ. അനു, ദാ ഏട്ടൻ റെഡിയായിട്ടോ.
1: വരുന്നു.
0: ഒരു കറിയുള്ളൂ, ഉപ്പിലിട്ട തീർന്നു. വരുമ്പോ അച്ചാർ എന്തെങ്കിലും വാങ്ങിയിട്ട് വന്നോളൂ.
2: അടച്ചു കെട്ടി വെച്ചിരിക്കുന്ന ഭരണികളൊക്കെ തുറന്നു നോക്കോളൂ, ചിലപ്പോ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കി വെച്ചാണ് അമ്മ. പിന്നെ അച്ഛന്റെ ഇഷ്ടങ്ങളൊക്കെ നോക്കണം, അച്ഛൻ എല്ലാത്തിനും അച്ഛൻ്റെതായിട്ടുള്ള രീതികളും ചിട്ടകളൊക്കെ ഉണ്ട്.
0: ഞാൻ നോക്കിക്കോളാം.
3: ചോറെടുത്തു എന്ത് വരത്തി?
0: ദാ മുഴുവൻ ഉണ്ണണം കേട്ടോ. മരുന്ന് കഴിച്ചോ നീയെ? വൈകിട്ട് എന്ത് വരത്തി, 5 മിനിറ്റ് വൈകിയാ തന്നെ സ്റ്റോപ്പിൽ വന്ന് നിക്കണ്ട, സ്കൂളിൽ ഇരുന്നാ മതി.
2: എന്തിനാ 5 മിനിറ്റ് വൈകണേ? ഇത്തിരി നേരത്തെ പോയിക്കൂടെ.
0: ഞാൻ വൈകണല്ല, ബസ്സിലാ പോണേ.
3: പോവാട്ടാ, ഞാൻ അച്ഛനോട് പറയട്ടെ.
2: നീ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടല്ലേ.
0: ബുദ്ധിമുട്ടോ? വേം പോവാൻ നോക്ക്, കോഴിക്കോട് എത്തേണ്ടതാ.
2: ഞാൻ ഇറങ്ങാച്ച.
4: കഴിയുന്ന നേരത്തെ എത്തണം.
2: 8 മണിയുടെ വണ്ടിക്ക് ഞാൻ എത്തും. അച്ഛന്റെ ഷട്ടിനൊക്കെ കുറച്ചുകൂടി കഞ്ഞി മൂക്കണം, എന്നിട്ട് നനച്ചു തേക്കണം.
4: ഓ, ഇതൊക്കെ മതി.
2: ഞാൻ പൊക്കോളാം, നീ അച്ഛന് കഞ്ഞി എടുത്തു കൊടുക്ക്. പടി.
5: ഓജസും തേജസും നശിച്ച് അകാല വാർദ്ധക്യത്തിന് അടിമകളായവർക്ക് വേണ്ടി ഞങ്ങളുടെ കമ്പനി പ്രത്യേകം തയ്യാറാക്കിയ ആരോഗ്യ രക്ഷാമൃത ടോണിക്കാണ് ഐമോസ അമൃത ടോൺ. കൈകാല് വേദന, കൈമുട്ട് വേദന, നട്ടല് വേദന, ബലക്ഷയം, ജര, നര, മുടി കൊഴിച്ചിൽ, പുളിച്ചു തികട്ടൽ, നെഞ്ചിരിച്ചൽ, ഉന്മേഷക്കുറവ്, ദഹനക്കുറവ്, മലബന്ധം, അങ്ങനെ ഇന്നത്തെ ഒരു ശരാശരി മനുഷ്യന് ശരാശരി ചെറുപ്പക്കാരനുണ്ടാകുന്ന

0: അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അച്ഛൻ ആഗ്രഹിച്ചൊന്നും നേടിത്തരാൻ കഴിയാത്ത മകനാണ് ഞാൻ. കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു, ബലമില്ല. ഇക്കണ്ട കാലം അത്രയും ജോലി തേടി അലഞ്ഞു, അതും കിട്ടിയില്ല. ഒടുവില് അച്ഛൻ്റെ ഔദാര്യത്തില്, അച്ഛൻ്റെ ചെലവില് ഒരു പെണ്ണിനെയും പോറ്റുന്നു. ആത്മഹത്യ ചെയ്യാൻ പോലും പറ്റണ്ടായി. അച്ഛന് മാനക്കേടുണ്ടാവാതിരിക്കാൻ ദൂരെ സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. ആരും അറിഞ്ഞിട്ടില്ല. എന്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ ഈ പണിയേണത്. വേറെ ഒരു വഴിയില്ല. ജോലിക്ക് വേണ്ടി ലോകത്ത് ഒരു മകനെ ആലോചിക്കാത്ത കാര്യങ്ങൾ വരെ ഞാൻ ആലോചിച്ച. എനിക്ക് മാപ്പ് വരണം.
1: എന്തിന്? നിന്നോട് ദേഷ്യപ്പെട്ടാ ഞാൻ നിൽക്കണെന്നാ കരുതിയേ? സാരില്ല, നീ ചെയ്യണത് എന്തായാലും ഒരു ജോലിയല്ലടാ. ഗോപിമാഷ്ടെ മകൻ കക്കാനും മുഷ്ടിക്കാനും പോവില്ലെന്ന് ഉറപ്പാ അച്ഛന്. അച്ഛൻ ഒരു മാനക്കേടുമില്ല, അഭിമാനിയേ ഉള്ളൂ.

0: ഇന്നെന്താ ജോലിക്ക് പോണില്ലേ?
1: പോണം, അച്ഛൻ എണീറ്റോ?
0: അച്ഛൻ കുളി കഴിഞ്ഞ് കഞ്ഞിയും കുടിച്ചു.
1: ഇത്ര നേരത്തെയോ? സതീശ, ഏതായാലും ഷർട്ടും മുണ്ടും കഞ്ഞി മൂക്കാനും തേക്കാനും ഒക്കെ പഠിച്ചു ഇവള്. ഇത് കണ്ടോ, അച്ഛൻ സ്കൂളിലേക്കല്ലേ? അതെ. അല്ല, എത്ര നേരത്തെ? എനിക്ക് സുകുമാരന്റെ വീട്ടിലൊന്ന് കയറണം, ഒരു അത്യാവശ്യമുണ്ട്. ഓ, അച്ഛൻ കൊടയെടുത്തില്ല? ഓ, അത് മറന്നു. കൊടയെടുത്തു? വേണ്ട, ഒരു ദിവസം ഇത്തിരി വെയിലും ഉണ്ടാ, വലിയ കുഴപ്പമൊന്നുമില്ല.
2: കൃതാവിതാക്കണോ?
1: കുറച്ച്.
2: നിന്ന് ലീവ?
1: ഇന്ന് ഫീൽഡിൽ പോണില്ല, കമ്പനി പോയി കുറച്ച് അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യാനുണ്ട്, കുറച്ച് സ്റ്റോക്ക് എടുക്കണം.
2: എന്നാ നിന്റെ ചെലവ്?
1: ചെലവ് എന്ന് വേണേലും ചെയ്യാലോടാ.
3: രാജാ, നമ്മുടെ സതീശന്റെ അച്ഛൻ ആക്സിഡന്റ് ആയി, ബസ് അടിച്ചതാ.
2: ഈശ്വര, എവിടെ വെച്ച്?
4: മരിച്ചിട്ടൊന്നുമില്ല, ആശുപത്രിയിൽ എത്തിക്കെട്ടിയാൽ രക്ഷപ്പെട്ടു.

0: രാജ എന്തായടാ
1: ഡാ രണ്ടു മൂന്ന് കുപ്പി ബ്ലഡും കൂടി വേണ്ടി വരുന്ന പറഞ്ഞേ.
0: ഓ
1: നീ ഒന്ന് സമാധാനായിട്ടിരിക്കും, മാസ്ക് ഒന്നും വരില്ല.
0: റോട്ടറികൾ പോയി ബന്ധപ്പെട്ട ഡോണേഴ്സിനെ കിട്ടും.
1: എന്നാ നീ ഒന്ന് പോയി തന്നെ.
0: ശരി.
1: എവിടെ?
0: ഐ സിയില്ല, അകത്ത് കിടത്തില്ല.
1: നീ കണ്ടില്ല?
0: ഇല്ല, രാവിലെ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് കുളിച്ച് ഷേവ് ചെയ്ത് മാഷെ കാണുമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. പിന്നെ ഞാൻ കാണുന്നത് ആളുകൾ കാറിലേക്ക് എടുത്ത് കയറ്റുന്നതാ.
1: എന്നെ കാണാൻ വന്നിരുന്നോ? ഞാൻ വെളുപ്പിന് ഗുരുവായൂർക്ക് പോയതാ. തൊഴുത് നേരെ സ്കൂളിലേക്കാ വന്നേ. വന്നപ്പോ ആളില്ല. ഞാൻ കരുതി ലീവ് ആയിരിക്കുന്നു.
2: ഓ, ഈ ബസ്സുകാരുടെ ഓട്ടപ്പാച്ചില് കണ്ണും മൂക്കും ഇല്ല. കാർ ഓടിച്ചു വാമര വയ്യ. പിന്നെ കാൽനടക്കാരുടെ കാര്യം പറയണോ?
1: ബസ് ആളുകൾ തല്ലി തകർത്തു.
2: മെഡിക്കൽ സ്പെഷ്യലോ മറ്റോ കൊണ്ടുപോകണം, നമുക്ക് കൊണ്ടുപോകാം. കാശിന്റെ കാര്യമൊന്നും ആരും ആലോചിക്കണ്ട.
0: അയ്യോ, അതിന് അവരൊന്നും തെളിച്ച് പറയുന്നില്ല.
2: ഞാൻ ഡോക്ടറെ ഒന്നും കണ്ടിട്ടില്ല.
1: ഞാനും വരാം.
0: കരഞ്ഞ് വേള ഉണ്ടാക്കരുത്, അയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ല.
3: പൊന്നിൻ വന്ന് പറയുമ്പോഴാ ഞാൻ അറിയണ. ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാന? പിന്നെ രാധ ഇങ്ങോട്ട് പോന്നു. ഞാൻ
4: അച്ഛാ
0: എന്താ
4: ഒന്നിങ്ങോട്ട് വരൂ. രാവിലെ അച്ഛൻ മാഷയുടെ വീട്ടിൽ ചെന്നപ്പോ മാഷുണ്ടായില്ല. കുറെ നേരം കാത്തിരുന്നു. പിന്നെ രാധയുടെ ഒരു കടലാസ് വാങ്ങി ഒരു കത്തെഴുതി കവറിലിട്ട് കൊടുത്തിട്ട് പോന്നു.
0: കത്തെഴുതി കൊടുത്തു?
4: എന്നാ രാധ പറഞ്ഞ് മറക്കാതെ മാഷ്ടായി കൊടുക്കണം, വേറെ ആരുടെയും കൊടുക്കരുതെന്നും പറഞ്ഞു. എന്താ അച്ഛാ?

0: എന്താ മാഷെ അച്ഛനെ എഴുതിയിരിക്കണേ?
1: ഒന്നുമില്ല, പെൻഷന്റെ ഒരു കാര്യ. ഡിഒ ഓഫീസിലേക്ക് എഴുതാൻ, ക്ലാർക്കിനോട് പറയാൻ.
0: അതിന് കത്ത് എഴുതണോ? നോക്കട്ടെ.
1: വേണ്ട, അത് നിനക്ക് വായിക്കാവുന്നില്ല.
0: അതല്ല, എനിക്ക് കാണണം. എന്നും കാണുന്ന മാഷ്ക്ക് അച്ഛനെഴുതുക. അത് വായിച്ചപ്പോ മാഷ് കണ്ണു നിറയുക. എവിടെ എനിക്കറിയണം?
1: സതീശ, ഇങ്ങോട്ട് തരണ്ട. വേണ്ട, അത് പേഴ്സണലാണ്, തുറക്കരുത്. മര്യാദകേടാണ്.
0: എന്നോട് ക്ഷമിക്കുക.
2: പ്രിയപ്പെട്ട സുകുമാരന്, തമ്മിൽ കണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് കരുതി വന്നു, സാധിച്ചില്ല. തന്നോട് പറയാത്തതായി കുറച്ച് കാര്യങ്ങളെങ്കിലും ഉണ്ടാവട്ടെ. എനിക്ക് ജീവിതത്തിൽ ഇനിയൊന്നും ബാക്കിയില്ല, എല്ലാം അനുഭവിച്ചു തീർത്തു. സതീശനെ കുറിച്ച് ആലോചിക്കുമ്പോഴേ എനിക്ക് ദുഃഖമുള്ളൂ. നിരാശ കൊണ്ടാണെങ്കിലും എപ്പോഴും ഞാൻ ദേഷ്യപ്പെട്ടു. പാവം, അവൻ കുറേ വേദനിച്ചിട്ടുണ്ട്. അവനോട് പറയണം ഞാനവനെ വല്ലാതെ സ്നേഹിച്ചിരുന്നു എന്ന്. അവന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ സമ്പാദ്യമൊന്നും ഇല്ലാതായി. ഉള്ളത് എൻ്റെ ഈ ജോലി മാത്രമാണ്. അതവൻ എത്രയും വേഗം കിട്ടാൻ തൻ്റെ സഹായം ഉണ്ടാവണം. താൻ പറയാറില്ലേ, താൻ ഹെഡ്മാസ്റ്റർ ആവുമ്പോൾ എന്നെ പൊരിക്കാൻ കിടത്തതിൽ സങ്കടമുണ്ടെന്നും തനിക്ക് പൊരിക്കാൻ എൻ്റെ മകനുണ്ടാവുമല്ലോ. കൂടുതലൊന്നും പറയാനില്ല, ഞാൻ യാത്ര ചോദിക്കുന്നു.
0: അറിഞ്ഞോണ്ട
3: ഗോപിനാഥൻ നായരുടെ ആരെങ്കിലും ഉണ്ടോ? ബോധം തെളിഞ്ഞിട്ടുണ്ട്. അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾക്ക് വന്ന് കാണാം.

ഇന്നും ഒരു അച്ഛനെ വേദനിപ്പിച്ചൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ എന്നെ വേദനിപ്പിച്ചു, എന്നെ തകർത്ത് കളഞ്ഞു, എന്നോട് ഇത്ര ക്രൂരത കാട്ടണോ?

0: നീ വരില്ല എന്ന് ഞാനും പേടിച്ചു. രജിസ്റ്ററിൽ നിന്റെ പേര് വരെ എഴുതി ഞാൻ കാത്തിരിക്കുകയായിരുന്നു.
1: അച്ഛൻ എന്റെ തലയിലേറ്റി തന്ന ഭാരമല്ലേ തട്ടിയെറിഞ്ഞ അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ല.
0: ശരിയാണ്, അച്ഛൻ വിട്ടിട്ട് പോയ പല കാര്യങ്ങളും നിനക്ക് ചെയ്തു തീർക്കാനുണ്ട്. പുത്രൻ എന്നാൽ പിതാവിന്റെ സഫലമാകാത്ത ആഗ്രഹങ്ങളെ ത്രാണനം ചെയ്യുന്നവൻ എന്നല്ലേ. അച്ഛന്റെ മകനായിരിക്കുകയാണ്.

സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം കാരുണ്യം. തിരക്കഥാ സംവിധാനം ലോഹിതദാസ്. നിർമ്മാണം അസീസ് ഔസേപ്പച്ചൻ. ഛായാഗ്രഹണം രാമചന്ദ്ര ബാബു. സംഗീതം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അഭിനേതാക്കൾ ജയറാം, മുരളി, നെടുമുടി വേണു, ജനാർദ്ദനൻ, ശ്രീനിവാസൻ, കലാഭവൻ മണി, സാലു കൂട്ടനാട്, ദിവ്യ ഉണ്ണി, ചാന്ദിനി, രഹന തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ഏകദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിലെത്തി. 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സങ്കൽപ് അഭിയാൻ പദ്ധതിയിലൂടെ 1.06 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകിയതായി യുവജനകാര്യ കായിക മന്ത്രാലയം. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. പെൺകുട്ടികളെ ആദരിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തുപകരാനും ആവശ്യപ്പെട്ട് ഇന്ന് പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാശിയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. രാവിലെ ചെന്നൈയിലെത്തിയ പ്രധാനമന്ത്രിയെ തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയും മന്ത്രിസഭാംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് റോഡ് ഷോയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി പോരൂർ മുതൽ പൂനമല്ലി വരെയുള്ള മെട്രോ റെയിൽ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ച 5 റെയിൽവേ സ്റ്റേഷനുകളുടെ സമർപ്പണവും വിവിധ ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ശ്രീ മോദി നിർവഹിക്കും. IIT മദ്രാസിലെ സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്ററും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിളിന്റെ 94th പതിപ്പ് വാരാണസിയിൽ നടന്നു. സമ്പൂർണാനന്ദ് സംസ്കൃത സർവകലാശാലയിലെ നമോഘട്ട് മുതൽ ദീക്ഷാ മണ്ഡപ് വരെയായിരുന്നു റാലി. വികസിത ഭാരതത്തിനായുള്ള നശാമുക്ത് യുവ എന്ന പ്രമേയത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ സംരംഭം. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്നു. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് രാജ്യത്തെ 100 പ്രധാന കാർഷിക ജില്ലകളിൽ പദ്ധതി ആരംഭിച്ചത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കേന്ദ്ര പദ്ധതികളെയും സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് മുത്തലാഖ് നിരോധനത്തെക്കുറിച്ചാണ് ഒരു റിപ്പോർട്ട്.
1: വനിതാ ശാക്തീകരണം ലക്ഷ്യമാക്കിയുള്ള രാജ്യത്തെ സുപ്രധാന നടപടികളിൽ ഒന്നായിട്ടാണ് മുത്തലാഖ് നിരോധനത്തെ കണക്കാക്കുന്നത്. രാജ്യത്ത് മുത്തലാഖ് സമ്പ്രദായം നിരോധിച്ചതും അത് ക്രിമിനൽ കുറ്റമാക്കിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിയമ പരിഷ്കാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. 2017 മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടതിന് പിന്നാലെ 2019 ജൂലൈ 30 പാർലമെന്റ് മുത്തലാഖ് നിരോധന ബിൽ പാസാക്കുകയും 2019 ഓഗസ്റ്റ് 1 മുതൽ ഇത് നിയമമായി നിലവിൽ വരികയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സങ്കൽപ് അഭിയാൻ പദ്ധതിയിലൂടെ 1.06 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകിയതായി യുവജനകാര്യ കായിക മന്ത്രാലയം. മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത്, നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ തിരഞ്ഞെടുത്ത 200 സ്ഥാപനങ്ങളിലും ഗ്രാമങ്ങളിലുമാണ് പദ്ധതി നടപ്പിലാക്കിയത്. നിഷാമുക്ത് യുവ അഭിയാന്റെ വിജയകരമായ 1st മാസത്തിനുശേഷം 2nd മാസത്തിൽ ഫിറ്റ് യൂത്ത്, ആസക്തിരഹിത യുവത്വം എന്ന പ്രമേയത്തിൽ ശാരീരിക ക്ഷമതയിലും കായിക വിനോദത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നും മന്ത്രാലയം വ്യക്തമാക്കി. സൌദി അറേബ്യയിലെ റിയാദ് കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്നലെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയതിനൊപ്പം പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സാധാരണക്കാർക്കും അവർ ആശ്രയിക്കുന്ന അടിസ്ഥാന സൌകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ തികച്ചും അസ്വീകാര്യമാണെന്നും അവ ഉടൻ അവസാനിപ്പിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. റിയാദിൽ വിമാനത്താവളത്തിന് നേരെ ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 300ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. സഭ 9 ദിവസമായിരിക്കും സമ്മേളിക്കുക. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29 സമ്മേളനം അവസാനിക്കും. ഇന്ന് പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം. പെൺകുട്ടികളെ ആദരിക്കുന്നതിനും അവരുടെ ശബ്ദത്തിനും പ്രവർത്തനങ്ങൾക്കും കരുത്തുപകരുന്നതിനുമാണ് ഒക്ടോബർ 11 പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത്. ബാലവിവാഹം അവസാനിപ്പിക്കുക, പെൺകുട്ടികളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് രാജ്യത്തുടനീളം തുടക്കം. നവരാത്രി നാളുകളിൽ ദുർഗാദേവിയുടെ 9 വ്യത്യസ്ത ഭാവങ്ങളെയാണ് ഭക്തർ ആരാധിക്കുന്നത്. കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നവരാത്രി ആഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്ര നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിച്ചു. സംയുക്ത സേനയുടെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷമാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. ഘോഷയാത്ര ഇന്ന് വൈകുന്നേരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. നവരാത്രി പൂജ കഴിഞ്ഞ് ഈ മാസം 23-ന് വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളിത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും. ദക്ഷിണ മൂകാംബികയായി അറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിജയദശമി ദിനത്തിൽ പുലർച്ചെ പൂജയെടുപ്പും തുടർന്ന് വിദ്യാരംഭവും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: അക്ഷരത്തിന്റെയും കലോപാസനയുടെയും കേന്ദ്രമായ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിന് തുടക്കമായി. ഈ മാസം 21 വരെ നീളുന്ന ഉത്സവ നാളുകളിൽ 3000-ൽ കലാകാരന്മാരാണ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത്. കലാമണ്ഡപത്തിൽ തുടർച്ചയായി വിവിധ കലാപരിപാടികളാണ് അരങ്ങേറുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് 18-ാം തീയതി വൈകിട്ട് 6:30 ഗ്രന്ഥമെഴുന്നള്ളത്തും പൂജവെപ്പും നടക്കും. തുടർന്ന് 19-ന് ദുർഗാഷ്ടമിയും 20-ന് മഹാനവമി ദർശനവും മൂകാംബിക സംഗീതോത്സവവും നടക്കും.
0: കോഴിക്കോട് കേസരി ഭവനിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി സർഗോത്സവം കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പി രവീന്ദ്രൻ ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 16-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. തുലാമാസ പൂജയ്ക്ക് ശബരിമല നട തുറക്കുമ്പോൾ അരവണക്ഷാമത്തിന് സാധ്യതയെന്ന മാധ്യമ വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഉണക്കലരി ഉൾപ്പെടെ അരവണ നിർമ്മാണത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ മാസം 13-ന് തന്നെ അരവണ നിർമ്മാണം ആരംഭിക്കുമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ കുന്ദമംഗലം മണ്ഡലത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള ഹെൽത്തി കുന്ദമംഗലം പദ്ധതിക്ക് തുടക്കമായി. കുന്ദമംഗലത്തിന്റെ സമഗ്ര പുരോഗതിയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: കുന്ദമംഗലം മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളെയും ഏകോപിപ്പിച്ച് ജനങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ശുചിത്വം, സാമൂഹ്യക്ഷേമം എന്നീ മേഖലകൾ മുൻനിർത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഭിന്നശേഷി ക്ഷേമം, മുതിർന്ന പൌരന്മാരുടെ സുരക്ഷ, ജീവിതശൈലി രോഗപ്രതിരോധം, ശുചിത്വം എന്നിവയിൽ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഇടപെടലുകളാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി പ്രത്യേക പരിശീലനം ലഭിച്ച NSS വിദ്യാർത്ഥികൾ വഴി സോഫ്റ്റ്വെയർ മുഖേന വാർഡ് തലത്തിൽ വിവരശേഖരണം നടത്തി ഡിജിറ്റൽ ഡാഷ്ബോർഡ് തയ്യാറാക്കുകയും കുന്ദമംഗലത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിച്ചുള്ള കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യും.
0: ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാശിയെ നേരിടും. വൈകിട്ട് 5-ന് പൂനെയിലാണ് മത്സരം. രാത്രി 7:30 ഗോവയിൽ നടക്കുന്ന മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ഇൻഡോറിൽ നടക്കും. രാത്രി 7-നാണ് മത്സരം. എറണാകുളം നെടുമ്പാശ്ശേരിയിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് 3 പേർ മരിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടെ ഉണ്ടായ അപകടത്തിൽ വയനാട് സ്വദേശിനി ദേവിക, പാലക്കാട് സ്വദേശിനി ഗോപിക, സൌത്ത് കർണാടക സുള്ളിയ സ്വദേശി ഇയാസ് എന്നിവരാണ് മരിച്ചത്. ഡ്രൈവർ സുഹേൽ സജീവ് മദ്യപിച്ചിരുന്നതായി ആലുവ DYSP പറഞ്ഞു. നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തു. പ്രതിയെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപ്പശി ഉത്സവത്തിന് കൊടിയേറി. ഈ മാസം 18-ന് നടക്കുന്ന വലിയ കാണിക്കും 19-ന് നടക്കുന്ന പള്ളിവേട്ടയ്ക്കും ശേഷം ഈ മാസം 20-ന് ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറോട്ടോടുകൂടി ഉത്സവം സമാപിക്കും. ഈ മാസം 26 മുതൽ നവംബർ 2 വരെ നടക്കുന്ന പരുമല പെരുന്നാളുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ മന്ത്രി PC വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ വിലയിരുത്തി. പരുമലപ്പള്ളി സെമിനാരി ഹാളിൽ ചേർന്ന യോഗത്തിൽ തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഏകദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിലെത്തി. 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സങ്കൽപ് അഭിയാൻ പദ്ധതിയിലൂടെ 1.06 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകിയതായി യുവജനകാര്യ കായിക മന്ത്രാലയം. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. പെൺകുട്ടികളെ ആദരിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാനും ആവശ്യപ്പെട്ട് ഇന്ന് പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാശിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. മാറനല്ലൂർ കൃഷിഭവൻ കേരഗ്രാമം പദ്ധതി പ്രകാരം തെങ്ങിന് മരുന്ന് തളിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കേരഗ്രാമം പദ്ധതി പ്രകാരം ഇതിനകം അപേക്ഷ തന്നിട്ടുള്ളവർക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കൂ. ഒരു തെങ്ങിന് 60 രൂപ വെച്ച് ഗുണഭോക്തൃവിഹിതം അടയ്ക്കണം. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന സമ്പന്ന മാലിന്യം എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഒക്ടോബർ 13 ആരംഭിക്കും. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒക്ടോബർ 23 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഒക്ടോബർ 13 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0487-2435-85-8547-8-4-7-8-3-7-2-5-6 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നാളികേര വികസന ബോർഡ് ഏർപ്പെടുത്തിയ ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച കർഷകർ, മികച്ച ശാസ്ത്രജ്ഞർ, ഗവേഷകർ, മികച്ച സംരംഭകർ എന്നിവർക്കാണ് പുരസ്കാരം നൽകുന്നത്. നവംബർ മാസത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാളികേര സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അപേക്ഷകൾ ഒക്ടോബർ 15 സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്ക് നാളികേര വികസന ബോർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാം. coconutboard.gov.in എന്ന വെബ്സൈറ്റിലാണ് വിവരങ്ങൾ ലഭ്യമാവുക. വിശദ വിവരങ്ങൾക്ക് 0487-2-6-2-6-5-2-3-7-7-2-6-7-2-3-7-7-2-6-7 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഒക്ടോബർ 12 കോഴി, താറാവ്, കാട എന്നിവയുടെ ശാസ്ത്രീയ പരിശീലനം എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 500 രൂപ. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ 9400-483-754 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഒക്ടോബർ 14 മുതൽ 16 വരെ സൂക്ഷ്മ ജലസേചനവും ലാൻഡ്സ്കേപ്പിംഗും എന്ന വിഷയത്തിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1500 രൂപ. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഒക്ടോബർ 12 മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400-483-7-5-4 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സൌദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാർഷിക മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിന് നാളെ തുടക്കം. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തി നിർഭരമായ തുടക്കം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് ഇൻഡോറിൽ. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടനശേഷം പ്രധാനമന്ത്രി മെട്രോയിൽ യാത്ര ചെയ്തു. വിവിധ ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ല്യൂബ് ഓയിൽ ബേസ് സ്റ്റോക്ക് പദ്ധതിക്ക് തറക്കല്ലിടുന്ന അദ്ദേഹം IIT മദ്രാസിലെ ബ്രെയിൻ സെന്ററും സന്ദർശിക്കും. അഭിജിത് ദിപ്കെ ഉൾപ്പെടെ കരുതൽ തടങ്കലിലായിരുന്ന CJP നേതാക്കളെ ഡൽഹിയിൽ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതി വിട്ടയച്ചു. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ അഭിജിത് ദിപ്കെ, അശുതോഷ് രംഗ, സൌരഭ് ദാസ് എന്നിവരെ ഉപാധികളോടെ വിട്ടയക്കുകയായിരുന്നു. അതേസമയം അഭിജിത് ദിപ്കെയുടെ മുത്തശ്ശിയുടെ മരണവാർത്ത അർഹമായ പരിഗണനയോടെ അദ്ദേഹത്തെ അറിയിച്ചിരുന്നതായി ഡൽഹി പോലീസ് വ്യക്തമാക്കി. ഡൽഹിയിൽ നിലവിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ്. ദേശീയ തലസ്ഥാനത്ത് രാവിലെ 6 മുതൽ വിവിധയിടങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂഡൽഹിയിലെ സമീപകാല സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ ഓഫീസ് നടത്തിയ പരാമർശങ്ങളെ ഇന്ത്യ തള്ളി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ശക്തമായ സ്ഥാപനങ്ങൾ, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയുടെ പിന്തുണയോടെ സമാധാനപരമായ ഒത്തുചേരലിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സാധാരണ ഷെഡ്യൂൾ പ്രകാരം തന്നെ എല്ലാ ട്രെയിനുകളും ഇന്ന് സർവീസ് നടത്തുമെന്ന് ഉത്തര റെയിൽവേ അറിയിച്ചു. ഇന്നലെ പുലർച്ചെ 4 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ന്യൂഡൽഹിയിലും ഹസ്രത് നിസാമുദ്ദീനിലുമെത്തുന്ന എല്ലാ മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളും റദ്ദു ചെയ്തിരുന്നു. അതേസമയം 45 മെട്രോ സ്റ്റേഷനുകളുടെയും എൻട്രി എക്സിറ്റ് ഗേറ്റുകൾ തുറന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. സങ്കൽപ് അഭിയാൻ പദ്ധതിയിലൂടെ 1.06 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകിയതായി യുവജനകാര്യ കായിക മന്ത്രാലയം. മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ തിരഞ്ഞെടുത്ത 200 സ്ഥാപനങ്ങളിലും ഗ്രാമങ്ങളിലുമാണ് പദ്ധതി നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി രാജ്യത്തെ 100 പ്രധാന കാർഷിക ജില്ലകളിലാണ് പദ്ധതി ആരംഭിച്ചത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കേന്ദ്ര സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് വനിതാ ശാക്തീകരണത്തിനായി നടപ്പിലാക്കിയ മുത്തലാഖ് നിരോധന നിയമത്തെക്കുറിച്ചാണ്. 2019 ജൂലൈ 30 പാർലമെന്റ് മുത്തലാഖ് നിരോധന ബിൽ പാസാക്കുകയും അതേ വർഷം ഓഗസ്റ്റ് 1 ഇത് നിയമമായി നിലവിൽ വരികയും ചെയ്തു. തലമുറകളായി നിലനിന്നിരുന്ന അനീതിയാണ് മുത്തലാഖ് നിരോധനത്തിലൂടെ അവസാനിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ അഭിപ്രായപ്പെട്ടു.
1: कितने उतार चढ़ाव से हमारी मुस्लिम बहनें इंतजार कर रही. 3 तलाक से मुक्ति का बहुत महत्वपूर्ण और नारी शक्ति के सम्मान का काम 17th लोकसभा ने किया है. सभी मान्य सांसद, उनके विचार कुछ भी रहे हो, उनका निर्णय कुछ भी रहा हो, लेकिन कभी न कभी तो कहेंगे कि हाँ, इन बेटियों को न्याय देने का काम भी करने के समय हम वहां पीढ़ियों से होता है अन्याय हमने पूरा किया है और वो बहनें हमें आशीर्वाद दे रही है.
0: യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിളിന്റെ 94th പതിപ്പിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വികസിത ഭാരതത്തിനായുള്ള നഷാമുക്ത യുവ എന്ന പ്രമേയത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് പരിപാടി. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. സഭ 9 ദിവസം സമ്മേളിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29-ന് സമ്മേളനം അവസാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സൌദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സാധാരണക്കാർക്കും അടിസ്ഥാന സൌകര്യങ്ങൾക്കും നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അവ ഉടൻ അവസാനിപ്പിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കട്ടെയെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ഇൻഡോറിൽ നടക്കും. രാത്രി 7-നാണ് മത്സരം. ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 5-ന് പൂനെയിലാണ് മത്സരം. രാത്രി 7:30 ഗോവയിൽ നടക്കുന്ന മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും. നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് രാജ്യത്തുടനീളം ഭക്തിനിർഭരമായ തുടക്കം. ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്നു. കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നവരാത്രി ആഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഒരു റിപ്പോർട്ട്.
2: നവരാത്രി നാളുകളിൽ ദുർഗാദേവിയുടെ 9 വ്യത്യസ്ത ഭാവങ്ങളെയാണ് ആരാധിക്കുന്നത്. നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് പത്മനാഭപുരത്തുനിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര സംയുക്ത സേനയുടെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. ഘോഷയാത്ര ഇന്ന് വൈകുന്നേരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ഘോഷയാത്ര കിഴക്കേക്കോട്ടയിലെത്തുമ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടവാൾ ഏറ്റുവാങ്ങി ആചാരപരമായ വരവേൽപ്പ് നൽകും. പത്മതീർത്ഥക്കുളത്തിലെ ആറാട്ടിന് ശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തും. നവരാത്രി പൂജ കഴിഞ്ഞ് ഒരു ദിവസത്തെ നല്ലിരിപ്പിനും ശേഷം ഈ മാസം 23-ന് വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എറണാകുളം നെടുമ്പാശ്ശേരിയിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് 3 മരണം. വയനാട് സ്വദേശിനി ദേവിക, പാലക്കാട് സ്വദേശിനി ഗോപിക, സൌത്ത് കർണാടക സ്വദേശി ഇയാസ് എന്നിവരാണ് മരിച്ചത്. സംഭവത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ, റോഡ് സേഫ്റ്റി കമ്മീഷണർ എന്നിവരിൽ നിന്ന് ഗതാഗത മന്ത്രി CP ജോൺ റിപ്പോർട്ട് തേടി. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ആദരിക്കുന്നതിനും അവരുടെ ശബ്ദത്തിനും പ്രവർത്തനങ്ങൾക്കും കരുത്തു പകരുന്നതിനുമാണ് ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നത്. പെൺകുട്ടികളുടെ അവകാശങ്ങളെ സമഗ്രമായി അംഗീകരിക്കുന്നതിനും അവയ്ക്കായി നിലകൊള്ളുന്നതിനുമുള്ള ബോധവൽക്കരണത്തിന് ദിനാചരണം പ്രാധാന്യം നൽകുന്നു. ബാലവിവാഹം അവസാനിപ്പിക്കുക, പെൺകുട്ടികളുടെ അവകാശങ്ങൾക്കായി നിക്ഷേപിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരൈക്കൽ എന്നിവിടങ്ങളിൽ നാളെ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിലും ഇതേ കാലാവസ്ഥ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ തീരദേശ കർണാടകം, കൊങ്കൺ മേഖല, ഗോവ എന്നിവിടങ്ങളിൽ ചൂട് അനുഭവപ്പെടാൻ ഇടയുണ്ടെന്നും IMD അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ 8-ാമത് ഈ ലേലം ഈ മാസം 31 വരെ നീട്ടിയതായി സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. 30 വ്യത്യസ്ത സ്മരണികകളാണ് ഇത്തവണ ഈ ലേലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫോട്ടോ ഫ്രെയിമുകൾ, വിഗ്രഹങ്ങൾ, ശില്പങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ലേലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ PMmementos.gov.in ലഭ്യമാണ്. UGC നെറ്റ് ഡിസംബർ സെഷനിലേക്കുള്ള രജിസ്ട്രേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരംഭിച്ചു. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, PhD എന്നിവയ്ക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് UGCnet.nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ 2-ാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സൌദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാർഷിക മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് നാളെ തുടക്കം. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തിനിർഭരമായ തുടക്കം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ഇൻഡോറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം ഒരു മുറൈ വന്ത് പാർത്തായ എന്ന ചിത്രത്തിനു വേണ്ടി വിനു തോമസ് സംഗീതം നൽകി അഭിലാഷ് ശ്രീധരൻ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം നജീം അർഷാദ്, സംഗീത ശ്രീകാന്ത്.

ചിത്രം റോബിൻഹുഡ്. സംഗീതം എം ജയചന്ദ്രൻ. രചന കൈതപ്രം. ആലാപനം വിജയ് യേശുദാസ്, ശ്വേതാമോഹൻ.

വിദ്യാസാഗർ സംഗീതം നൽകി. വയലാർ ശരത്ചന്ദ്ര വർമ്മ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ചിത്രം നീലത്താമര. ആലാപനം വി ശ്രീകുമാർ, ശ്രേയ ഘോഷാൽ.

ശിക്കാർ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം എം ജയചന്ദ്രൻ, രചന ഗിരീഷ് പുത്തഞ്ചേരി.

റഫീഖ് അഹമ്മദ് രചന നിർവഹിച്ച് സി രാജമണി സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം എൽസമ്മ എന്ന ആൺകുട്ടി. ആലാപനം വിജയ് യേശുദാസ്, ശ്വേതാമോഹൻ.

ബയോസ്കോപ്പിലിനി മുല്ല എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകി. വയലാർ ശരത്ചന്ദ്രവർമ്മ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം വി ശ്രീകുമാർ, സുജാത മോഹൻ.

ചിത്രം ചോക്ലേറ്റ്. സംഗീതം അലക്സ് പോൾ. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ. ആലാപനം ഷഹബാസമൻ.

July 4 എന്ന ചിത്രത്തിനു വേണ്ടി വിനീ ശ്രീനിവാസൻ ആലപിച്ച ഗാനം കേൾക്കാം. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേ പച്ചൻ.

ബയോസ്കോപ്പിലിനി കാര്യസ്ഥൻ എന്ന ചിത്രത്തിനു വേണ്ടി ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി. കൈതപ്രം രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം സുബിൻ, ഡൽഹി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണസൈ റേഡിയോ 91.2.

ക്രിയാത്മക ചിന്തയിലൂടെ ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. സാധാരണ ചിന്താരീതിയിൽ നിന്ന് മാറി ചിന്തിക്കുന്നവർക്ക് ഏത് ദുർഘടഘട്ടത്തെയും തരണം ചെയ്യാൻ സാധിക്കും. നമുക്ക് പൊതുവായൊരു പാറ്റേൺ ചിന്തയിലും പ്രവൃത്തിയിലുമൊക്കെയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നതും പ്രശ്നങ്ങളെ സമീപിക്കുന്നതും. യാതൊരു പരിഹാരവുമില്ല എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ പോലും പരിഹാരം കണ്ടെത്താൻ ക്രിയാത്മക ചിന്തയിലൂടെ സാധിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഉയർത്തെഴുന്നേൽപ്പ് എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം ബി സാംബശിവൻ.
2: അയ്യോ സാർ, പോകൂ സാർ, അപ്പച്ചമ്മ വരും സാർ, പോകൂ സാർ.
3: ശ്ലോക, ഞാൻ പോകാം. നീ നിന്റെ മുറിക്കകത്ത് തനിച്ചാണ് ഉറക്കം എങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിന്റെ മുറി വരും.
2: അയ്യോ സാർ, പോകൂ സാർ, അപ്പച്ചമ്മ വരും, പോകൂ സാർ.
3: ശ്ലോക,
2: നീ ഏത് ഷീറ്റ് അവിടെ കൊണ്ട് വിരിച്ചത്? ഏ നല്ല ഷീറ്റ്
3: സാർ. അപ്പച്ചമ്മ വരുന്നു, അപ്പച്ചമ്മയ്ക്ക് സംശയമുണ്ട്, പോകൂ സാർ. ശരി മിസ്സബ, എങ്കിൽ ഇപ്പോൾ ഞാൻ പോകുന്നു. അയാൾ പുറത്തിറങ്ങി, പുറത്തേക്ക് ഇറങ്ങിയത് അപ്പച്ചമ്മ അകത്തേക്ക് ചെന്ന് ഒന്നിച്ചാണ്. അപ്പച്ചമ്മയുടെ മുഖം വിളറി. അപ്പച്ചമ്മയുടെ മുഖം തുറ്റു നോക്കി. മോനെ, നീ ഒരു കൊച്ചുകുട്ടിയാണോ? എനിക്ക് പുറത്ത് സന്ധ്യയായി.

ഒരുപാട് ഇരുട്ടി. മസ്ലോവി ഉറങ്ങിയില്ല. മേശപ്പുറത്തിരിക്കുന്ന ആ മെഴുതിരി നാളത്ത് നോക്കി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ വിചാരം, മെഴുതിരി കിടത്തി കിടന്നാൽ എന്തെങ്കിലും അബദ്ധം പറ്റും. ദൂരെ പാഞ്ഞൊഴുകുന്ന നദിയുടെ ഇരമ്പം കേൾക്കാം. ആ ജലപ്പരപ്പിൽ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഹിമപ്പാളികൾ തമ്മിൽ കൂട്ടിമുട്ടി ചിതറുന്ന ശബ്ദം അവൾക്ക് വളരെ ഭീകരമായി തോന്നുന്നു. ആരോ വാതിലിൽ തട്ടി, വീണ്ടും തട്ടി. അവൾ ഞെട്ടിപ്പോയി. ആരാത്? അയ്യോ ആരാത്? അവൾ ചെന്ന് വാതിൽ തുറന്നു. പെട്ടെന്ന് വിളക്ക് കിട്ടും. അവിടെ കാലുയർന്നു, നിലത്ത് നിന്ന് അവിടെ കാലുയർന്നു പോയി. വിലക്ക ഹസ്തങ്ങളിൽ അവൾ ഉയർന്നു പോകുന്നു. അയ്യോ സാർ, അവൾ വീണുപോയി. വീണാൽ നാലഞ്ച് പ്രാവശ്യം കുതിക്കുന്നൊരു മെത്ത

നേരം പുലർന്നു. മണി 11 ആയിട്ടും നെഗിൽ ഉറക്കം ഉണർന്നില്ല. ഇതെന്തുറക്കമാടാ പട്ടാളക്കാരാ, എഴുതക്കടാ. എടി ഞെട്ടി നെറ്റു ചെന്ന് വാതിൽ തുറന്നു. അല്ല ഇതാര്, നീ എപ്പോ വന്നു? എടാ അറിയാം നീ എപ്പോ വന്നടാ. അപ്പച്ചമ്മേ ഇവനെ അറിയോ? എന്റെ കൂടെ വലിയ ഓഫീസറാ, എന്നെയൊക്കെ വലിയ നമ്മളെ മേടിക്കുന്നതാ, വലിയ പട്ടാള ഉദ്യോഗസ്ഥൻ. എന്നാളിയാ നീ കാപ്പി പിടിച്ചോ? എടാ നിന്റെ കാപ്പി ഒന്നും എനിക്ക് വേണ്ട. നീ ഇങ്ങനെ തുടങ്ങിയാലോ ആശാൻ, ഇന്നലെ രാത്രി ഒരു നല്ല പുസ്തകം കിട്ടി, കുറെ അധിക നേരം വായിച്ചങ്ങിരുന്ന് പോയി. എടേ ഞാൻ വന്നതേ, ഇതാ കത്ത് കണ്ടോ, ഇന്ന് രാത്രി 8 മണിക്കുള്ള വണ്ടി പുറപ്പെടണം, എങ്കിലും സമയത്ത് അവിടെ എത്താൻ നോക്കുള്ളൂ. ആശാൻ എനിക്ക് നിനക്ക് എനിക്ക് തീരെ വയ്യ ആശാൻ, എനിക്കൊരു 7 ദിവസത്തെ അവധി കിട്ടിയേക്കൊള്ളായിരുന്നു. പിന്നെ അവധി നിനക്ക് ഇപ്പൊ കിട്ടും അവധി, ആളുകൾ മീശയ്ക്ക് നീ പിടിച്ച് ഓടുന്നു, അപ്പോഴാ അയാള് വീട് കത്തിക്കാൻ ചെല്ലുന്നു. എടാ ഇന്ന് രാത്രി 8 മണിക്ക് പുറപ്പെടണം, മനസ്സിലായില്ലേ? നിനക്ക് അടുക്കളയിൽ ഒരു വിളി കേട്ടു. മസ്ലോബാ, ആ പെണ്ണതിരെ ഓടിപ്പോയി. ഡേയ് ആ പോയ പെണ്ണെതിരെ, ഡേയ് നഹുൽ ആ പോയ പെണ്ണേത് തിരക്കേടില്ലല്ലോ, അവള് ഇവിടുത്തെ വേലക്കാരി. കള്ളം പറയാടാ, കള്ളം പറയാടാ, നിന്റെ അപ്പച്ചമ്മയുടെ മോള്, നിന്റെ മറപ്പെണ്ണ്. ആ അല്ല, അപ്പച്ചമ്മയ്ക്ക് മക്കളില്ല, ഇതിവിടുത്തെ വേലക്കാരി. അപ്പൊ നിനക്ക് അവധി 7 ദിവസത്തേക്ക് മതിയോ കൂട്ടുകാരാ? ഏകോ ഒരുങ്ങിക്കോ മര്യാദക്ക്. സന്ധ്യയായി. ആ ബംഗ്ലാവിന്റെ ഔട്ട് ഹൗസിനപ്പുറത്തുള്ള ഇരുളടഞ്ഞ കോണിൽ യാത്ര ചോദിച്ചു നടക്കുന്നു.

സാർ, സാർ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ ഏറ്റുന്നേ. എന്റെ മസുഖമ നില ഞാൻ ഏറ്റു. സാർ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ വേണമുണ്ടാക്കാതെ അപ്പച്ചമ്മ കേൾക്കും. മസുഖ, ഇതാ നിനക്ക് തൽക്കാല ആവശ്യത്തിന് വേണ്ടി ഇതാ ഈ ഈ 100 രൂപ എന്നാ കേൾക്കട്ടെ. രൂപ എന്തേ? എനിക്ക് പണം വേണ്ട, എനിക്ക് പണം വേണ്ട. വേണമുണ്ടാക്കാതെ അപ്പച്ചമ്മ കേൾക്കും. അയാളെ കടലാസ് പൊതി അവിടെ ബ്ലൗസിന്റെ പോക്കറ്റ് കൊത്തി തൈ വെച്ചു കൊടുത്തു. കൂരകളിനെ കുത്തിമുറിച്ചു കൂവി വിളിച്ചുകൊണ്ട് മുമ്പോട്ട് കുതിക്കുന്ന ആ തീവണ്ടിക്കുള്ളിൽ നെഗലും കൂട്ടുകാരൻ ഒരു മുറിക്കാത്തിരിപ്പുണ്ട്. നെഗൽ വളരെയധികം മതിതച്ചിത്തനായി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു.

രണ്ടു വർഷം കഴിഞ്ഞു. അതിഭയങ്കരമായ യുദ്ധം നടന്നു. യുദ്ധത്തിൽ അവർ ജയിച്ചു. യുദ്ധം ജയിച്ച് മിസ്റ്റർ നകുൽ നാട്ടിൻപുറത്തേക്ക് തിരിച്ചു വരികയാണ്. അപ്പച്ചമ്മയുടെ വീട്ടിലൊന്ന് കയറി. കയറി ചെല്ലുമ്പോ അപ്പച്ചമ്മ തീരെ സുഖമില്ലാത്ത മട്ടിൽ ഭൂമുഖത്തിരിപ്പുണ്ട്. മോനെ, നകുൽ, നമ്മൾ യുദ്ധം ജയിച്ചല്ലയോ മക്കളെ.

പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. മോനെ ഒരുപാട് പേര് ചത്തു അല്ലേ? ആ ചത്ത്, അത് പാവപ്പെട്ട പൊട്ടാളക്കാരല്ലേ. ഞങ്ങൾ ഓഫീസർമാർ കുഴപ്പമൊന്നുമില്ല. എന്റെ മോനെ അബദ്ധമൊന്നും പറ്റിയില്ലല്ലോ. ഏ, ഒരു പോറൽ പോലും പറ്റില്ല. മോനെ നെഗുലി, നിനക്കൊരു കപ്പ് കാപ്പി ഇടാൻ ഇപ്പൊ ഞാൻ തന്നെ അടുക്കളയിൽ കയറേണ്ടിയിരിക്കുക. ആ പെണ്ണുണ്ടല്ലോ ഇവിടെ വിലയ്ക്കുന്ന പെണ്ണേ, ആര്? ആ പെണ്ണേ മസ്ലോവ. അവൾ എന്നെ ചതിച്ചടാ മോനെ. എങ്ങനെ? അല്ല, മോടിച്ചോണ്ട് പോയോ? ആ മോടിച്ചോണ്ട് പോയെങ്കിൽ സാരമില്ലായിരുന്നു മോനെ. എനിക്ക് നിന്നെ കൊഴാമറിച്ചില്ലെന്ന് പറഞ്ഞുകൂടാ. ആ പെണ്ണ് എങ്ങനെയോ ഗർഭം അറിഞ്ഞ ദിവസം അടിച്ചു പുറത്താക്കി അവളെ. പകഞ്ഞ കൊള്ളി പുറത്ത്. നമ്മുടെ കുടുംബത്തിൽ ചെയ്യുന്ന കാര്യമാണ്. ഞകുൽസ്വന്തം മുറിയിലേക്ക് പോയി. ഇതാ ആ മുറിക്കകത്ത് മറ്റൊരാൾ നിൽക്കുന്നു. മറ്റൊരാളല്ല, അയാൾ തന്നെ. ആ നിലക്കണ്ണാടിയിൽ അയാളുടെ പ്രതിരൂപം. അയാൾ ആ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കി. അയാൾ അയാളോട് പറയുന്നു, നെഗുൽ, നിന്റെ കുഞ്ഞിനെ തോളിലിട്ടുകൊണ്ട് ഇപ്പോൾ മസ്ലോവ തെരുവിൽ തെണ്ടി തെണ്ടി നടക്കായിരിക്കും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി. ചെല്ല്, നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോരെ. പൗരുഷമുള്ളവനാണെങ്കിൽ, വാക്കിന് വില കൽപ്പിക്കുന്നവനാണെങ്കിൽ, കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിൽ, ചെല്ല്, നീ മസ്ലോവയെ കൂട്ടിക്കൊണ്ടു വരും. അയാളെ ഇറങ്ങി പെട്ടെന്ന് മനസ്സ് തടഞ്ഞു. നില്ല, എങ്ങോട്ട് പോവുക? നീ ആര്? അവളാര്? അവൾ വേലക്കാരി. നീ ചക്രവർത്തിയുടെ സഹോദരിയെ കല്യാണം കഴിക്കണവൻ. പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ചതിന് എനിക്ക് ചക്രവർത്തി തിരുമനസ് കനിഞ്ഞു നൽകിയ ഒരു പാരിതോഷികമാണ് എന്റെ ഇന്നത്തെ ഈ ന്യായാധിപ പദവി. സകല തെറ്റുകളും ചെയ്ത ഞാൻ ന്യായാധിപൻ, ഒരു അപരാധം ചെയ്യാത്ത പാവം മസ്ലോവ കുറ്റവാളി.

0: തുടരേണ്ട സമയമായി, വിചാരണ തുടരാൻ സമയമായി. മിസ്റ്റർ നെഗുൽ തന്റെ പൂർവകഥകൾ ഓർമ്മിച്ച് എല്ലാം മറന്നിരിക്കുകയായിരുന്നു. അയാൾ കോടതി വളപ്പിലേക്ക് കോടതി ഹാളിലേക്ക് കയറി ചെന്നു. അയാളുടെ സംശയം മസ്ലോമിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടോ? ഇല്ല, അവൾക്ക് മനസ്സിലായിട്ടില്ല. അവൾ ആ പ്രതിക്കൂട്ട് നിൽക്കുന്നു, ഒന്നും അറിയാത്ത ഭാവത്തിൽ. പ്രതിഭാഗം വക്കീൽ തന്റെ വാദം തുടരുകയാണ്. അതുകൊണ്ട് ന്യായാധിപന്മാരെ, എന്റെ കക്ഷി നിരപരാധിയാണെന്നും അവൾ വെറുതെ വിടണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. മാത്രമല്ല, അവളെ ഇത്തരത്തിലാക്കിയത് ആരായാലും ശരി, എത്ര സമരനായ മനുഷ്യനായാലും ശരി, എത്ര സമരതമായ പദവി അലങ്കരിക്കുന്ന ആളായാലും ശരി, അവളെ തേടിപ്പിടിച്ച് ശിക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രതിക്കെന്തെങ്കിലും പറയാനുണ്ടോ? അവളൊന്ന് തേങ്ങിക്കരയുക മാത്രം ചെയ്തു, ഒന്ന് വിങ്ങിക്കരയുക മാത്രം ചെയ്തു. ഒരു മണിക്കൂർ കഴിഞ്ഞ് ഈ കേസിന്റെ വിധി പറയുന്നതാണ്. ന്യായാധിപന്മാർ അവരുടെ ചേമ്പറുകളിലേക്ക് പോയി. നെഗുൽ തീരുമാനിച്ചു, ഞാൻ കാരണം പിഴച്ചുപോയൊരു പെണ്ണ്, ഞാൻ കാരണം കുറ്റവാളിയായി എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു, എന്റെ വിധേയത്തിന് വിധേയമായി വന്നു നിൽക്കുന്നു. ഇപ്പോഴെങ്കിലും എനിക്കിവിടെ രക്ഷിക്കണം. എന്റെ പ്രലോഭനങ്ങളിൽ കുടുങ്ങിപ്പോയി പാവപ്പെട്ട പെണ്ണിനെ, നിരപരാധിയായ പെണ്ണിനെ എനിക്ക് രക്ഷിക്കണം, ഞാൻ അവളെ രക്ഷിക്കും. അതിനുവേണ്ടി തന്നെ അയാൾ അഭിപ്രായം രേഖപ്പെടുത്തി. അയാളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജഡ്ജി വിധി പറയാൻ പോകുന്നു. നിശ്ചയമായും അവൾ വെറുതെ വിടത്തക്ക തരത്തിൽ എഴുതിപ്പിടിപ്പിച്ചു. ഒരു മണിക്കൂർ കഴിഞ്ഞു, വീണ്ടും ജനക്കൂട്ടമായി കോടതി വളപ്പിൽ, ജനക്കൂട്ടമായി വിധിന്യായം കേൾക്കാൻ എല്ലാവരും കാതുകുറിപ്പിച്ചു നിൽക്കുന്നു. ഇതാ വരുന്നു ജഡ്ജി. നിർഗുണം ബ്രഹ്മം, ഗുണവുമില്ല ദോഷവുമില്ല, നിർഗുണം ബ്രഹ്മം. എല്ലാവരും കാതുകുറിപ്പിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം വിധിന്യായം വായിച്ചു തുടങ്ങി. ചക്രവർത്തിയുടെ മനസ്സിലെ പേരിൽ ഈ കേസിലെ പ്രതികൾക്ക് ഇനി പറയുന്ന ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഹോട്ടൽ പരിചാരിക എഫീമിയയ്ക്ക് 6 മാസത്തെ കഠിനവും, സൈമണും മസ്ലോവയ്ക്കും ജീവപര്യന്തം നാടുകടത്തലും വിധിച്ചിരിക്കുന്നു. അവരെ സൈബീരിയയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പൊട്ടിക്കരഞ്ഞ ശത്രുക്കൾ പോലും സഹതപിക്കും വിധം, ശത്രുക്കൾ പോലും സഹതപിക്കും വിധം. നെഗുല സ്തബ്ധനായിരുന്നു പോയി. താൻ അവൾക്ക് വേണ്ടി എഴുതി, അത് പ്രയോജനം കിട്ടില്ല. അന്ന് വൈകുന്നേരത്ത് നെഗുൽ ജഡ്ജിയെ കാണാൻ ചെന്നു. ജഡ്ജി നടക്കാൻ ഇറങ്ങുന്ന സമയം ആരെ തൂക്കാൻ വിധിച്ചാലും കൃത്യം 5:30 അദ്ദേഹം നടക്കാൻ ഇറങ്ങും. ഹലോ മിസ്റ്റർ നെഗുൽ, എന്താ വിശേഷം? സാർ, ഇന്ന് കേസ്, ആ വിധി പറഞ്ഞ കേസിൽ അബദ്ധം പറ്റിപ്പോയി സാർ. എന്താണ്? ആ മസ്ലോവ നിരപരാധിയാണ്, അവൾ വെറുതെ വിടേണ്ടതായിരുന്നു. മിസ്റ്റർ നെഗുൽ, നിങ്ങൾ എഴുതി അവൾ കുറ്റക്കാരിയാണെന്ന്. കുറ്റക്കാരിയെ ഞാൻ ശിക്ഷിച്ചു. അല്ല സാർ, കുറ്റക്കാരി എന്ന് മാത്രമല്ല ഞാൻ എഴുതിയിട്ടുള്ളത്, അവൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ മുതലാളിയെ കൊല്ലണമെന്ന് അവൾക്ക് മനഃപൂർവമായ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നുകൂടി ഞാൻ എഴുതിയിട്ടുണ്ട്. മിസ്റ്റർ നെഗുൽ, നിങ്ങൾക്ക് അവിടെ പേര് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ എഴുതുന്നതായിരുന്നു. സാർ, ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ശരി, എങ്കിൽ നമുക്ക് സംശയമാണെങ്കിൽ ഫയൽ നോക്കാം. ജഡ്ജി അകത്ത് പോയി ഫയൽ എടുത്തുകൊണ്ട് വന്നു. ഫയലിലെ താളുകൾ അറിയുന്നു. നോക്ക് മിസ്റ്റർ നെഗുൽ, ശരിയാണ്, ജഡ്ജി പറഞ്ഞാണ് ശരി, അവൾ കുറ്റം ചെയ്തിട്ടുണ്ട്, അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ എന്ന് ആരംഭിക്കുന്ന വാക്യം അതിൽ ഇല്ലേ ഇല്ല. ഇതെന്തും അറിവായമാണ് സാർ, ഞാൻ അറിയാണ് സാർ. മിസ്റ്റർ നെഗുൽ, നിങ്ങൾ എഴുതിക്കാണും, പക്ഷേ ക്ലാർക്ക് അത് പകർത്തിയതിനു ശേഷം നിങ്ങൾ വായിച്ചു കേട്ടോ? വായിച്ചു, പക്ഷേ വേണ്ട പോലെ കേട്ടില്ല. ആ അവിടെയാണ് മെസ്സേജ്. മിസ്റ്റർ നെഗുൽ, വിഷമിക്കേണ്ട, ഇത് നമ്മുടെ കോടതിയിൽ സാധാരണയല്ലേ സാർ. ഇതൊരു സമാധാനമല്ല സാർ. കോടതികളുടെ ശ്രദ്ധ മൂലം നിരപരാധിയായ പെണ്ണ് നാട് കടത്തപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സഹിക്കാൻ സാധിക്കില്ല സാർ.
1: മിസ്റ്റർ നെഗുൽ, നിങ്ങൾ അപ്പീൽ കൊടുക്കണം, രക്ഷപ്പെടും. പക്ഷേ പ്രശസ്തനായ വക്കീലിന് വേണം വക്കാലത്ത് കൊടുക്കാൻ.
0: നെഗുൽ പിന്നെ പോയത് വക്കീലിനെ കാണാനാണ്. ആ വക്കീൽ കേസ് ഏറ്റു. 10,000 രൂപ പ്രതിഫലം. അന്ന് രാത്രി വളരെ ഇരുട്ടുന്നവരെ അയാൾ ഡയറി എഴുതിക്കൊണ്ടിരുന്നു. ഒരു കത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹം എഴുതി, ഈ നീതിപീഠം അനീതിപീഠമാണ്. ഈ നീതിപീഠത്തിൽ എനിക്ക് വിശ്വാസമില്ല. എല്ലാ തെറ്റുകളും ചെയ്ത ഒരു മഹാപരാധിയായ ഞാൻ അവിടെ ന്യായാധിപൻ. ഒരു തെറ്റും ചെയ്യാത്ത പാവം മസ്ലോവ കുറ്റവാളിയായി എന്നെ മുമ്പിൽ നിൽക്കുന്നു. ഈ നീതിപീഠത്തിൽ എനിക്ക് വിശ്വാസമില്ല, ഞാൻ ജോലി രാജിവെക്കുന്നു. അടുത്ത ദിവസം രാജിക്കത്ത് സമർപ്പിച്ചിട്ട് നെഗുൽ പോയത് ജയിലിലേക്കാണ്. ജയിൽ സൂപ്രണ്ട് ചോദിച്ചു, അല്ല സാറോ, എന്താ സാർ ഇങ്ങോട്ടൊക്കെ? എനിക്കൊരാളെ കാണണം, ഒരു കൊലപ്പുള്ളി, നാട് കടത്താൻ വിധിക്കപ്പെട്ടു, ഒരുത്തി മസ്ലോവ, ഓഹോ, വിളിക്കാം വിളിക്കാം. മുസ്ലോവ വന്നു. രണ്ടുപേരും ഒരു മുറിക്കകത്ത് മേശക്കിരുവശവും അഭിമുഖമായിട്ടിരുന്നു. നെഗുൽ തന്റെ കണ്ണട കയ്യിലെടുത്തപ്പോൾ മുഖത്ത് ഉറ്റുനോക്കി. മുസ്ലോവ, നീ എന്നെ സൂക്ഷിച്ചു നോക്ക്, നിനക്കിന്ന് മനസ്സിലായോ? അവൾക്ക് മനസ്സിലായ ലക്ഷണമില്ല. മുസ്ലോവ, നിനക്കെന്നെ അറിയാം, നമ്മൾ രണ്ടുപേരും എന്റെ അപ്പച്ചമ്മയുടെ വീട്ടിൽ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. എന്റെ പേർ നെഗുൽ. മുസ്ലോവ, നിന്നെ കാണാമെന്നാണ് മാപ്പ ചോദിക്കാൻ. മാപ്പോ? എന്തിന് സാർ? ഞാനതൊക്കെ എന്നേ മറന്നു. ഞാനിപ്പോ ഒരു പുതിയ ആളാണ്. ഞാൻ മേശാലയത്തിലാണ്. ഞാൻ കൊല്ലപ്പള്ളിയാണ്. നാടിനർത്ഥം വിധിക്കപ്പെട്ടവളാണ് സാർ. ഞാനിപ്പോ ഇപ്പോ എനിക്ക് അന്നത്തെ വിലയൊന്നുമില്ല. അന്ന് എന്റെ ജീവിതത്തിന് സാർ 100 രൂപയല്ലേ വില കൊണ്ടത്. ഇപ്പൊ എന്നെ എനിക്ക് 10 രൂപ.
2: സാറേ, സമയമായി, സന്ദർശകർക്ക് പോകാൻ സമയമായി. മുസ്ലോവ, ഞാൻ നാളെ വരും. എനിക്ക് പലതും സംസാരിക്കാനുണ്ട്.
0: എന്താണ്, സംസാരിച്ചു തീർന്നില്ലേ?
2: ഇല്ല ഇല്ല, നീ എനിക്കൊരു സഹോദരിയല്ല. സാറേ സാറേ, ബന്ധവും സ്വന്തമൊക്കെ പിന്നെ പറയാം. സന്ദർശന സമയം കഴിഞ്ഞ് പോകണം.
0: അടുത്ത ദിവസം ഞങ്ങൾ ജയിലിലെത്തിയപ്പോൾ യാതൊരു കൂസലുമില്ല അവൾ വരുന്നു. സാറേ, എന്തൊക്കെയാ വിശേഷം?
1: നെഗുല് മനസ്സിലായി, അവൾ മദ്യപിച്ചിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ട്.
0: മുസ്ലോവ, നിന്റെ കേസ് വാദിക്കാൻ ഞാൻ എന്റെ വക്കീലിനെ ഏൽപ്പിച്ചിട്ട് വരിക. അപ്പീൽ പെറ്റീഷൻ, നീ അതിൽ രക്ഷപ്പെടും. ഇതാ, ഇതാണ് അപ്പീൽ പെറ്റീഷൻ, വക്കീൽ തയ്യാറാക്കിയതാണ്. ഇതിലൊരു ഒപ്പിട്ട് വരും. അവൾ ഒപ്പിട്ട് കൊടുത്തു. മുസ്ലോവ, ഈ കേസിൽ നീ രക്ഷപ്പെടും, നിന്നെ വെറുതെ വിടും. നിന്നെ മോചിപ്പിക്കുന്ന ദിവസം മുസ്ലോവ നമ്മുടെ വിവാഹം നടക്കും.
3: വിവാഹോ? എന്താ ഇത്ര അത്യാവശ്യം?
0: എന്റെ മനസാക്ഷി.
3: മനസാക്ഷിയോ നിങ്ങൾക്കോ?
0: ദൈവത്തിന്റെ മുമ്പിൽ.
3: ദൈവോ? ഇങ്ങോട്ട് വരുന്ന വഴിക്കെങ്ങനെ നിൽക്കുന്നു മൂപ്പിന്ന്? ഒരു ദൈവഭക്തൻ. മനസ്സിൽ

0: സാറേ, കരച്ചിൽ വിളിച്ചതൊക്കെ ആയോ? ആ സമയായി.
1: ശോഭാ, ഞാൻ പോകുന്നു. അടുത്ത ദിവസം അവളെ കാണാൻ ചെന്നപ്പോ എൽസൂപ്രണ്ട് പറഞ്ഞു,
0: സാറേ ഇന്ന് അവളെ കാണാൻ പറ്റൂല.
1: എന്താണ്?
0: ആ നല്ല രാത്രി വലിയ ബഹളമായിരുന്നു, സ്ത്രീകളെ എല്ലാം തല്ലി അവൾ ഒറ്റയ്ക്ക് ഒരു മുറിയിട്ട് പൂട്ടിയിരിക്കുകയാണ്. അവൾക്ക് ഭ്രാന്തിന്റെ ലക്ഷണം.
1: ശരി, എങ്കിൽ ഞാൻ അവളെ കാണുന്നില്ല.
0: അയാൾ ജയിലിൽ വരാന്തിലൂടെ നടന്നു പോകുമ്പോ ഒരു വിളി കേട്ടു, മിസ്റ്റർ നകുൽ.
1: അയാൾ തിരിഞ്ഞു നോക്കുമ്പോ ആ ജയിലഴി പിടിച്ചു നിൽക്കുന്നു അതിസുന്ദരിയായ ഒരു സ്ത്രീ.
0: എന്നെ മനസ്സിലായോ? നമ്മൾ ഒന്നിച്ച് പഠിച്ചതാണ് ഒരു കോളേജിൽ, ഒരു ഒരു ക്ലാസ്സിൽ, ഓർമ്മയില്ലേ?
1: ഓ, നിങ്ങൾ ആ പ്രഭുവിന്റെ മകളല്ലേ? നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നു?
0: മിസ്റ്റർ നകുൽ, ചക്രവർത്തി ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തുണ്ട്. ഞാൻ അതിന്റെ ഒരു പ്രവർത്തകയാ. ഞങ്ങളെയൊക്കെ നാടുകടത്താൻ അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്.
1: ആ പിന്നെ നിങ്ങളും ആ മസ്ലുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് കേട്ടല്ലോ.
0: മിസ്റ്റർ നകുൽ, അവിടെ കാര്യം വലിയ കഷ്ടമാണ്. നിങ്ങൾ വിചാരിച്ചാൽ അവൾക്ക് ഇവിടെ ജയിൽ ആശുപത്രിയിൽ നഴ്സുകളെ ആവശ്യമുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ അവളെ അങ്ങോട്ട് അയക്കാൻ കഴിയില്ലേ?
1: അതൊരു നല്ല നിർദ്ദേശമാണല്ലോ.
0: നകുൽ പോയി ശ്രമിച്ചു. ആ ശ്രമത്തിൽ അയാൾ വിജയിക്കുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ ഓർഡറുമായിട്ടാണ് അയാൾ ജയിൽ വന്നു. ജയിൽ സൂപ്രണ്ട് പറഞ്ഞു, സാറേ ആ ആർഡർ ഇവിടെയും വന്നിട്ടുണ്ട്, പക്ഷേ മസ്ലമിക്ക് ആ ജോലി അത്ര ഇഷ്ടമല്ല എന്ന് കേട്ടു. അവളെ ഇങ്ങോട്ട് വിളിക്കും, ഞാൻ സംസാരിച്ചു നോക്കാം.
1: മസ്ലോബ വന്നു.
0: സാർ, കഴിഞ്ഞൊരു ദിവസം തീരെ മര്യാദയില്ലാതെ ഞാൻ അങ്ങയോട് സംസാരിച്ചു, ക്ഷമിക്കണം.
1: മസ്ലോബ,
0: ക്ഷമ ചോദിക്കേണ്ട ഞാനല്ലേ. മസ്ലോബ, നീ രക്ഷപ്പെടും, നീ കേസിൽ രക്ഷപ്പെടും, നിന്നെ വെറുതെ വിടും. വക്കീൽ എന്നും എന്നോട് പറഞ്ഞു, നിശ്ചയമായും നീ മോചിപ്പിക്കപ്പെടും. നിന്നെ വെറുതെ വിട്ടാൽ അന്ന് നമ്മുടെ വിവാഹം നടക്കും. സാർ, ഈ കാര്യം പറയാൻ വേണ്ടി മാത്രം ഇവിടെ വരരുത്. ഇല്ല, ഇതിനുമേൽ നിനക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ മരില്ല. പക്ഷേ എന്റെ ജീവിതം നിനക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ ജോലി രാജികൊടുത്തു. നിന്നെ ഒരുപക്ഷെ വെറുതെ വിടുന്നില്ലെങ്കിൽ, നീ സൈബീരിയയിലേക്ക് പോവുകയാണെങ്കിൽ നിന്നോടൊപ്പം ആ ശിക്ഷ പങ്കിട്ട് അനുഭവിക്കാൻ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും.

സഖി സാർ പറയാറുണ്ട് പറഞ്ഞില്ലേ? ഇല്ല, മേലെ ഞാനത് പറയില്ല, ആവർത്തിക്കില്ല. മസ്സോവ, എനിക്കൊരു അപേക്ഷയുണ്ട്. നീ ഈ കുടി നിർത്തണം. മാത്രമല്ല, ജയിൽ ആശുപത്രിയിലെ നഴ്സിന്റെ ജോലിയും സ്വീകരിക്കണം. സാർ അങ്ങ് പറഞ്ഞുകൊണ്ട് അത് രണ്ടും ഞാൻ അംഗീകരിക്കുന്നു. ഞങ്ങൾ പിന്നെ പോയത് നാട്ടും പുറത്തേക്കാണ്, എടെ സ്വന്തം നാട്ടിൽ. എടെ സ്വത്തെല്ലാം പാവങ്ങൾക്ക് വിതരണം ചെയ്തു. അപ്പച്ചമ്മ അവസാനമായി കണ്ട് യാത്ര ചോദിച്ചു, തിരിച്ചു വന്നു. ജയിലാശുപത്രിയിൽ മസ്റോവയെ കാണാൻ ചെന്നപ്പോൾ ഇതാ ഒരു പുതിയ

ജോലി എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഇനിയും ഞാൻ അതിനോട് ഇണങ്ങിച്ചേർന്നിട്ടില്ല. മുസ്ലവ, ഞാൻ ഇപ്പോഴും അഖിലിനെ കണ്ടു. അഖിൽ പറഞ്ഞു നീ രക്ഷപ്പെടും, നിശ്ചയമായും രക്ഷപ്പെടും. പക്ഷെ എന്താ പ്രയോജനം? രക്ഷപ്പെട്ടാ പിന്നെയും നീ ആ നശിച്ച സ്ഥാപനത്തിലേക്ക് തിരിച്ചു പോകുമ്പോലെ. അതോ ഞാൻ പറഞ്ഞ പോലെ നിൽക്കൂ, മറുപടി പറഞ്ഞിട്ട് പോകൂ. അവൾ ദൂരെ ചെന്നും തിരിഞ്ഞു നോക്കി. അവൾ മന്ദഹസിച്ചു. അന്ന് ആ ചെടിച്ചില്ലിട മറവിൽ നിന്ന് ചിരിച്ച ചിരി അത് കണ്ടു. അത് ശരി, അപ്പൊ നീ എന്നെ പരീക്ഷിക്കായിരുന്നു.

0: മസ്ലോവ വന്നു, അപരാധിനിയെപ്പോലെ ഇടമുമ്പിൽ നിന്നു, മുഖം കുരിച്ചു നിന്നു. മസ്ലോവ, മസ്ലോവ, അവൾ മുഖം ഉയർത്തുന്നില്ല. മസ്ലോവ, നിന്റെ കേസിന്റെ വിധി അറിഞ്ഞോ? അപ്പീൽ പെറ്റീഷന്റെ വിധി അറിഞ്ഞോ? അവൾ മുഖം ഉയർത്തി, ഇവിടെ കണ്ണു നിറഞ്ഞിരിക്കുന്നു. മസ്ലോവ, കേസ് തോറ്റുപോയി. കീഴ്ക്കോടതിയിൽ വാദിച്ച് നശിപ്പിച്ചു കളഞ്ഞു. കേസ് തോറ്റുപോയി. നീ കരയണ്ട, ഇതാ ദയാഹർജിക്കുള്ള അപേക്ഷയാണ്. വക്കീൽ തയ്യാറാക്കി തന്നാണ്. ഇതെങ്കിലും നിനക്ക് ഗുണമായിട്ട് എത്തിക്കാതിരിക്കില്ല. ഇതൊന്ന് ഒപ്പിട്ടു തരൂ, ഒപ്പിട്ടു തരൂ. ഒപ്പിടുമ്പോൾ മസ്ലോവ പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങളെല്ലാം അവിടെ നിന്ന് കൊണ്ടുപോവുക. ഞാൻ അറിഞ്ഞു മസ്ലോവ, എല്ലാം ഞാൻ അറിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് നൂറുകണക്കിന് ജയിൽ പുള്ളികളെ നടത്തി കൊണ്ടുപോകുന്നു 14 മൈൽ അകലെയുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവരെല്ലാം സൈബീരിയയിലേക്ക് നാടുകടത്താൻ കൊണ്ടുപോവുകയാണ്. ട്രെയിൻ തയ്യാറായി നിൽക്കുന്നു. നെഗുൽ അവിടെ വന്നെത്തി. മസ്ലോവ ഇരിക്കുന്ന കമ്പാർട്ട്മെന്റിൽ ചെന്ന് കയറി. മസ്ലോവ, ഞാൻ നിനക്ക് കൊടുത്തേച്ച തുണിയൊക്കെ കിട്ടിയോ? കിട്ടി സാർ. നീ നിനക്ക് അറിയുന്നു, ഞാൻ നിന്റെ കൂടെ വരികയാണ് അന്ന് സൈബീരിയയിലേക്ക്. നീ അനുഭവിക്കുന്ന ഈ ദുഃഖം എന്റെ കാരണക്കാരൻ ഞാനാണ്. നിന്റെ ശിക്ഷ പങ്കിട്ട് അനുഭവിക്കാൻ ഞാൻ നിന്റെ കൂടെ വരികയാണ്. സാർ, എനിക്കൊരു അപേക്ഷയുണ്ട്. അങ്ങ് ഒരു വലിയ ആളാണ്. സൈബീരിയയിൽ പോകത്ത ഗൃഹത്തിൽ യാതൊരു തെറ്റും അങ്ങ് ചെയ്തിട്ടില്ല. അങ്ങ് ദയവായി എന്റെ കൂടെ വരരുത്, വരരുത്. അത് ഞാൻ തീരുമാനിക്കും. ആ ട്രെയിൻ പുറപ്പെട്ടു കഴിഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞുള്ള മറ്റൊരു ട്രെയിനിൽ നെഗുൽ അവിടെ ആഗമിക്കുകയാണ്. 4000 മൈൽ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 മാസവും കഴിഞ്ഞു. സൈബീരിയയിൽ ഇതാ ഒരു കപ്പൽ വന്ന് നിൽക്കുന്നു. തടവുള്ളികളെല്ലാം അത് കയറ്റും, അക്കരെ കൊണ്ട് തള്ളും. നെഗുൽ മസ്ലോവയെ കാണാൻ ഓടിച്ചെന്നു. ഒരാൾ വിളിക്കുന്നു, സാർ, സാർ, നെഗുൽ സാർ. അയാൾ തിരിഞ്ഞു നോക്കി. എന്നെ മനസ്സിലായോ? ഞാനാണ് സാംസൺ. ചക്രവർത്തിയുടെ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രസ്ഥാനത്തിൽ ഒരു എളിയ പ്രവർത്തകനാണ്. ഞങ്ങളെയൊക്കെ നാടുകടത്താൻ എത്തിച്ചിരിക്കുന്നു. സാരമില്ല, ചക്രവർത്തിയും നാട്ടുകാരൊക്കെ കൂടി ഇപ്പൊ തൽക്കാലം താമസമില്ലാതെ തന്നെ നാട് കടത്തിക്കൊള്ളും. സാർ, അങ്ങും മസ്ലോവയുമായിട്ടുള്ള ബന്ധമൊക്കെ എനിക്കറിയാം. പക്ഷേ അങ്ങയുടെ ഈ മഹാത്യാഗം അവൾ മനസ്സിലാക്കിയ ലക്ഷണമില്ല. അവൾക്ക് അങ്ങയുടെ അശേഷം സ്നേഹമില്ല. സാർ ക്ഷമിക്കണം, ഞാനും അവളുമായിട്ട് അല്പം ലോഹ്യത്തിലാണ്. അവൾ അങ്ങനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിക്കുന്നത് അങ്ങക്ക് ഇഷ്ടമായിക്കൊല്ലോ. അതവൾ തീരുമാനിക്കട്ടെ. എങ്കിൽ ഞാൻ മസ്ലോവ വിളിക്കാം, നമുക്ക് ഒരുമിച്ച് ചോദിച്ചറിയാം. മസ്ലോവ വന്നു. നെഗുൽ ചോദിച്ചു, ഈ നിൽക്കുന്ന സാംസൺ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, നിനക്ക് ഇഷ്ടമാണോ മസ്ലോവ? തുറന്നു പറഞ്ഞോളൂ, എനിക്ക് യാതൊരു വൈഷമ്യമില്ല, പറഞ്ഞോളൂ. സാംസൺ നിന്റെ രക്ഷിതാവായി വരുമെങ്കിൽ അതിൽ സന്തോഷിക്കുന്നതാണ് ഞാൻ. പറയൂ, നിൽക്കൂ മസ്ലോവ, പറഞ്ഞിട്ട് പോകൂ, മറുപടി പറഞ്ഞിട്ട് പോകൂ. അവൾ പോയി. നിരാശനായിട്ട് അയാൾ തിരിച്ചുപോയി. എന്റെ താമസത്തിൽ എത്തിയപ്പോഴൊന്ന് അയാൾക്ക് കത്ത് കിട്ടി. ആ കത്ത് പൊളിച്ച് വായിച്ചപ്പോൾ അയാൾ തുള്ളിച്ചാടി. അവളെ വെറുതെ വിട്ടിരിക്കുന്നു. ദയാഹർജി, ചക്രവർത്തിയുടെ സമക്ഷം സമർപ്പിച്ച ദയാഹർജി അവൾക്ക് അനുകൂലമായിട്ട് വിധിച്ചിരിക്കുന്നു. അന്ന് അർദ്ധരാത്രി സമയത്ത് അയാൾ മസ്ലോവയുടെ താമസത്തിൽ വാതിലിൽ തട്ടി വിളിച്ചു. മസ്ലോവ, നീ അറിഞ്ഞോ? നിന്നെ വെറുതെ വിട്ടു. ദയാഹർജി നിനക്ക് അനുകൂലമായിട്ട് വിധിച്ചിരിക്കുന്നു. ഇറങ്ങി വരൂ, നമുക്ക് സ്ഥലം വിടാം, നമുക്ക് നാട്ടിലെത്തി, നമുക്ക് ഒന്നിച്ച് സുഖമായിട്ട് ജീവിക്കാം. മസ്ലോവ വരൂ.
1: വാതിൽ തുറക്കപ്പെടുന്നു.
0: ഇറങ്ങി വന്നത് അവളല്ല, സാംസൺ. സാംസൺ മിസ്റ്റർ നെഗുൽ, നിങ്ങൾക്ക് എന്നോട് കഴിയും. അവർ തമ്മിൽ അടുക്കുന്നു. രണ്ടുപേരെയും കണ്ണു ചുവന്നു. അവർ ആഞ്ഞടുക്കുന്നു. അവന്റെ തോക്കിന് നിറയൊഴിഞ്ഞു. രക്തത്തിൽ കുളിച്ച് മസ്ലോവ ആ വീട്ടിന്റെ വരാന്തയിൽ കിടക്കുന്നു. ആ മൃതദേഹത്തിന് ഇരുപാർശ്വത്തും നിൽക്കുന്നു അവർ. സാംസൺ, നാം തമ്മിൽ മല്ലടിക്കേണ്ടവരല്ല. നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ജീവിതമാണ് ഇങ്ങനെ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നത്. ഈ നാട്ടിലെ സാമൂഹ്യ ജീവിതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ഒന്നിച്ച് പരിശ്രമിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് കൈകോർത്ത് പിടിക്കുക, നമുക്കൊന്നിച്ച് പ്രഖ്യാപിക്കുക.

0: ഉയർത്തെഴുന്നേൽപ്പ് അവിടെ അവിടെ അവസാനിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഉയർത്തെഴുന്നേൽപ്പ് എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം ബി സാംബശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: രണ്ടു മുതൽ മൂന്ന് വയസ്സുവരെയുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന വാശിയും കരച്ചിലും അവരുടെ സ്വഭാവ ദൂഷ്യമല്ല, മറിച്ച് മസ്തിഷ്ക വളർച്ചയുടെ ഒരു പ്രത്യേക ഘട്ടമാണ്. കുഞ്ഞുങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിച്ചു കരയുന്നത് കാണുമ്പോൾ അവരെല്ലാം അനുസരണയില്ലാത്തവരാണെന്ന് നാം വിചാരിക്കാറുണ്ട്. എന്നാൽ സത്യത്തിൽ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ കരച്ചിൽ ഒരു സ്വഭാവ പ്രശ്നമല്ല, മറിച്ച് അവരുടെ തലച്ചോറിലെ ഒരു പ്രതിഭാസമാണ്. വികാരങ്ങളെ നിയന്ത്രിക്കാനും യുക്തിപൂർവം ചിന്തിക്കാനും സഹായിക്കുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗം ഈ പ്രായത്തിൽ വികസിച്ചു വരുന്നതേയുള്ളൂ. ഏകദേശം 4 വയസ്സാകുമ്പോൾ മാത്രമേ ഈ ഭാഗം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ബിസ്ക്കറ്റ് പൊട്ടിപ്പോകുമ്പോഴോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പാത്രം കിട്ടാതെ വരുമ്പോഴോ ഉണ്ടാകുന്ന നിരാശയെ കൈകാര്യം ചെയ്യാനാവശ്യമായ ശാരീരിക സംവിധാനങ്ങൾ കുഞ്ഞിന്റെ തലച്ചോറിലപ്പോൾ ഉണ്ടായിരിക്കില്ല. ഈ അവസ്ഥയെ ഒരു ന്യൂറോളജിക്കൽ കൊടുങ്കാറ്റ എന്ന് വിശേഷിപ്പിക്കാം. കുഞ്ഞിന് തന്റെ വികാരങ്ങളെ തനിയെ നിയന്ത്രിക്കാനോ ശാന്തമാകാനോ സാധിക്കില്ല. അവർ ബോധപൂർവം തിരഞ്ഞെടുക്കുന്ന ഒന്നല്ല ഈ കരച്ചിൽ, മറിച്ച് വൈകാരികമായി അവർ അമിതമായി തളർന്നുപോകുന്ന നിമിഷമാണത്. മാതാപിതാക്കൾ ഈ സത്യം തിരിച്ചറിയുന്നത് വലിയൊരു മാറ്റത്തിന് വഴിതെളിക്കും. കുഞ്ഞിനെ ശിക്ഷിക്കേണ്ട ഒരു സ്വഭാവ വൈകല്യമായല്ല ഇതിനെ കാണേണ്ടത്, മറിച്ച് അവർക്ക് നിങ്ങളുടെ വൈകാരിക പിന്തുണ ആവശ്യമായ ഒരു നിമിഷമായിട്ടാണ് കാണേണ്ടത്. നിങ്ങളുടെ ശാന്തമായ സാന്നിധ്യമാണ് അവർക്കപ്പോൾ ഏറ്റവും വലിയ മരുന്ന്. കുട്ടി അനിയന്ത്രിതമായി കരയുമ്പോൾ മാതാപിതാക്കൾ ആദ്യം ചെയ്യേണ്ടത് സ്വയം ശാന്തരാകുക എന്നതാണ്. കുഞ്ഞിന് തനിയെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ആ ശാന്തത നിങ്ങളിൽ നിന്ന് അവർ കടമെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശാന്തമായി അവരുടെ കൂടെ നിൽക്കുമ്പോൾ കുഞ്ഞിന്റെ നാഡീവ്യൂഹം പതുക്കെ സാധാരണ നിലയിലേക്ക് വരും. ഇത്തരത്തിൽ ആവർത്തിച്ചു ലഭിക്കുന്ന ആശ്വാസമാണ് പിൽക്കാലത്ത് സ്വന്തം വികാരങ്ങളെ തനിയെ നിയന്ത്രിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നത്. നിങ്ങളുടെ ഓരോ ശാന്തമായ ഇടപെടലും അവരുടെ തലച്ചോറിൽ സുസ്ഥിരമായ പുതിയ പാതകൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ പേരിട്ട് വിളിക്കാൻ അവരെ പഠിപ്പിക്കുന്നത് വലിയൊരു മുൻകരുതലാണ്. കുട്ടി കരയുമ്പോഴല്ല, മറിച്ച് അവർ ശാന്തമായിരിക്കുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. നിന്റെ കളിപ്പാട്ടം വീണുപോയപ്പോൾ നിനക്കൊരുപാട് സങ്കടമായില്ലേ? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പോകേണ്ടി വന്നപ്പോ നിനക്ക് ദേഷ്യം വന്നോ? എന്നിങ്ങനെ ചോദിക്കുന്നത് വഴി തങ്ങളുടെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും. ഈ വൈകാരിക ഭാഷ ഭാവിയിൽ കാര്യങ്ങളെ പക്വതയോടെ നേരിടാൻ അവരെ സഹായിക്കും. ഇത് കേവലം വാക്കുകളല്ല, മറിച്ച് വികാരങ്ങളെ സംസ്കരിക്കാനുള്ള അവരുടെ ഉള്ളിലെ നിർമ്മാണ ഘടനയാണ്. ദിവസേനയുള്ള കൊച്ചു കാര്യങ്ങളിൽ കുട്ടികൾക്ക് ചില തിരഞ്ഞെടുപ്പുകൾ നൽകുന്നത് ഇത്തരം വാശികൾ കുറയ്ക്കാൻ സഹായിക്കും. നീലപാത്രം വേണോ അതോ ചുവന്ന പാത്രം വേണോ, ഈ പുസ്തകം വായിക്കണോ അതോ മറ്റേതാണോ ഇഷ്ടം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തങ്ങൾക്കും എന്തൊക്കെയോ തീരുമാനിക്കാനുള്ള അധികാരമുണ്ടെന്ന് അവർക്ക് തോന്നും. ഇത് അനാവശ്യമായ തർക്കങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കും. ഇത്തരം മാർഗങ്ങൾ വാശി പൂർണ്ണമായും ഇല്ലാതാക്കില്ലായിരിക്കാം, കാരണം തലച്ചോർ അതിന്റെ സ്വാഭാവികമായ വളർച്ച പൂർത്തിയാക്കാൻ സമയമെടുക്കും. എന്നാൽ പ്രകൃതിയുടെ ഈ നിയമത്തെ എതിർക്കുന്നതിന് പകരം അതിനോട് ചേർന്ന് നിൽക്കാൻ ഇത് മാതാപിതാക്കളെ സഹായിക്കും. കുട്ടികളുടെ ഈ കുസൃതികളും കരച്ചിലും അവരുടെ വളർച്ചയുടെ മനോഹരമായ അടയാളങ്ങളാണെന്ന് നാം തിരിച്ചറിയണം. ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും കുഞ്ഞിനെ നിശബ്ദനാക്കുന്നത് അവരുടെ തലച്ചോറിൽ ദോഷകരമായ മാറ്റങ്ങൾ വരുത്തിയേക്കാം. സ്നേഹവും സുരക്ഷിതത്വവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾക്ക് മാത്രമേ പക്വതയുള്ള വ്യക്തികളായി മാറാൻ കഴിയൂ. മാതാപിതാക്കളുടെ ക്ഷമയും കരുതലുമാണ് അവരുടെ ലോകത്തെ ഏറ്റവും വലിയ സംരക്ഷണം. വരാനിരിക്കുന്ന തലമുറയുടെ മാനസികാരോഗ്യം നമ്മുടെ ഈ ചെറിയ ഇടപെടലുകളിലൂടെയാണ് തുടങ്ങുന്നത്. അറിവ് ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ കുടുംബത്തെ മനോഹരമാക്കാൻ ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അവരോടൊപ്പം ശാന്തമായി നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആ ശാന്തത അവരുടെ ജീവിതകാലം മുഴുവൻ തുണയാകുന്ന ഒരു വലിയ കരുത്തായി മാറും. കഠിനമായ പകലുകൾക്ക് ശേഷം സ്നേഹത്തിന്റെ തണലിൽ അവർക്ക് വിശ്രമിക്കാം. ആത്മവിശ്വാസത്തോടെയും ശാന്തിയോടെയും പുതിയൊരു നാളേക്ക് വേണ്ടി അവരെ നമുക്ക് സജ്ജരാക്കാം. നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും ലോകത്തെയും നമ്മുടെ കുടുംബത്തെയും മനോഹരമാക്കാനുള്ളതാകട്ടെ. കുട്ടിക്കാലത്തെ ഈ കൊച്ചു തർക്കങ്ങൾ നാളെ വലിയ നേട്ടങ്ങളിലേക്കുള്ള ചവിട്ടുപടികളാണ്. അവരുടെ ആത്മവിശ്വാസം തകർക്കാതെ തന്നെ നമുക്കവരെ വഴി നടത്താം. ഓരോ കുഞ്ഞും സ്നേഹിക്കപ്പെടാൻ അർഹരാണ്. ആ സ്നേഹം അവർക്ക് നിരുപാധികമായി നൽകാം.
1: രക്ഷിതാക്കളറിയാൻ

0: ഇതുവരെ കേട്ടത് രക്ഷിതാക്കളറിയാം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇന്ന് ആദ്യ ഗാനം കസൂർ എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗാനരചന ഫമീർ, ആലാപനം ഉദിത് നാരായണനും അൽക്കായാനിക്കും.

പെഹലെ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം എം എം കരീം, ഗാനരചന ഗുൽസാർ, ആലാപനം സോനു നിഗം, ശ്രേയ ഘോഷാൽ.

ചിത്രം പരദേശി ബാബു. സംഗീതം ആനന്ദ് രാജ് ആനന്ദ്. രചന ആനന്ദ് രാജ്. ആലാപനം ആനന്ദ് രാജ് ആനന്ദ്, അൽക്ക യാനിക്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ധീരമായ പോരാട്ടത്തിന്റെ കഥയാണ്. തിരുവിതാംകൂറിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവായ നിവർത്തന പ്രക്ഷോഭം എന്ന മഹത്തായ മുന്നേറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ചരിത്രത്തിന്റെ താളുകളിൽ ചോരകൊണ്ടെഴുതിയ ആ പോരാട്ടം കേരളത്തിൽ സാമൂഹിക നീതിക്ക് വേണ്ടി നടന്ന ശക്തമായ മുന്നേറ്റങ്ങളിൽ ഒന്നാണ്. ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം മുൻഗണന നൽകിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഈ അനീതിക്കെതിരെ പിന്നോക്ക സമുദായക്കാർ നടത്തിയ പോരാട്ടമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തനം എന്ന വാക്കിന് പിൻവലിക്കൽ അല്ലെങ്കിൽ ഒഴിവാക്കൽ എന്നൊക്കെയാണ് അർത്ഥം. സർക്കാർ ഉദ്യോഗങ്ങളിൽ നിന്ന് പിന്നാക്ക സമുദായക്കാരെ നിവർത്തനം ചെയ്യുന്നതിനെതിരെ, അതായത് ഒഴിവാക്കുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമായതുകൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. 1930കളിൽ തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ ഉയർന്ന ജാതിക്കാർക്ക് മാത്രമായിരുന്നു പ്രാതിനിധ്യം. ജനസംഖ്യയിൽ വലിയൊരു വിഭാഗമായിരുന്ന ഈഴവർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ തുടങ്ങിയ സമുദായങ്ങൾക്ക് വളരെ കുറഞ്ഞ പ്രാതിനിധ്യമേ ലഭിച്ചിരുന്നുള്ളൂ. ഇത് വലിയ സാമൂഹിക അസമത്വത്തിന് കാരണമായി. വിദ്യാഭ്യാസം നേടിയിട്ടും ജോലി ലഭിക്കാതെ അനേകം യുവജനങ്ങൾ ദുരിതത്തിലായി. ഈ അനീതിക്കെതിരെ പിന്നോക്ക സമുദായങ്ങളിലെ നേതാക്കൾ ഒന്നിച്ചു. ഈഴവ സമുദായത്തിൽ നിന്ന് സി കേശവനും, ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് എൻ വി ജോസഫും, മുസ്ലിം സമുദായത്തിൽ നിന്ന് പി കെ കുഞ്ഞുമലയാളിയും ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. അവർ തങ്ങളുടെ സമുദായങ്ങൾക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ മതിയായ പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. 1932 തിരുവിതാംകൂർ സർക്കാർ ഒരു പുതിയ ഭരണപരിഷ്കാരം കൊണ്ടുവന്നു. പുതിയ നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഈ നീക്കത്തിലും പിന്നാക്ക സമുദായങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. 1933 തിരുവിതാംകൂറിലെ പിന്നാക്ക സമുദായങ്ങൾ സംയുക്ത രാഷ്ട്രീയ സമിതി എന്നൊരു സംഘടന രൂപീകരിച്ചു. ഈ സമിതിയാണ് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. ഈ സംഘടനയുടെ പ്രധാന ആവശ്യം ജനസംഖ്യ അനുപാതികമായി എല്ലാ സമുദായങ്ങൾക്കും സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും പ്രാതിനിധ്യം നൽകണമെന്നതായിരുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ് സി കേശവൻ നടത്തിയ പ്രസംഗം. 1935 കോഴഞ്ചേരിയിൽ വച്ച് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം അന്നത്തെ ദിവാൻ സി പി രാമസ്വാമി അയ്യരെയും തിരുവിതാംകൂർ രാജഭരണത്തെയും രൂക്ഷമായി വിമർശിച്ചു. തിരുവിതാംകൂർ ഭരണം തുലയട്ടെ എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം വലിയ ചലനങ്ങളുണ്ടാക്കി. ഈ പ്രസംഗത്തിന് ശേഷം സി കേശവനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ജനങ്ങൾക്ക് പോരാടാനുള്ള ആവേശം നൽകി. നിവർത്തന പ്രക്ഷോഭം ഒരുപാട് സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിയൊരുക്കി. ഈ മുന്നേറ്റം തിരുവിതാംകൂർ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയായി മാറി. ഒടുവിൽ പ്രക്ഷോഭകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ നിർബന്ധിതരായി. 1936 തിരുവിതാംകൂർ സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ഈ നിയമപ്രകാരം സർക്കാർ ഉദ്യോഗങ്ങളിൽ എല്ലാ സമുദായക്കാർക്കും മതിയായ പ്രാതിനിധ്യം നൽകാൻ തീരുമാനിച്ചു. ഈ വിജയം പിന്നാക്ക സമുദായങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകി. നിവർത്തന പ്രക്ഷോഭം കേരളത്തിലെ സാമൂഹിക നീതിയുടെ ചരിത്രത്തിലെ ഒരു നിർണായക വിജയമാണ്. ഈ പ്രക്ഷോഭം ജാതീയതയുടെയും സാമൂഹിക അസമത്വത്തിന്റെയും അടിത്തറയിളക്കി. ഈ മുന്നേറ്റമാണ് പിന്നീട് വന്ന സർക്കാരുകളെയും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും സ്വാധീനിച്ചതും. നിവർത്തന പ്രക്ഷോഭം ഒരു ജനതയുടെ അഭിമാന ബോധത്തിന്റെയും ധീരമായ ചെറുത്തുനിൽപ്പിന്റെയും കഥയാണ്. ആ ഓർമ്മകൾ നമുക്കെന്നും പ്രചോദനമാവട്ടെ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി.
1: വയൽ എന്ന പരിപാടിയിൽ ഇന്ന് അയർ എന്ന പോഷക മിശ്രിതത്തെ കുറിച്ച് കേൾക്കാം. കേരളത്തിലെ മണ്ണ് പൊതുവെ ഫലഭൂയിഷ്ഠമാണെങ്കിലും പല പ്രദേശങ്ങളിലും വിളകൾക്കാവശ്യമായ ചില സുപ്രധാന പോഷകങ്ങളുടെ കുറവ് അനുഭവപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, സിങ്ക്, ബോറോൺ തുടങ്ങിയ ഉപപ്രധാന പോഷകങ്ങളുടെയും സൂക്ഷ്മ മൂലകങ്ങളുടെയും അഭാവം വിളകളുടെ വളർച്ചയെയും ഉത്പാദനത്തെയും ഗണ്യമായി ബാധിക്കാറുണ്ട്. ഈ പ്രശ്നത്തിന് ശാസ്ത്രീയമായ പരിഹാരമായി കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പോഷക മിശ്രിതമാണ് അയർ അഥവാ സെക്കൻഡറി ആൻഡ് മൈക്രോന്യൂട്രിയൻ മിക്സ്ചർ. വിളകൾക്ക് വളരെ ചെറിയ അളവിൽ മാത്രമേ ഈ മൂലകങ്ങൾ ആവശ്യമുള്ളൂ. എങ്കിലും അവയുടെ അഭാവം ഗുരുതരമായ പോഷകക്കുറവ് ലക്ഷണങ്ങൾക്ക് കാരണമാകും. ഇത്തരം കുറവുകൾ പരിഹരിക്കുന്നതിനും വിളകളുടെ ആരോഗ്യകരമായ വളർച്ച ഉറപ്പാക്കുന്നതിനുമാണ് അയർ സഹായിക്കുന്നത്. കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, സിങ്ക്, ബോറോൺ എന്നിവയുടെ സന്തുലിതമായ മിശ്രിതമാണ് ഇതിലുള്ളത്. വാഴ, കുരുമുളക്, തെങ്ങ് തുടങ്ങിയ പ്രധാന കാർഷിക വിളകളിൽ അയർ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. വാഴക്കൃഷിയിൽ വാഴ നട്ട് 2 മാസത്തിനു ശേഷവും 4 മാസത്തിനു ശേഷവും 100 ഗ്രാം വീതം അയർ പ്രയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു വാഴച്ചെടിക്ക് ആകെ 200 ഗ്രാം അയറാണ് ശുപാർശ ചെയ്യപ്പെടുന്നത്. മണ്ണിലെ പോഷകങ്ങളുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന പല രോഗലക്ഷണങ്ങളും തടയാൻ അയർ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, കാൽസ്യത്തിന്റെ കുറവ് മൂലം വാഴയിലകൾക്ക് കട്ടികൂടുന്നതും ഇലഞ്ഞരമ്പുകൾ അസാധാരണമായി തടിക്കുന്നതുമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇത്തരം ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ അയർ സഹായകമാണ്. അതുപോലെ മഗ്നീഷ്യത്തിന്റെ കുറവ് മൂലം ഇലഞ്ഞരമ്പുകൾ പച്ചയായി തുടരുകയും ബാക്കി ഭാഗങ്ങൾ മഞ്ഞ നിറമാകുകയും ചെയ്യുന്ന അവസ്ഥയും അയർ പ്രയോഗത്തിലൂടെ പരിഹരിക്കാനാകും. കുരുമുളക് കൃഷിയിൽ മണികൾക്ക് തിരിപിടിക്കുന്നതിലെ കാലതാമസം കുറയ്ക്കാനും വാഴക്കൃഷിയിൽ കുല വരുന്നതിലെ വൈകൽ ഒഴിവാക്കാനും ഈ പോഷകമിശ്രിതം സഹായിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ മികച്ച വളർച്ചയും ഉത്പാദനവും ലക്ഷ്യമിടുന്ന കർഷകർക്ക് അയർ ഒരു മികച്ച സഹായിയാണ്. മണ്ണിലെ പോഷകക്കുറവ് കണ്ണുകൊണ്ട് തിരിച്ചറിയാൻ പലപ്പോഴും കഴിയണമെന്നില്ല. എന്നാൽ ചെടികളുടെ വളർച്ചയിലും വിളവിലും ഉണ്ടാകുന്ന കുറവ് അതിന്റെ സൂചനയായിരിക്കാം. അതുകൊണ്ടുതന്നെ മണ്ണിന്റെ ആരോഗ്യവും വിളകളുടെ ആവശ്യവും മനസ്സിലാക്കി ശാസ്ത്രീയമായ രീതിയിൽ അയർ പോലുള്ള പോഷക മിശ്രിതങ്ങൾ ഉപയോഗിക്കുന്നത് മികച്ച കാർഷിക ഫലങ്ങൾ നേടാൻ സഹായിക്കും.
0: അവതരണം ഷാൽമ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.
1: ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ ഇന്ന് വെർണിക്കീസ് എൻസെഫലോപ്പതി, ഒരു നിശബ്ദ കൊലയാളി എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. ലഹരി, പ്രത്യേകിച്ച് മദ്യപാനം, നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന സാമൂഹികവും കുടുംബപരവുമായ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ധാരാളം സംസാരിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നതും എന്നാൽ ജീവന് തന്നെ ഭീഷണിയാകുന്നതുമായ ഒരു നിശബ്ദ കൊലയാളിയുണ്ട്. അതാണ് വെർണിക്കീസ് എൻസെഫലോപ്പതി. മദ്യപാനം മൂലമുണ്ടാകുന്ന മറ്റ് കരൾ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവുണ്ടെങ്കിലും തലച്ചോറിനെ നേരിട്ട് ബാധിക്കുന്ന ഈ അപകടകരമായ രോഗാവസ്ഥയെക്കുറിച്ച് പലരും അധികം കേട്ടിട്ടുണ്ടാവില്ല. ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ പെട്ടെന്ന് കടുത്ത ആശയക്കുഴപ്പത്തിലാവുക, കണ്ണുകൾക്ക് ചലന വൈകല്യം സംഭവിക്കുക, നടക്കുമ്പോൾ ബാലൻസ് നഷ്ടമാവുക, ഈ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും താമസിക്കരുത്. കാരണം ഇത് വെർണിക്കീസ് എൻസെഫലോപ്പതി ആകാനുള്ള സാധ്യതയുണ്ട്. അടിയന്തരമായി ചികിത്സിച്ചില്ലെങ്കിൽ ഇത് രോഗിയെ മരണത്തിലേക്കോ അല്ലെങ്കിൽ സ്ഥിരമായ മറവി രോഗത്തിലേക്കോ നയിച്ചേക്കാം. എന്താണ് ഈ രോഗം? എങ്ങനെയാണ് ലഹരി ഇതിന് കാരണമാകുന്നത്? എങ്ങനെ നമുക്കിതിനെ പ്രതിരോധിക്കാം എന്നതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. എൻസെഫലോപ്പതി എന്നാൽ മസ്തിഷ്ക രോഗം. ഇതിന്റെ അടിസ്ഥാന കാരണം തയാമിൻ എന്ന വൈറ്റമിൻ B1 കടുത്ത കുറവാണ്. നമ്മുടെ ശരീരത്തിന് പുറത്തുനിന്ന് ലഭിക്കേണ്ട ഒരു അവശ്യ പോഷകമാണ് തയാമിൻ. നമ്മുടെ തലച്ചോറിന്റെ പ്രധാന ഊർജ സ്രോതസ് ഗ്ലൂക്കോസ് ആണ്. തലച്ചോറിലെ കോശങ്ങൾക്ക് ഈ ഗ്ലൂക്കോസിനെ ഉപയോഗിക്കാനും ഊർജമായി പരിവർത്തനം ചെയ്യാനും ഒരു തീപ്പൊരി ആവശ്യമുണ്ട്. ആ തീപ്പൊരിയാണ് തയാമിൻ. തയാമിൻ ഇല്ലാതെ വന്നാൽ തലച്ചോറിലെ ചില പ്രധാന ഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഓർമ്മ, ചലനം, കാഴ്ച എന്നിവയെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കാതെ വരികയും അത് നശിച്ചു പോവുകയും ചെയ്യുന്നു. ഈ രോഗത്തെ തിരിച്ചറിയാൻ ഡോക്ടർമാർ പ്രധാനമായി 3 ലക്ഷണങ്ങൾ നോക്കും. ഇവയെ വെർണിക്കീസിന്റെ ത്രിമൂർത്തി ലക്ഷണങ്ങൾ അഥവാ ക്ലാസിക് ട്രിയാഡ് ഓഫ് സിംപ്റ്റംസ് എന്ന് പറയുന്നു. 1, ഒഫ്താൽമോപ്ലീജിയ, കണ്ണുകളുടെ ചലന വൈകല്യം, കണ്ണുകൾക്ക് ഒരു വശത്തേക്ക് ചലിപ്പിക്കാൻ കഴിയാതിരിക്കുക അല്ലെങ്കിൽ കണ്ണിന് അനിയന്ത്രിതമായ ചലനങ്ങൾ ഉണ്ടാവുക. 2, അറ്റാക്സിയ, ശരീരത്തിന്റെ അസന്തുലിതാവസ്ഥ, നടക്കുമ്പോൾ വീഴാൻ പോകുന്നത് പോലെ തോന്നുക, ബാലൻസ് ഇല്ലാതെ നടക്കുക, പേശികളുടെ ഏകോപനം നഷ്ടമാവുക. 3, ഗ്ലോബൽ കൺഫ്യൂഷൻ, കടുത്ത ആശയക്കുഴപ്പം, സമയം, സ്ഥലം, വ്യക്തികൾ എന്നിവ തിരിച്ചറിയാൻ കഴിയാതെ വരിക, ചിന്താശേഷി മന്ദഗതിയിലാവുക. ഈ 3 ലക്ഷണങ്ങളിൽ ഒരെണ്ണമെങ്കിലും കണ്ടാൽ ഈ രോഗം സ്ഥിരീകരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു അടിയന്തര മെഡിക്കൽ അവസ്ഥയാണ് എന്ന വസ്തുതയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ഓർമ്മിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ രോഗം ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ നമ്മൾ ഇത്രയധികം ഊന്നൽ കൊടുക്കുന്നത്? കാരണം ലളിതമാണ്. വികസിത രാജ്യങ്ങളിലും വികസ്വര രാജ്യങ്ങളിലും വെർണിക്കീസ് എൻസെഫലോപ്പതിയുടെ പ്രധാന കാരണം കടുത്ത മദ്യപാനമാണ്. മദ്യം തയാമിന്റെ കുറവിന് കാരണമാകുന്നത് എങ്ങനെ എന്ന് നോക്കാം. 1, പോഷകാഹാരക്കുറവ്, പുവർ ന്യൂട്രീഷ്യൻ. കടുത്ത മദ്യപാനികൾ പലപ്പോഴും ഭക്ഷണത്തെ അവഗണിക്കുകയും പോഷകങ്ങൾ ഇല്ലാത്ത ഭക്ഷണം മാത്രം കഴിക്കുകയും ചെയ്യും. തൽഫലമായി തയാമിനടങ്ങിയ ഭക്ഷണം ശരീരത്തിന് ലഭിക്കാതെ വരുന്നു. 2, മാൽ അബ്സോർപ്ഷൻ, മദ്യം കുടലുകളുടെ ആരോഗ്യം നശിപ്പിക്കുന്നു. ഇത് ശരീരത്തിന് ലഭിക്കുന്ന കുറഞ്ഞ തയാമിൻ പോലും ആഗിരണം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. വയറ്റിലെത്തുന്ന തയാമിനെ ശരീരത്തിന് എടുക്കാൻ കഴിയുന്നില്ല. 3, തയാമിന്റെ സംഭരണം, മദ്യപാനം കരളിന്റെ പ്രവർത്തനം മന്ദഗതിയിലാക്കുന്നു. നമ്മുടെ ശരീരം തയാമിൻ പ്രധാനമായും സംഭരിക്കുന്നത് കരളിലാണ്. കരളിന്റെ തകരാറ് മൂലം ഈ സംഭരണം തടസ്സപ്പെടുന്നു. ചുരുക്കത്തിൽ, ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ തയാമിൻ കിട്ടാതിരിക്കുക, കിട്ടിയാൽ അത് വലിച്ചെടുക്കാതിരിക്കുക, വലിച്ചെടുത്താൽ സംഭരിക്കാതിരിക്കുക എന്നീ 3 പ്രശ്നങ്ങൾ ഒരേ സമയം സംഭവിക്കുന്നു. ഇത് ഒരാഴ്ചയ്ക്കുള്ളിൽ പോലും തയാമിന്റെ അളവ് അപകടകരമായ നിലയിലേക്ക് കുറയ്ക്കാൻ കാരണമാകും. കോഴ്സക്കോഫ് സിൻഡ്രോം, വെർണിക്കിസ് എൻസെഫലോപ്പതിയുടെ ഭീഷണി ഇതിൽ അവസാനിക്കുന്നില്ല. ഈ അടിയന്തര അവസ്ഥയ്ക്ക് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ രോഗി വെർണിക്കിസ് കോഴ്സക്കോഫ് സിൻഡ്രോം എന്ന സ്ഥിരമായ അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. കോഴ്സക്കോഫ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നികത്താനാവാത്ത ഓർമ്മക്കുറവാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ് പൂർണ്ണമായി നഷ്ടപ്പെടുന്നു. പഴയ കാര്യങ്ങൾ ഓർമ്മിക്കാൻ പ്രയാസമുണ്ടാകും. ഇവർ പലപ്പോഴും ഓർമ്മയിലെ വിടവുകൾ നികത്താൻ കൺഫാബുലേഷൻ എന്ന പ്രതിഭാസം കാണിക്കും. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വിശ്വസിച്ച് പറയുക. ഇതൊരു സ്ഥിരമായ മസ്തിഷ്ക ക്ഷതമാണ്. ചികിത്സയിലൂടെ ഇതിനെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാണ് വെർണിക്കിസ് എൻസെഫലോപ്പതി ഒരു വ്യക്തിയുടെ ജീവിതത്തെ എത്രത്തോളം തകർക്കാൻ സാധ്യതയുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടത്. വെർണിക്കിസ് എൻസെഫലോപ്പതിയുടെ രോഗനിർണയവും ചികിത്സയും സമയബന്ധിതമായിരിക്കണം. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. രോഗിയെ സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങളോ രക്തപരിശോധനാ ഫലങ്ങളോ വരുന്നതുവരെ കാത്തുനിൽക്കാതെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ഡോക്ടർമാർ ഉയർന്ന അളവിലുള്ള തയാമിൻ ഇൻട്രാവീനസായി അല്ലെങ്കിൽ ഇൻട്രാമസ്കുലറായി നൽകും. ഗ്ലൂക്കോസ് നൽകുന്നതിന് മുൻപ് തന്നെ തയാമിൻ നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. കാരണം തയാമിൻ ഇല്ലാതെ ഗ്ലൂക്കോസ് നൽകിയാൽ അത് രോഗാവസ്ഥയെ കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട്. തയാമിൻ നൽകിയ ശേഷം തലച്ചോറിലെ മാറ്റങ്ങൾ പഠിക്കാൻ MRI സ്കാൻ പോലുള്ള പരിശോധനകൾ നടത്താറുണ്ട്. ഈ രോഗത്തിന് പൂർണ്ണമായ ചികിത്സയുണ്ട്. എന്നാൽ ആ ചികിത്സ കൃത്യസമയത്ത് ലഭിച്ചില്ലെങ്കിൽ അത് കോഴ്സക്കോഫ് സിൻഡ്രോമിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. വെർണിക്കിസ് എൻസെഫലോപ്പതിയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല വഴി അതിന്റെ മൂലകാരണമായ ലഹരി ഉപയോഗം പൂർണ്ണമായി നിർത്തുക എന്നതാണ്. ലഹരി ഉപേക്ഷിക്കുന്നതിലൂടെ ശരീരത്തിന്റെ സ്വാഭാവികമായ പോഷക ആഗിരണ ശേഷി വീണ്ടെടുക്കാൻ കഴിയും. ഇതിനെ ആബ്സ്റ്റിനൻസ് എന്ന് പറയും. ലഹരി ഉപേക്ഷിച്ചവർ നിർബന്ധമായും തയാമിനടങ്ങിയ ഭക്ഷണം, പയർവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, മാംസം എന്നിവ കഴിക്കണം. ലഹരി ഉപയോഗം നിർത്തിയ ആദ്യഘട്ടങ്ങളിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തയാമിൻ സപ്ലിമെന്റുകൾ പതിവായി കഴിക്കുന്നത് ഈ രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കും. കടുത്ത ലഹരി ഉപയോഗിക്കുന്നവരെ പതിവായി ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും തയാമിന്റെ അളവ് നിരീക്ഷിക്കുകയും ചെയ്യുക. ലഹരിക്ക് അടിമയായ ഒരാൾ ചികിത്സ തേടുമ്പോൾ അവർക്ക് തയാമിൻ ചികിത്സ നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ചികിത്സിക്കുന്ന ഡോക്ടറുടെയും കുടുംബാംഗങ്ങളുടെയും കടമയാണ്. ലഹരി ഉപയോഗം നമ്മുടെ ശരീരത്തെ മാത്രമല്ല നമ്മുടെ ഓർമ്മകളെയും ചിന്തകളെയും നിയന്ത്രിക്കുന്ന തലച്ചോറിനെയാണ് നേരിട്ട് ആക്രമിക്കുന്നത്. വെർണിക്കിസ് എൻസെഫലോപ്പതി ഒരു മാറ്റിയെടുക്കാൻ കഴിയുന്ന ദുരന്തമാണ്. എന്നാൽ ചികിത്സ നൽകാൻ വൈകിയാൽ അത് മാറ്റിയെടുക്കാൻ കഴിയാത്ത ദുരന്തമായി മാറും. ഈ പരിപാടി കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും കടുത്ത ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കിടയിലോ അത്തരക്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ കാണുന്ന ആശയക്കുഴപ്പവും ബാലൻസ് നഷ്ടപ്പെടുന്ന നടത്തവും കണ്ണുകളുടെ ചലന വൈകല്യവും കേവലം മദ്യത്തിന്റെ ലഹരിയല്ല. അത് മരണത്തിലേക്കോ അല്ലെങ്കിൽ സ്ഥിരമായ മറവി രോഗത്തിലേക്കോ നയിക്കാവുന്ന ഒരു അടിയന്തര മെഡിക്കൽ മുന്നറിയിപ്പാണ്. ഇന്ന് തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുക. നിങ്ങളുടെ ലഹരിയുടെ ഉപയോഗം മറച്ചുവെക്കാതെ പറയുക. ജീവിതത്തിലേക്ക് തിരികെ നടത്താൻ തയാമിന് കഴിയും. പക്ഷേ അതിന് നിങ്ങൾ ആദ്യം ആ സഹായം തേടാൻ തയ്യാറാകണം.
2: ലഹരിക്കെതിരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിൽ ശ്രോതാക്കൾക്ക് ഇന്ന് കേൾക്കാം വൈരമുത്തു രചിച്ച ഗാനങ്ങൾ.

0: കലയുടെയും സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും സാമൂഹിക സേവനത്തിന്റെയും ആകാശവിധാനങ്ങളിൽ ശുക്രതാരങ്ങളായി തിളങ്ങുന്ന വ്യക്തിത്വങ്ങളിലൂടെ, അവരുടെ സംഭാവനകളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, ആശയങ്ങളിലൂടെ പാട്ടിന്റെ തോണിയേറി ഒരു യാത്ര. ഒരേ ഒരു താരം. എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്കും.
1: ഏത് ജീവിതത്തിന്റെയും അടിസ്ഥാനം അടുക്കളയാണ്. വീടിന്റെ അടിസ്ഥാനവും അടുക്കളയാണ്. ആനന്ദത്തിന്റെ ഉറവിടവും അടുക്കള തന്നെ. ഒരുമയുടെ പ്രകാശവും അവിടുന്ന് തന്നെ. വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി കുറേയേറെ അടുക്കളക്കാര്യങ്ങൾ. അടുക്കള എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്കും.

ഒരു ചോദ്യം പല ചോദ്യം പല പല ചോദ്യങ്ങൾ എന്ന പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് ചോദ്യങ്ങൾ പോസ്റ്റ് കാർഡിൽ എഴുതി ചോദിക്കുകയോ വാട്സാപ്പിൽ സന്ദേശമായി അയക്കുകയോ ചെയ്യാം. കത്തുകൾ എഴുതേണ്ട വിലാസം പ്രോഗ്രാം കോർഡിനേറ്റർ കരുണാസായി റേഡിയോ വെള്ളനാട് PO 6955543. വാട്സാപ്പ് സന്ദേശമായി അയക്കേണ്ട നമ്പർ 8891773912.

ഉറങ്ങുന്നതിന് മുൻപ് ഹൃദയത്തെ തൊട്ട് കടന്നു പോകുന്ന ഇളം കാറ്റുപോലെ കുറച്ച് വർത്തമാനങ്ങൾ, കിനാവുകൾക്ക് മുൻപേ പോക്കുന്ന നീലനിലാവിന്റെ മാറ്റുരച്ചു നോക്കുന്ന ഹൃദ്യമായ പാട്ടുകൾ, കേട്ടുകേട്ടുറങ്ങാൻ ഉന്മേഷത്തോടെ ഉണരാൻ സുഖദമീ രാത്രി. എല്ലാ ദിവസവും രാത്രി 10 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ഏത് ജീവിതത്തിന്റെയും അടിസ്ഥാനം അടുക്കളയാണ്. വീടിന്റെ അടിസ്ഥാനവും അടുക്കളയാണ്. ആനന്ദത്തിന്റെ ഉറവിടവും അടുക്കള തന്നെ. ഒരുമയുടെ പ്രകാശവും അവിടുന്ന് തന്നെ. വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി കുറേയേറെ അടുക്കള കാര്യങ്ങൾ. അടുക്കള എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്കും.

0: ഗാനങ്ങളുടെ പൂർണ്ണ ചന്ദ്രപ്രഭ, ആസ്വാദനത്തിന്റെ ആകാശവിധാനങ്ങളിൽ ചാലിച്ചു ചേർക്കുന്ന ഗായകർ, സംഗീത പ്രതിഭകൾ, ഗാനരചയിതാക്കൾ, വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി പാട്ടുകളുടെ പല്ലക്കിലേറി ഒരു രാത്രിയാത്ര. ഒറ്റക്കമ്പിനാദം എല്ലാ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാത്രി 9 മണിക്ക്, പുനഃപ്രക്ഷേപണം ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 11 മണിക്ക്.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ

0: കലയുടെയും സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും സാമൂഹിക സേവനത്തിന്റെയും ആകാശവിധാനങ്ങളിൽ ശുക്രതാരങ്ങളായി തിളങ്ങുന്ന വ്യക്തിത്വങ്ങളിലൂടെ, അവരുടെ സംഭാവനകളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, ആശയങ്ങളിലൂടെ പാട്ടിന്റെ തോണിയേറി ഒരു യാത്ര. ഒരേ ഒരു താരം. എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്കും.
1: ഏത് ജീവിതത്തിന്റെയും അടിസ്ഥാനം അടുക്കളയാണ്. വീടിന്റെ അടിസ്ഥാനവും അടുക്കളയാണ്. ആനന്ദത്തിന്റെ ഉറവിടവും അടുക്കള തന്നെ. ഒരുമയുടെ പ്രകാശവും അവിടുന്ന് തന്നെ. വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി കുറേയേറെ അടുക്കളക്കാര്യങ്ങൾ. അടുക്കള എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തമിഴകത്തിൽ വൈരമുത്തു രചിച്ച ഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ചില പ്രകൃതിക്കാരെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, പിറന്ന ദോഷം. ചിലർ ജന്മഗുണം എന്ന് പറയും. അത്ര തന്നെ പ്രധാനമാണ് മറവി ദോഷവും. നാല് ചുറ്റും അങ്ങേയറ്റം സുരക്ഷിതത്വം നൽകുന്ന ഒരു കോട്ടയുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്ത് വിശേഷം? ആൾ സ്വതേ ഭീരുവാണ്. ഭീരുവിനെ രക്ഷിക്കാൻ ഒരു കോട്ടയ്ക്കും കഴിയില്ല. അതുപോലെ തന്നെയാണ് മറവിക്കാരുടെ അവസ്ഥ. നിർദോഷവും ജീവിതത്തെ നേരിട്ട് ബാധിക്കാത്തതുമായ ചില മറവികളുണ്ട്. അവ ഇവിടെ പ്രസക്തമല്ല. ഒരിക്കൽ സരോജിനി നായിഡു ഗാന്ധിജിയോട് ചോദിച്ചു അത്രേ, "ബാപ്പുജി, ദൈവം ദരിദ്രന്റെ മുന്നിൽ റൊട്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് മഹത്വാക്യം ആരുടേതാണ്?" ഗാന്ധിജി പറഞ്ഞു, "അറിയില്ല. എന്നാൽ ഇതങ്ങു തന്നെ പറഞ്ഞ വാക്യമാണ്" എന്നായി സരോജിനി നായിഡു. "അതെയോ, എങ്കിൽ ഞാനത് മറന്നു" എന്നായി ഗാന്ധിജി. ദുർവാസാബിന്റെ ശാപം ഏറ്റുവാകാനിടയായ ഒരു സാഹചര്യം ശകുന്തളയ്ക്കുണ്ടായി. മഹർഷിയുടെ സന്ദർശനം ശകുന്തള ശ്രദ്ധിച്ചില്ല. കുപിതനായ മഹർഷി, "നീ എന്റെ വരവറിയാതെ ആരൊരാളെയാണോ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്, അവൻ നിന്നെ മറന്നുപോകട്ടെ" എന്ന് ശപിച്ചു. ആ ശാപം കാരണമത്രേ ദുഷ്യന്ത മഹാരാജാവ് ശകുന്തളയെ മറക്കാനിടയായത്. സമൃദ്ധിയുടെ കാലത്ത് ഓർക്കുന്നതും പതനകാലത്ത് മറക്കുന്നതും മനസാക്ഷിക്ക് നിരക്കാത്തതാണ്. മറവിയില്ലാത്തവന് ശ്രദ്ധയുണ്ടാവും, ശ്രദ്ധയുള്ളവന് വിജയമുണ്ടാകും. ജീവിതത്തിൽ വിജയിക്കാൻ ഒന്നും മറക്കാതിരിക്കുക.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ഒക്ടോബർ 11 ഉള്ളത്. 1899 ഒക്ടോബർ 11 രണ്ടാം ബോയർ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. 1976 ഒക്ടോബർ 11 ചൈനയിലെ മാൽവർ സംഘം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തി ആർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ മുതൽ. സമ്മേളനം ഈ മാസം 29 വരെ. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി CP ജോൺ. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ 13,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരുകൾ മാറിയിട്ടും തമിഴ്നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമുള്ള പ്രതിബദ്ധതയിൽ മാറ്റമുണ്ടായിട്ടില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഈ പദ്ധതികൾ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: This is a historic day for Tamil Nadu. We are inaugurating many completed projects and laying foundations.

0: for new ones. Some will make daily travel easier. Others will strengthen industry and trade. Together, they will create jobs for young people across Tamil Nadu. I congratulate the people of the state on this occasion.
1: സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വെക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ഗതാഗത നിയന്ത്രണങ്ങൾക്കനുസൃതമായി ജനങ്ങളുടെ സുഗമമായ നീക്കം ഉറപ്പാക്കണം. മെട്രോ സേവനങ്ങൾ, ഇന്റർനെറ്റ് എന്നിവ തടസ്സമില്ലാതെ ലഭ്യമാക്കണമെന്നും ഡൽഹിയിലെ ബാരിക്കേഡുകളുടെ വിന്യാസം പുനഃപരിശോധിക്കണമെന്നും പരമോന്നത കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. അതേസമയം കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് അധികൃതർക്കെതിരെ കോടതി അലക്ഷ്യ നടപടികൾ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ച സുപ്രീംകോടതി തുടർ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഭാഗം കേൾക്കുമെന്നും അറിയിച്ചു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. 9 ദിവസമാണ് സമ്മേളനം. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29-ന് സമ്മേളനം അവസാനിക്കും. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ഗതാഗതമന്ത്രി CP ജോൺ റിപ്പോർട്ട് തേടി. ട്രാൻസ്പോർട്ട് കമ്മീഷണർ, റോഡ് സേഫ്റ്റി കമ്മീഷണർ എന്നിവരിൽ നിന്നാണ് റിപ്പോർട്ട് തേടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എറണാകുളം എൻഫോഴ്സ്മെന്റ് RTOയിൽ നിന്ന് റിപ്പോർട്ട് തേടി. അമിതവേഗത്തിലെത്തിയ കാറിടിച്ച് ഇന്ന് പുലർച്ചെയാണ് 3 പേർ മരിച്ചത്. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബാറുകൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകി എക്സൈസ് മന്ത്രി M ലിജു. പ്രതിയായ 19-കാരൻ വിവിധ ബാറുകളിൽ നിന്നായി മദ്യപിച്ചിരുന്നെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നിയമവിരുദ്ധമായി മദ്യം നൽകിയ ബാറുകൾ തിരിച്ചറിഞ്ഞ് അടിയന്തരമായി കേസെടുക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. വനിതകൾക്ക് വേണ്ടി KSFE ആവിഷ്കരിച്ച പിങ്ക് ചെട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ നിർവഹിക്കും. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന പരിപാടിയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ KSFE ഗ്യാരണ്ടി കമ്മീഷൻ 110.04 കോടി രൂപയും മുഖ്യമന്ത്രിക്ക് കൈമാറും. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനുമായാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. ഈ മാസം 17 വരെ സർക്കാർ സ്കൂളുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൌൺസിലിംഗും മാനസികാരോഗ്യ പിന്തുണയും ഉറപ്പാക്കും. തിരുവനന്തപുരം ജില്ലയിൽ ചിക്കൻഗുനിയ രോഗപ്രതിരോധത്തിനായി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്ന രീതി പുനഃസ്ഥാപിക്കുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരോഗ്യ കവചം 2026 ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രം ആരോഗ്യ പ്രവർത്തകർ പോകുന്ന നിലവിലെ രീതി ഒഴിവാക്കി എല്ലാ വീടുകളിലും നേരിട്ടെത്തി പരിശോധനയും ബോധവത്കരണവും ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് മുത്തലാഖ് നിരോധനത്തെക്കുറിച്ചാണ്. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നടപടികളിൽ ഒന്നായിട്ടാണ് മുത്തലാഖ് നിരോധനത്തെ കണക്കാക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ബേളൂർ സബ്സ്റ്റേഷന് ബദൽ വൈദ്യുതി വിതരണത്തിനുള്ള 33 KV ഫീഡറിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കും. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ.
3: കാസർഗോഡ് ജില്ലയിലെ മാവുങ്കാലുള്ള 110 KV സബ്സ്റ്റേഷനിൽ നിന്നുള്ള 33 KV ലൈനിലൂടെയാണ് ബേളൂർ 33 KV സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത്. ഈ ലൈനിന് ബദൽ വൈദ്യുതി വിതരണ സംവിധാനം ഒരുക്കുന്നതിനായി അമ്പലത്തറയിൽ നിന്ന് ബേളൂരിലേക്ക് പുതിയ 33 KV ഫീഡർ നിർമ്മിക്കുന്നതിനുള്ള പ്രവൃത്തി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാർ നൽകിയിട്ടുണ്ട്. ജില്ലയ്ക്ക് പ്രത്യേക ട്രാൻസ്മിഷൻ സർക്കിൾ അനുവദിക്കുന്നത് പദ്ധതികളുടെ ആസൂത്രണത്തിനും നിർവഹണത്തിനും കൂടുതൽ സഹായകരമാകുമെന്നും അധികൃതർ പറഞ്ഞു.
1: തുലാമാസ പൂജയ്ക്ക് ശബരിമല നട തുറക്കുമ്പോൾ അരവണക്ഷാമത്തിന് സാധ്യതയെന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. അരവണ നിർമ്മാണം മറ്റന്നാൾ ആരംഭിക്കും. ഉണക്കലരി ഉൾപ്പെടെ അരവണ നിർമ്മാണത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപശി ഉത്സവത്തിന് കൊടിയേറി. ഈ മാസം 18-ന് വലിയ കാണിക്ക. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന അൽപശി ഉത്സവത്തിനാണ് ഇന്ന് കൊടിയേറിയത്. 9-ാം ദിവസമായ ഈ മാസം 19-ന് രാത്രി സുന്ദരവിലാസം കൊട്ടാരത്തിലാണ് പ്രധാന ചടങ്ങുകളിൽ ഒന്നായ പള്ളിവേട്ട നടക്കുന്നത്. ഈ മാസം 20-ന് ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറാട്ടോടുകൂടിയാണ് ഈ വർഷത്തെ അൽപശി ഉത്സവം സമാപിക്കുന്നത്. ആറാട്ട് ഘോഷയാത്രയോടനുബന്ധിച്ച് ഈ മാസം 20-ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9 മണി വരെ അടച്ചിടും.
1: തിരുവനന്തപുരത്തെ നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര അല്പസമയത്തിനകം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തും. ഉച്ചയോടെ നേമത്തെത്തിയ ഘോഷയാത്രയ്ക്ക് തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ ആചാരപരമായ സ്വീകരണം നൽകിയിരുന്നു. ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. അതേസമയം വിഗ്രഹ ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാത്രി 8 വരെ ഘോഷയാത്ര കടന്നുപോകുന്ന പള്ളിച്ചൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം റോഡിലാണ് നിയന്ത്രണം. വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ടോസ് നേടിയ വിൻഡീസ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇൻഡോറിലാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. 26-ാം വാർഷികത്തോടനുബന്ധിച്ച് BSNL കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയവുമായി ചേർന്ന് തിരുവനന്തപുരത്ത് മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. PMG ജംഗ്ഷന് സമീപത്തുള്ള BSNL കേരള സർക്കിൾ ഓഫീസിൽ നിന്ന് ആരംഭിച്ച 5 കിലോമീറ്റർ മാരത്തണിൽ 600-ഓളം പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വെക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ മുതൽ. സമ്മേളനം ഈ മാസം 29 വരെ. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി CP ജോൺ. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

0: ശാസ്ത്ര കൗതുകം.
1: നിങ്ങൾ പ്രപഞ്ചത്തിലെ മറ്റൊരു നാഗരികതയ്ക്കൊരു കത്തെഴുതണമെന്ന് പറഞ്ഞാൽ അതിൽ എന്തെഴുതും? ഞങ്ങൾ ആരാണ്? എവിടെയാണ് താമസിക്കുന്നത്? ഞങ്ങളുടെ രൂപം എങ്ങനെയാണ്? ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ജീവിവർഗമാണ്. ഇതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെ മറുപടി. ഈ ചോദ്യം വെറും ഭാവനയിൽ മാത്രം ഒതുങ്ങിയിട്ടില്ല. മനുഷ്യരാശി യഥാർത്ഥത്തിൽ അത്തരമൊരു സന്ദേശം ബഹിരാകാശത്തിലേക്ക് അയച്ചിട്ടുണ്ട്. ഒരു തവണ മാത്രമല്ല, രണ്ട് വ്യത്യസ്ത രീതികളിൽ. ഒന്ന്, റേഡിയോ തരംഗങ്ങളിലൂടെ. മറ്റൊന്ന്, സ്വർണ ഫലകത്തിൽ കൊത്തിവെച്ച്. SETI പദ്ധതിയിലൂടെ മനുഷ്യൻ വർഷങ്ങളായി പ്രപഞ്ചത്തിന്റെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില ശാസ്ത്രജ്ഞർ ഒരു ചോദ്യം ചോദിച്ചു, നമ്മൾ മാത്രം കേട്ടാൽ മതിയോ? നമ്മളും സംസാരിക്കേണ്ടതല്ലേ? അങ്ങനെയാണ് മനുഷ്യരാശിയുടെ ആദ്യത്തെ ബഹിരാകാശ സന്ദേശം രൂപം കൊണ്ടത്. 1974 നവംബർ 16 പ്യൂട്ടോറിക്കോയിലെ ഭീമാകാരമായ അരസിബോ റേഡിയോ ടെലിസ്കോപ്പിൽ നിന്ന് മനുഷ്യരാശി ഒരു റേഡിയോ സന്ദേശം ബഹിരാകാശത്തിലേക്ക് അയച്ചു. അതിന്റെ ലക്ഷ്യം M13 എന്ന ഗ്ലോബുലാർ നക്ഷത്ര കൂട്ടമായിരുന്നു. ഭൂമിയിൽ നിന്ന് ഏകദേശം 25,000 പ്രകാശവർഷം അകലെയാണത്. അതുകൊണ്ട് ആ സന്ദേശം അവിടെ എത്താൻ തന്നെ 25,000 വർഷമെടുക്കും. അവിടെ ആരെങ്കിലും അത് സ്വീകരിച്ച് ഉടൻ മറുപടി അയച്ചാലും ആ മറുപടി ഭൂമിയിലെത്താൻ വീണ്ടും 25,000 വർഷം വേണം. അങ്ങനെ ഒരു സംഭാഷണത്തിന് കുറഞ്ഞത് 50,000 വർഷം. പ്രപഞ്ചത്തിന്റെ അളവുകൾ മനസ്സിലാക്കാൻ ഇതിലും വലിയ ഉദാഹരണം വേറെയില്ല. അത് മനുഷ്യ ഭാഷയിൽ എഴുതിയ കത്തായിരുന്നില്ല. ഗണിതവും ശാസ്ത്രവും അടിസ്ഥാനമാക്കിയ ഒരു ബൈനറി കോഡായിരുന്നു. ആകെ 1679 ബിറ്റുകൾ. 1679 എന്ന സംഖ്യ യാദൃശ്ചികമായി തിരഞ്ഞെടുത്തതല്ല. അത് 23×73 എന്ന രണ്ട് അഭാജ്യ സംഖ്യകളുടെ ഗുണന ഫലമാണ്. ശരിയായ രീതിയിൽ ക്രമീകരിച്ചാൽ അതിലൊരു ചിത്രം രൂപപ്പെടും. ആ ചിത്രത്തിൽ മനുഷ്യരാശി സ്വയം പരിചയപ്പെടുത്തി. 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ, DNA അടിസ്ഥാന ഘടന, മനുഷ്യ ശരീരത്തിന്റെ രൂപരേഖ, മനുഷ്യന്റെ ശരാശരി ഉയരം, ഭൂമിയിലെ ജനസംഖ്യ, സൗരയൂഥത്തിന്റെ ചിത്രം, ഭൂമിയുടെ സ്ഥാനം, സന്ദേശം അയച്ച അരസിബോ ടെലിസ്കോപ്പിന്റെ രൂപരേഖ എന്നിവയായിരുന്നു അതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇത് മനുഷ്യരാശിയുടെ ആദ്യത്തെ കോസ്മിക് വിസിറ്റിംഗ് കാർഡായിരുന്നു. ഒരു രസകരമായ കാര്യമുണ്ട്. അരസിബോ സന്ദേശം അയച്ചത് യഥാർത്ഥത്തിൽ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നില്ല. അത് പ്രധാനമായും അരസിബോ ടെലിസ്കോപ്പിന്റെ നവീകരണം ആഘോഷിക്കാൻ നടത്തിയ ഒരു ശാസ്ത്രീയ പ്രദർശനമായിരുന്നു. എന്നാൽ അതിന് വലിയൊരു പ്രതീകാത്മക മൂല്യമുണ്ടായിരുന്നു. മനുഷ്യരാശി ആദ്യമായി പ്രപഞ്ചത്തോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെയുണ്ട്. 3 വർഷങ്ങൾക്ക് ശേഷം 1977 മനുഷ്യരാശി മറ്റൊരു അത്ഭുതകരമായ ദൗത്യം ആരംഭിച്ചു. Voyager 1, Voyager 2 എന്നീ പേടകങ്ങൾ. ഗ്രഹങ്ങളെ പഠിക്കാനായിരുന്നു അവയുടെ പ്രധാന ലക്ഷ്യം. പക്ഷേ ശാസ്ത്രജ്ഞനായ കാൾ സാഗൻ ഒരു പുതിയ ആശയം മുന്നോട്ട് വെച്ചു. ഈ പേടകങ്ങൾ ഒരിക്കലെങ്കിലും അന്യഗ്രഹ നാഗരികതയുടെ കയ്യിലെത്തിയാൽ അങ്ങനെയാണ് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സന്ദേശം രൂപം കൊണ്ടത്. ഓരോ വോയേജറിലും സ്വർണം പൂശിയ ഒരു ചെമ്പ് ഫലകം ഘടിപ്പിച്ചു. ഇതാണ് വോയേജർ ഗോൾഡൻ റെക്കോർഡ്. ഇതൊരു സംഗീത ആൽബമല്ല, ഒരു ശാസ്ത്ര പുസ്തകവുമല്ല, ഇത് ഭൂമിയുടെ ആത്മകഥയാണ്. ഗോൾഡൻ റെക്കോർഡിൽ ഉൾപ്പെടുത്തിയിരുന്നത് 55 ഭാഷകളിലെ അഭിവാദ്യങ്ങൾ, കുഞ്ഞിന്റെ കരച്ചിൽ, മനുഷ്യന്റെ ചിരി, മഴയുടെ ശബ്ദം, കടലിന്റെ തിരമാലകൾ, കാറ്റിന്റെ ശബ്ദം, പക്ഷികളുടെ പാട്ട്, തിമിംഗലങ്ങളുടെ ആശയവിനിമയം, മൊസാഡ്, ബിധോവൻ, ബാച്ച് തുടങ്ങിയ സംഗീതജ്ഞരുടെ കൃതികൾ, ഇന്ത്യയിൽ നിന്നുള്ള ശാസ്ത്രീയ സംഗീതത്തിന്റെ ഭാഗങ്ങൾ, ഭൂമിയിലെ ജീവജാലങ്ങളുടെയും മനുഷ്യരുടെയും ചിത്രങ്ങൾ, DNA കുറിച്ചുള്ള വിവരങ്ങൾ, സൗരയൂഥത്തിന്റെ ഭൂപടം എന്നിവയായിരുന്നു. അത് വായിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും അതിൽ കൊത്തിവെച്ചിരുന്നു. സത്യത്തിൽ ഒരു പക്ഷേ ആരും കണ്ടെത്തില്ല. Voyager 1 ഇപ്പോൾ നക്ഷത്രങ്ങൾക്കിടയിലെ ബഹിരാകാശത്തിലൂടെ മണിക്കൂറിൽ ഏകദേശം 60,000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും അത് മറ്റൊരു നക്ഷത്രത്തിന്റെ സമീപത്തെത്തണമെന്നില്ല. എന്നിട്ടും മനുഷ്യൻ ആ സന്ദേശം അയച്ചു. എന്തുകൊണ്ട്? കാരണം ചില സന്ദേശങ്ങൾ മറുപടി ലഭിക്കാനല്ല, നമ്മൾ ആരാണെന്ന് പറയാനാണ്. ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയ കാൾ സാഗൻ പറഞ്ഞ ഒരു ആശയം ഇന്നും മനസ്സിനെ സ്പർശിക്കുന്നു. ഈ റെക്കോർഡ് ഒരിക്കലും ആരും കണ്ടെത്താതിരിക്കാം. പക്ഷേ മനുഷ്യരാശി പ്രപഞ്ചത്തിൽ സ്വന്തം സാന്നിധ്യം രേഖപ്പെടുത്താൻ ശ്രമിച്ചു എന്നത് തന്നെ വലിയ കാര്യമാണ്. അത് അന്യഗ്രഹ ജീവികൾക്കുള്ള സന്ദേശം മാത്രമല്ല, ഭാവിയിലെ മനുഷ്യർക്കുള്ള സന്ദേശം കൂടിയാണ്. നമ്മൾ ഇന്നും പ്രപഞ്ചത്തിൽ നിന്ന് ഒരു മറുപടിക്കായി കാത്തിരിക്കുകയാണ്. പക്ഷേ കാത്തിരിപ്പ് തുടങ്ങുന്നതിന് മുൻപ് മനുഷ്യരാശി ഒരു ചെറിയ മര്യാദ കാണിച്ചു. ആദ്യം സ്വയം പരിചയപ്പെടുത്തി. ഒരുപക്ഷെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഏതോ അന്യഗ്രഹത്തിലെ ഒരു ശാസ്ത്രജ്ഞൻ ഒരു പഴയ പേടകത്തെ കണ്ടെത്തിയേക്കാം. അതിനുള്ളിലെ സ്വർണഫലകം തുറന്ന് ഭൂമി എന്ന ചെറിയ ഗ്രഹത്തിലെ ഒരു കുഞ്ഞിന്റെ കരച്ചിലും ഒരു അമ്മയുടെ അഭിവാദ്യവും മനുഷ്യന്റെ സംഗീതവും ആദ്യമായി കേട്ടേക്കാം. ആ ദിവസം ഒരിക്കലും വന്നില്ലെങ്കിലും ഈ സന്ദേശങ്ങൾ ഒരു സത്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രപഞ്ചത്തിന്റെ അനന്തമായ നിശബ്ദതയിൽ മനുഷ്യൻ ഒരിക്കൽ തന്റെ ശബ്ദമുയർത്തിയിരുന്നു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: മാനസികമായ മുറിവുകൾ കാലമുണക്കം എന്ന പഴയ ധാരണയെ തിരുത്തിക്കൊണ്ട് സജീവമായ ഇടപെടലുകളിലൂടെയും പുതിയ അനുഭവങ്ങളിലൂടെയും മാത്രമേ നാഡീവ്യൂഹത്തെ പുനഃക്രമീകരിക്കാൻ സാധിക്കൂ എന്ന് ആധുനിക മനഃശാസ്ത്രം അടിവരയിടുന്നു. ന്യൂറോപ്ലാസ്റ്റിസിറ്റി, എക്സ്പീരിയൻസ്ഡ് ഡിപ്പെൻഡന്റ് പ്ലാസ്റ്റിസിറ്റി തുടങ്ങിയ ശാസ്ത്രീയ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ പഠനങ്ങൾ. കാലം എല്ലാ മുറിവുകളും ഉണക്കും എന്നൊരു ചെറിയ ഓർമ്മകളോ ഇല്ലാതാവില്ല. നമ്മുടെ നാഡീവ്യൂഹം അഥവാ നെർവസ് സിസ്റ്റം പഴയ മുറിവുകളെ ഒരു പാഠമായി സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. ഈ പാഠങ്ങൾ നമ്മെ എപ്പോഴും അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കും. ഇതിനെ മറികടക്കണമെങ്കിൽ കാലത്തിന് വിട്ടുകൊടുക്കുന്നതിന് പകരം നമ്മുടെ നാഡീവ്യൂഹത്തെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. സുരക്ഷിതത്വത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പുതിയ അനുഭവങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ മാത്രമേ തലച്ചോറിലെ പഴയ ഭയത്തിന്റെ പാതകൾ മായുകയും പുതിയ പ്രകാശമുള്ള പാതകൾ തെളിയുകയും ചെയ്യുകയുള്ളൂ.

0: ഒരു വലിയ ആഘാതം അഥവാ ട്രോമ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരം എപ്പോഴും ജാഗ്രതയിലായിരിക്കും. എവിടെ നിന്നാണ് അടുത്ത അപകടം വരിക എന്ന് ഭയന്ന് വിറച്ചിരിക്കുന്ന ഒരു കാവൽക്കാരനെ പോലെയാണ് അപ്പോൾ നമ്മുടെ മനസ്സ്. ഇതിനെ ഹൈപ്പർ വിജിലൻസ് എന്ന് വിളിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന് പുറത്തുകിടക്കാൻ നിഷ്ക്രിയമായി കാത്തിരിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷമേ ചെയ്യൂ. കാരണം പഴയ ഭയത്തിന്റെ പാതകളെ തലച്ചോർ വീണ്ടും വീണ്ടും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതിന് വിപരീതമായി ലോകം സുരക്ഷിതമാണെന്ന് തലച്ചോറിന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നാം ബോധപൂർവം തേടിപ്പോകണം. ഭയത്തിനു പകരം സുരക്ഷിതത്വം അനുഭവപ്പെടുന്ന ഓരോ നിമിഷവും നമ്മുടെ നാഡീവ്യൂഹത്തിന് ലഭിക്കുന്ന ഓരോ സന്ദേശമാണ്. ആ സന്ദേശങ്ങൾ പഴയ മുറിവുകളെ മായ്ക്കാൻ ശേഷിയുള്ള ഔഷധങ്ങളായി മാറും. നമ്മുടെ നാഡീവ്യൂഹം പഠിക്കുന്നത് അനുഭവങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പുതിയ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നത് രോഗമുക്തിയെ വേഗത്തിലാക്കും. നല്ല സൗഹൃദങ്ങൾക്കിടയിൽ സമയം ചെലവഴിക്കുന്നതും സംഗീതമോ ചിത്രകലയോ പോലുള്ള സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും തലച്ചോറിൽ പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കും. ശാരീരികമായ ചലനങ്ങളും ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. യോഗയോ നടത്തമോ പോലുള്ള വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ശാന്തമാവുകയും അത് മനസ്സിന് സുരക്ഷിതത്വത്തിന്റെ സിഗ്നലുകൾ നൽകുകയും ചെയ്യുന്നു. പഴയ ആഘാതങ്ങൾ നമ്മൾ നിന്ന് കവർന്നെടുത്ത നിയന്ത്രണബോധം തിരികെ പിടിക്കാൻ ഇത്തരം ചെറിയ ചുവടുവയ്പ്പുകൾ അത്യാവശ്യമാണ്. തനിക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന ബോധം തലച്ചോറിലെ ചിന്താകേന്ദ്രങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നു. മാനസികമായ വളർച്ചയും അതിജീവനശേഷിയും കെട്ടിപ്പടുക്കുന്നത് വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ്. എന്നാൽ ഈ വെല്ലുവിളികൾ നമുക്ക് താങ്ങാൻ കഴിയുന്നവയായിരിക്കണം. ലളിതമായ കാര്യങ്ങളിൽ വിജയം കൈവരിക്കുമ്പോൾ തലച്ചോറിൽ സന്തോഷത്തിന്റെ രാസവസ്തുവായ ഡോപമിൻ സ്രവിക്കപ്പെടുന്നു. ഇത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും വലിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഓരോ പുതിയ വിജയവും നമ്മുടെ നാഡീവ്യൂഹത്തോട് പറയുന്നത് നീ പഴയ വ്യക്തിയല്ല, നിനക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നാണ്. ഇത്തരത്തിൽ തലച്ചോറിനെ പുതിയ യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിക്കുന്നത് വഴി സ്ട്രെസ് ഹോർമോണുകളുടെ അളവ് കുറയ്ക്കാനും വൈകാരികമായ സന്തുലിതാവസ്ഥ തിരികെ പിടിക്കാനും നമുക്ക് സാധിക്കും. രോഗമുക്തി എന്നത് ഒരു നിശ്ചിത ലക്ഷ്യസ്ഥാനമല്ല, മറിച്ച് ഓരോ ദിവസവും നാം നടത്തുന്ന പ്രയാണമാണ് എന്നതാണ്. പഴയ മുറിവുകൾ മായ്ക്കാനുള്ള താക്കോൽ നമ്മുടെ പ്രവൃത്തികളിലാണിരിക്കുന്നത്. ഭയത്തിനു പകരം ധൈര്യത്തെയും ഒറ്റപ്പെടലിന് പകരം സ്നേഹത്തെയും നാം ബോധപൂർവം തിരഞ്ഞെടുക്കണം. തലച്ചോറിന് സ്വയം മാറാൻ കഴിയുമെന്ന ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ ഓരോ മനുഷ്യനും നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്. നിഷ്ക്രിയമായ കാത്തിരിപ്പല്ല, മറിച്ച് ക്രിയാത്മകമായ ചുവടുവയ്പ്പുകളാണ് നമ്മുടെ യഥാർത്ഥ മോചനത്തിലേക്ക് നയിക്കുന്നത്. നമ്മുടെ മനസ്സിനെ പുനഃക്രമീകരിക്കാനും മനോഹരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനുമുള്ള കരുത്ത് നമുക്ക് ഓരോരുത്തർക്കുമുള്ളിലുണ്ട്. ആ കരുത്തിനെ തിരിച്ചറിഞ്ഞ് പുതിയ അനുഭവങ്ങളിലേക്ക് നമുക്ക് വാതിൽ തുറക്കാം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണ സായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2.

0: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
1: ബയോസ്കോപ്പിൽ ഇന്നാദ്യം ഒരു മുറൈ വന്ത് പാർത്തായ എന്ന ചിത്രത്തിനു വേണ്ടി വിനു തോമസ് സംഗീതം നൽകി അഭിലാഷ് ശ്രീധരൻ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം നജീം അർഷാദ്, സംഗീത ശ്രീകാന്ത്.

ചിത്രം റോബിൻഹുഡ്. സംഗീതം എം ജയചന്ദ്രൻ. രചന കൈതപ്രം. ആലാപനം വിജയ് യേശുദാസ്, ശ്വേതാമോഹൻ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഭാവി വെല്ലുവിളികൾക്ക് മികച്ച പ്രതിവിധികളേകാൻ രാജ്യത്തെ യുവതയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മസ്തിഷ്ക പഠനത്തിനായുള്ള ബ്രെയിൻ സെന്റർ തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ സ്വതന്ത്രമായ സഞ്ചാരം ഉറപ്പാക്കണമെന്നും സമാധാനപരമായ ഒത്തുചേരലുകൾ തടയരുതെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സഭാ സമ്മേളനം ഈ മാസം 29 വരെ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട 50 പേരെ രക്ഷപ്പെടുത്തി. ഇന്ത്യയുടെ അതിർത്തി ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടി തീരത്ത് ബോട്ട് മറിഞ്ഞ് കുട്ടികളുൾപ്പെടെ 109 മരണം. 116 പേരെ കാണാതായി. റൈഫിൾ ആൻഡ് പിസ്റ്റൾ ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യയുടെ ഉദയ്വീർ സിദ്ധുവിന് സ്വർണം. വാർത്തകൾ വിശദമായി. ഭാവിയിലെ വെല്ലുവിളികൾക്ക് മികച്ച പരിഹാരങ്ങൾ നൽകാൻ രാജ്യത്തെ യുവതയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെന്നൈയിൽ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിൽ യുവജനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടു. മസ്തിഷ്ക പഠനത്തിനായുള്ള സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്റർ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ചെന്നൈ മെട്രോ 2nd ഘട്ടത്തിലെ 4th ഇടനാഴിയിൽ 15 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൂനമല്ലി വടപളനി പാതയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങൾ മുതൽ മെട്രോ വരെയുള്ള തമിഴ്നാട്ടിലെ അനുഭവങ്ങൾ ആധുനിക ഇന്ത്യയുടെ ചൈതന്യം പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: മന്ദിർ സെ മെട്രോ തക് തമിഴ്നാടു കെ ഈ അനുഭവ് യഹി ആജ് കെ ഭാരത് കി സ്പിരിറ്റ് ഹൈ. ഭാരത് അപ്നി സാംസ്കൃതിക് ശക്തി സെ പ്രേരണ ലേതാ ഹൈ, വിജ്ഞാൻ കി പ്രഗതി സെ ആഗെ ബഡ്താ ഹൈ ഔർ ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജരിയെ നയ അവസരോ കാ നിർമ്മാണ കർ റഹാ ഹൈ. ഹമാരി വിരാസത് ഔർ ഭവിഷ്യ കി ഹമാരി ആകാംക്ഷയെ സാത് സാത് ആഗെ ബഡ് റഹി ഹൈ.
0: സമാധാനപരമായി ഒത്തുചേരുന്നവരെ തടഞ്ഞുവെക്കരുതെന്നും സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. മെട്രോ സർവീസുകളും ഇന്റർനെറ്റ് സേവനങ്ങളും തടസ്സമില്ലാതെ ലഭ്യമാക്കണം. ഡൽഹിയിലെ ബാരിക്കേഡ് ക്രമീകരണങ്ങൾ പുനഃപരിശോധിക്കണം. അഭിഭാഷകരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തരുതെന്നും കോടതി നിർദ്ദേശിച്ചു. CJP മുൻപ് നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാത്തതും ഡൽഹിയിൽ നിലവിലുള്ള സുരക്ഷാ ക്രമസമാധാന നില കണക്കിലെടുത്തുമാണ് ജന്തർ മന്ദറിൽ ധർണയ്ക്ക് അനുമതി നിഷേധിച്ചതെന്ന് ഡൽഹി DCP നേഹ യാദവ്. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയുടെ മുത്തശ്ശിയുടെ നിര്യാണത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചയുടൻ ഉദ്യോഗസ്ഥർ അത് അറിയിച്ചിരുന്നു. മാതാപിതാക്കളോട് സംസാരിക്കാൻ അനുമതി നൽകിയെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയാണ് ഉണ്ടായതെന്നും DCP വ്യക്തമാക്കി. ജന്തർ മന്ദർ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാൻ ജനങ്ങൾ ട്രെയിനുകളുടെ മുകളിൽ കയറി ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. തെറ്റായ പ്രചാരണങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് പത്മ പുരസ്കാര പ്രക്രിയ സുതാര്യവും ജനാധിപത്യപരവുമാക്കാൻ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ്.
2: 2014 ശേഷം പത്മ പുരസ്കാരങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിപുലമായ മാറ്റങ്ങൾ വരുത്തി, കൂടുതൽ ലളിതമാക്കി. രാജ്യത്തെ ഏതൊരു പൌരനും അർഹനായ ഏത് വ്യക്തിയെയും നാമനിർദ്ദേശം ചെയ്യാം. മാത്രമല്ല സ്വയം നാമനിർദ്ദേശം ചെയ്യാനും അവസരമുണ്ട്. ഈ പരിഷ്കാരങ്ങൾ പത്മ പുരസ്കാരത്തെ ജനകീയ പുരസ്കാരമാക്കി മാറ്റിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ അഭിപ്രായപ്പെട്ടു. സർക്കാരിന്റെ ശ്രമങ്ങളെ പത്മശ്രീ ജേതാക്കളായ മാലിനി അവസ്ഥി, മംഗള കപൂർ എന്നിവർ പ്രശംസിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് നാളെ തുടക്കമാകും. പൂജാ അവധിയടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. ഈ മാസം 29 സമ്മേളനം അവസാനിക്കും. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായ ഏകദേശം 50 പേരെ രക്ഷപ്പെടുത്തി. ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട്. ഗോർഖ ജില്ലയിൽ ബുധി ഗണ്ഡകി നദിയിലാണ് ഇന്ന് പുലർച്ചെ മിന്നൽ പ്രളയമുണ്ടായത്. 30-ലധികം വീടുകളും പാലങ്ങളും ഒഴുകിപ്പോയി. ജലവൈദ്യുത പദ്ധതികൾക്ക് നാശനഷ്ടം സംഭവിച്ചു. നേപ്പാൾ മിന്നൽ പ്രളയത്തെ തുടർന്ന് ബീഹാറിലെ അതിർത്തി ജില്ലയായ പശ്ചിമ ചമ്പാരനിൽ ജാഗ്രത ശക്തമാക്കി. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി താഴ്ന്ന പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടി തീരത്ത് ബോട്ട് മറിഞ്ഞ് 15 കുട്ടികൾ ഉൾപ്പെടെ 109 പേർ മരിച്ചു. 116 പേരെ കാണാതായി. രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടനയായ IOM അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സാമൂഹ്യ പരിഷ്കർത്താവ് നാനാജി ദേശ്മുഖിന്റെയും സ്വാതന്ത്ര്യസമര സേനാനി ലോക്നായക് ജയപ്രകാശ് നാരായണന്റെയും ജന്മവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇരുവരുടെയും ആശയങ്ങളും പൊതുസേവനത്തോടുള്ള സമർപ്പണവും രാജ്യത്തിന് എന്നും പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. നവരാത്രി ആഘോഷങ്ങൾക്ക് രാജ്യത്തുടനീളം ഭക്തി നിർഭരമായ തുടക്കം. ഉമാ ആഗമനി ചടങ്ങോടെയാണ് ദുർഗാപൂജ ആഘോഷങ്ങൾ പശ്ചിമബംഗാളിൽ ആരംഭിച്ചത്. കേരളത്തിലും വിവിധയിടങ്ങളിൽ നവരാത്രി ആഘോഷ ഒരുക്കങ്ങൾ പൂർത്തിയായി. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തിന് കൊടിയേറി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന അൽപ്പശി ഉത്സവത്തിനാണ് ഇന്ന് കൊടിയേറിയത്. ഈ മാസം 18 വലിയ കാണിക്ക. 9-ാം ദിവസമായ ഈ മാസം 19 രാത്രി സുന്ദരവിലാസം കൊട്ടാരത്തിലാണ് പ്രധാന ചടങ്ങുകളിൽ ഒന്നായ പള്ളിവേട്ട നടക്കുന്നത്. പള്ളിവേട്ടയ്ക്ക് ശേഷം ഈ മാസം 20 ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറാട്ടോടുകൂടിയാണ് ഈ വർഷത്തെ അൽപ്പശി ഉത്സവം സമാപിക്കുന്നത്. ആറാട്ട് ഘോഷയാത്രയോടനുബന്ധിച്ച് ഈ മാസം 20 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം 5 മണിക്കൂർ അടച്ചിടും.
0: ഈജിപ്തിൽ നടക്കുന്ന ISSF റൈഫിൾ ആൻഡ് പിസ്റ്റൾ ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യയുടെ ഉദയവീർ സിദ്ധുവിന് സ്വർണം. ഈ മാസം 16 വരെ നീളുന്ന ടൂർണമെന്റിൽ 24 ഇന്ത്യൻ സംഘമാണ് പങ്കെടുക്കുന്നത്. പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ടോസ് നേടിയ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ ബാറ്റിംഗിനയച്ചു. ഇൻഡോറിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. ഇന്റർ കാശിയെ 2-0 തോൽപ്പിച്ചത്. ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റി മത്സരം ഗോവയിൽ പുരോഗമിക്കുന്നു. ഇന്ത്യൻ റെയിൽവേയിൽ 3548 ബിരുദതല തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ചീഫ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൌണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നീ 4 തസ്തികകളിലേക്കാണ് നിയമനം. അടുത്ത മാസം 6 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ മന്ത്രി CP ജോൺ ഗതാഗത കമ്മീഷണറോട് റിപ്പോർട്ട് തേടി. അമിത വേഗതയിലെത്തിയ കാറിടിച്ച് ഇന്ന് പുലർച്ചെയാണ് 3 പേർ മരിച്ചത്. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബാറുകൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകി എക്സൈസ് മന്ത്രി M ലിജു. പ്രതിയായ 19-കാരൻ വിവിധ ബാറുകളിൽ നിന്ന് മദ്യപിച്ചിരുന്നെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കേരളത്തിൽ മദ്യം വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 23 വയസ്സായിരിക്കെ 19-കാരന് മദ്യം നൽകിയെന്ന കണ്ടെത്തലാണ് ബാറുകൾക്കെതിരായ നടപടിക്ക് കാരണം. മറ്റന്നാൾ വരെ മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, ഝാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും സമാനമായ കാലാവസ്ഥയാണ്. സൌദി അറേബ്യയിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേർക്കുണ്ടായ തുടർച്ചയായ ഹൂതി ആക്രമണത്തെ അപലപിച്ച ഇന്ത്യ. ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. 300-ലധികം പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചു. ഹൂതികൾക്കെതിരായ നടപടികളിൽ പങ്കാളിയാവുന്ന കാര്യം പരിഗണനയിലാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യുക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് താൽപര്യമുള്ളതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുടിനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ട്രംപിന്റെ പ്രതികരണം. എന്നാൽ വിഷയത്തിൽ UK പ്രധാനമന്ത്രി ആന്റി ബേൺഹാം യുക്രൈന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യ UK ഉഭയകക്ഷി സമുദ്രാഭ്യാസമായ കൊങ്കൺ 26 പങ്കെടുക്കുന്നതിനായി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS തൃശൂൽ ബ്രിട്ടനിലെത്തി. 2 ഘട്ടങ്ങളിലായി പ്ലൈമൌത്ത് തീരത്താണ് അഭ്യാസം നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാവി വെല്ലുവിളികൾക്ക് മികച്ച പ്രതിവിധികളേകാൻ രാജ്യത്തെ യുവതയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മസ്തിഷ്ക പഠനത്തിനായുള്ള ബ്രെയിൻ സെന്റർ തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ സ്വതന്ത്രമായ സഞ്ചാരം ഉറപ്പാക്കണമെന്നും സമാധാനപരമായ ഒത്തുചേരലുകൾ തടയരുതെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് നാളെ തുടക്കമാകും സഭാ സമ്മേളനം ഈ മാസം 29 വരെ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട 50 പേരെ രക്ഷപ്പെടുത്തി. ഇന്ത്യയുടെ അതിർത്തി ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടി തീരത്ത് ബോട്ട് മറിഞ്ഞ് കുട്ടികൾ ഉൾപ്പെടെ 109 മരണം, 116 പേരെ കാണാതായി. റൈഫിൾ ആൻഡ് പിസ്റ്റൾ ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യയുടെ ഉദയവീർ സിദ്ധുവിന് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

ബയോസ്കോപ്പിലിനി മുല്ല എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകി. വയലാർ ശരത്ചന്ദ്രവർമ്മ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം വി ശ്രീകുമാർ, സുജാത മോഹൻ.

ചിത്രം ചോക്ലേറ്റ്. സംഗീതം അലക്സ് പോൾ. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ. ആലാപനം ഷഹബാസമൻ.

ജൂലൈ 4 എന്ന ചിത്രത്തിനു വേണ്ടി വിനി ശ്രീനിവാസൻ ആലപിച്ച ഗാനം കേൾക്കാം. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേ പച്ചൻ.

കൈതപ്രം രചന നിർവഹിച്ച് ദീപക് ദേവ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം ശങ്കർ മഹാദേവൻ. ചിത്രം പുതിയ മുഖം.

ചിത്രം മഹാസമുദ്രം. സംഗീതം എം ജയചന്ദ്രൻ. രചന കൈതപ്രം. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിലിനി കാര്യസ്ഥൻ എന്ന ചിത്രത്തിന് വേണ്ടി ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി. കൈതപ്രം രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം സുബിൻ, ഡൽഹി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽ.ആർ. മധുജൻ. മാറനല്ലൂർ കൃഷിഭവൻ കേരഗ്രാമം പദ്ധതി പ്രകാരം തെങ്ങിന് മരുന്ന് തളിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കേരഗ്രാമം പദ്ധതി പ്രകാരം ഇതിനകം അപേക്ഷ തന്നിട്ടുള്ളവർക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കൂ. ഒരു തെങ്ങിന് 60 രൂപ വച്ച് ഗുണഭോക്തൃവിഹിതം അടയ്ക്കണം. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന സമ്പന്ന മാലിന്യം എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഒക്ടോബർ 13 ആരംഭിക്കും. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒക്ടോബർ 23 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഒക്ടോബർ 13 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0487-2435-856, 8547-837-7256 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നാളികേര വികസന ബോർഡ് ഏർപ്പെടുത്തിയ ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച കർഷകർ, മികച്ച ശാസ്ത്രജ്ഞർ, ഗവേഷകർ, മികച്ച സംരംഭകർ എന്നിവർക്കാണ് പുരസ്കാരം നൽകുന്നത്. നവംബർ മാസത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാളികേര സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അപേക്ഷകൾ ഒക്ടോബർ 15 സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് നാളികേര വികസന ബോർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാം. coconutboard.gov.in എന്ന വെബ്സൈറ്റിലാണ് വിവരങ്ങൾ ലഭ്യമാവുക. വിശദവിവരങ്ങൾക്ക് 0484-2675-2377-2677-267 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഒക്ടോബർ 12 കോഴി, താറാവ്, കാട എന്നിവയുടെ ശാസ്ത്രീയ പരിശീലനം എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 500 രൂപ. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ 9400-483-754 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഒക്ടോബർ 14 മുതൽ 16 വരെ സൂക്ഷ്മ ജലസേചനവും ലാൻഡ്സ്കേപ്പിംഗും എന്ന വിഷയത്തിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1500 രൂപ. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഒക്ടോബർ 12 മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400-483-754 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് ടേക്ക് ഓഫ് എന്ന മലയാള ചലച്ചിത്രത്തിലെ സമീറ എന്ന കഥാപാത്രത്തെക്കുറിച്ച് കേൾക്കാം. ജീർണിച്ച ആശയങ്ങളുമായി ചടഞ്ഞുകൂടിയിരുന്ന യാഥാസ്ഥിതികരെ വിപ്ലവകരമായ ആശയങ്ങൾ കൊണ്ട് നേരിടാൻ കഴിഞ്ഞ കഥാപാത്രം എന്ന നിലയ്ക്കാണ് ടേക്ക് ഓഫ് എന്ന ചിത്രത്തിലെ സമീറ ശ്രദ്ധ നേടുന്നത്. മഹേഷ് നാരായണന്റെ തൂലികയിൽ പിറന്ന അതിശക്തമായ കഥാപാത്രം, താൻ ഉൾപ്പെടുന്ന സമുദായത്തിന്റെ പരിമിതമായ സങ്കല്പങ്ങൾക്കപ്പുറം സാഹസികമായി കടന്നുപോകാനും ഒരു കൂട്ടം ആളുകളുടെ രക്ഷകയാകാനും സമീറയ്ക്ക് കഴിയുന്നു. അങ്ങനെ അവൾക്ക് കഴിയുന്നത് സാമുദായിക പ്രശ്നങ്ങളെയും സ്വകാര്യ വേദനകളെയും മാറ്റിവച്ചതുകൊണ്ടാണ്. ഒപ്പം സ്വകാര്യമായ ദുഃഖങ്ങളും ദുരന്തങ്ങളുമെല്ലാം മനുഷ്യ യാഥാർത്ഥ്യമെന്തെന്നറിയുവാനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി മാറുന്നു. ജീവിതത്തിലെ അപരിചിത ഭാവങ്ങളും വിഷമസന്ധികളും രഹസ്യ യാഥാർത്ഥ്യങ്ങളും ദാർശനികമായ അവബോധത്തോടെയാണ് ടേക്ക് ഓഫ് എന്ന സിനിമ അവതരിപ്പിക്കുന്നത്. കിടപ്പാടം പണയപ്പെടുത്തി നഴ്സിംഗ് പഠിച്ച പെൺകുട്ടികൾ, മനുഷ്യർക്ക് താമസിക്കാൻ പറ്റിയ ഇടമല്ല ഇറാഖ് എന്നറിഞ്ഞുവെച്ചുകൊണ്ട് തന്നെയാണ് അവർ അവിടേക്ക് ജോലിക്ക് പോകുന്നത്. നാട്ടിലേക്കാൾ നാലിരട്ടി ശമ്പളം കിട്ടുമെന്ന ഒറ്റ കാര്യമാണ് അവരെ പ്രവാസികളാക്കാൻ പ്രേരിപ്പിക്കുന്നത്.

ഇറാഖിലേക്ക് പോകുന്നതിനു മുൻപ് സമീറ ഷഹീദ് എന്ന ചെറുപ്പക്കാരനെ വിവാഹം ചെയ്തു. അതിനു മുൻപ് അവൾ വിവാഹം ചെയ്ത ഭർത്താവിനെയും കുട്ടിയെയും അവൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. എഡ്യൂക്കേഷൻ ലോൺ തിരിച്ചടയ്ക്കാൻ അവൾക്ക് സ്വന്തം നാട്ടിൽ ജോലിക്ക് പോകണമായിരുന്നു. അതിന്റെ പേരിലാണ് ആ വിവാഹബന്ധം അവസാനിപ്പിക്കേണ്ടതായി വന്നത്. ജീവിത പ്രാരാബ്ധങ്ങൾ കാരണം അവൾ ഇറാഖിലേക്ക് പോകാൻ നിർബന്ധിക്കപ്പെടുന്നു. പക്ഷേ അവൾ ഗർഭിണിയാകുന്നു. കുഞ്ഞിനെ ഒഴിവാക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഷഹീദ് അതിന് സമ്മതിക്കുന്നില്ല. ഷഹീദിനൊപ്പം അവൾ ഇറാഖിലെത്തുമ്പോൾ സംഭവിക്കുന്നത് ആദ്യ ഭർത്താവ് കുട്ടിയെ അവളെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. മകന്റെ മുന്നിൽ താൻ ഗർഭിണിയാണെന്നും ഷഹീദ് തന്റെ ഇപ്പോഴത്തെ ഭർത്താവാണെന്നുമുള്ള കാര്യവും മറച്ചുവെക്കാൻ സമീറ ഏറെ ബുദ്ധിമുട്ടുന്നു. അവർ ഇറാഖിൽ ടിർക്കി എന്ന സ്ഥലത്ത് ഇറങ്ങിയതു മുതൽ സ്ഫോടനങ്ങളുടെ പരമ്പര തന്നെയായിരുന്നു. പരിക്കേറ്റവരെ പരിചരിക്കുന്ന കാര്യത്തിൽ സമീറയും ഷഹീദും ഏറെ ശ്രദ്ധ കാണിച്ചു. അവരുടെ പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റൽ നടത്തിപ്പുകാരായ ഡോക്ടർ ദമ്പതികളെ ഏറെ ആകർഷിച്ചു.

0: അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരെ മൊസൂൾ എന്ന നഗരത്തിലെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞുപോയ ഷഹീദും കൂട്ടരും IS ഭീകരരുടെ പിടിയിലാവുന്നു. മൊസൂൾ നഗരം ഭീകരർ പിടിച്ചെടുത്തു. വാർത്ത TVയിൽ കണ്ട സമീറ ഷഹീദിനെ രക്ഷിക്കാൻ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുന്നു. അവിടെ ചെന്ന് ബഹളം വച്ച സമീറയോട് മലയാളിയായ ഉദ്യോഗസ്ഥൻ മനോജ് പറഞ്ഞു, നേരെ ചെന്ന് രക്ഷിക്കാൻ ഇത് ഇന്ത്യയല്ല, ഇവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവിടെ നിന്ന് പോകാൻ കൂട്ടാക്കാത്തത് നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. ക്ലോസ് ചെയ്തിട്ട് പോകാൻ ഇന്ത്യ ഗവൺമെന്റിന്റെ ഓർഡറുണ്ട്. നാട്ടിൽ വേറെ ജോലി കിട്ടാഞ്ഞിട്ടല്ലോ, എന്തു കണ്ടിട്ടാണ് പോകാതെ നിൽക്കുന്നത്?
1: ഇവരെല്ലാം നിങ്ങളെപ്പോലെ ഓരോരോ പ്രോബ്ലംസ് ആയിട്ട് ഇവിടെ എത്തിയവരാണ്. ഇവരിൽ പലരെ ആളുകളൊന്നും ജീവിച്ചിരിപ്പില്ല. ബോഡി പോലും വിട്ടുകിട്ടാൻ വേണ്ടി ഞങ്ങൾ പാടുപെടുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ഹസ്ബൻഡ് മാത്രമല്ല ഞങ്ങളുടെ പ്രയോറിറ്റി.
2: രക്ഷിക്കാൻ വേണ്ടി മരിക്കുന്നവരെ കാത്തിരിക്കാൻ വയ്യ സാർ.
1: നേരെ ചെന്നാൽ രക്ഷിക്കാനത് ഇന്ത്യ അല്ല. ഇവിടെ എന്താ നടക്കുന്നത് നിങ്ങൾക്കറിയാം? ബ്രൂട്ടൽ സിവിൽ വോർ. ഇതറിഞ്ഞിട്ടും പോകാൻ കൂട്ടാക്കാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പൊ ഈ ഓഫീസ് ക്ലോസ് ചെയ്തിട്ട് പോകാൻ ഗവൺമെന്റ് ഓർഡറും. എന്നിട്ട് ഇവിടെയുള്ള ഇന്ത്യക്കാർ ഓർത്തിട്ടാണ് ഇവരെല്ലാം അവിടെ നിൽക്കുന്നത്. നാട്ടിൽ വേറെ ജോലി കിട്ടാണ്ടൊന്നുമല്ലോ, എന്ത് കണ്ടിട്ടാ പോകാൻ നിൽക്കുന്നത്?
2: സാർ, നാട്ടിലൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എന്താണെന്നറിയോ സാറേ? ലോൺ എടുത്തും കടം വാങ്ങിയ വീട്ടുകാർ ഞങ്ങളെ പഠിപ്പിക്കുന്നു. സാറി പറയുന്ന ജോലിയൊക്കെ കിട്ടും, കിട്ടുന്ന ശമ്പളത്തിന് പലിശ പോലും അടച്ചു തീരില്ല സാറേ. എന്റെ കാര്യം മാത്രല്ല, ഇവിടെയൊക്കെ വരുന്ന എല്ലാ നഴ്സുമാരുടെയും അവസ്ഥ ഇത് തന്നെയാ സാർ. ദൈവത്തിന്റെ മാലാകമാരെന്നൊക്കെ വിളിപ്പേരേ ഉള്ളൂ സാർ. വിളിക്കുന്നവരാരും മാലാകമാരുടെ വീട്ടിലവസ്ഥ ചോദിക്കാറില്ല. മരിക്കാൻ കിടക്കുന്ന ഓരോ പേഷ്യന്റും ജീവിച്ചിരിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എനിക്ക് ഉറപ്പുണ്ട് സാർ, ശൈത തിരിച്ചു വരും. പറ്റുമെങ്കിൽ സാറൊന്ന് അന്വേഷിക്കണം, എനിക്ക് ചോദിക്കാൻ വേറെ ആരുമില്ല. ഒന്ന്
0: നഴ്സുമാരെ രക്ഷിക്കാനും ഷഹീദിനെ കണ്ടുപിടിക്കാനുമുള്ള ശ്രമങ്ങൾ മനോജ് തുടങ്ങി. സമീറ തിരിച്ച് ആശുപത്രിയിലെത്തുമ്പോൾ ഭീകരർ അവിടെ ആക്രമിച്ച് കീഴടക്കിയിരുന്നു. ഭീകരർ അവരെ മൊസൂളിലെ ക്യാമ്പിലേക്ക് മാറ്റി. അവിടേക്ക് പുറപ്പെടുന്നതിനു മുൻപ് സമീറ എല്ലാവരെയും നിസ്കരിക്കാൻ പഠിപ്പിച്ചിരുന്നു.

0: അറബി നന്നായി സംസാരിക്കാനറിയാവുന്ന സമീറയുടെ ബുദ്ധിപൂർവമായ ഇടപെടലാണ് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത്. സമീറയില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഈ ദൌത്യം വിജയിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. ഷഹീദിലേക്ക് എത്താനുള്ള സമീറയുടെ തിടുക്കമായിരുന്നു ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുടെ ആയുധം. മനുഷ്യർ എക്കാലവും അനുഭവിച്ച ആഴത്തിലുള്ള സങ്കടങ്ങളും പീഡനങ്ങളും ടേക്ക് ഓഫ് എന്ന ചലച്ചിത്രത്തിൽ നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട്. ദൈവത്തിന്റെ മാലാഖമാറെന്ന് വിളിച്ച് ആദരിക്കുമ്പോൾ ദാരിദ്ര്യത്തിന്റെ ഭാണ്ഡങ്ങളുമായി നീങ്ങുന്ന നഴ്സുമാരുടെ യഥാർത്ഥ ജീവിതത്തെ ആരും ശ്രദ്ധിക്കുന്നില്ല. യഥാർത്ഥ മാലാഖമാർ ജീവിതത്തിൽ നിന്ന് പുറത്താകുന്നു. യാഥാർത്ഥ്യങ്ങളെ അതായി സ്വീകരിക്കാൻ മടിക്കുന്ന സമൂഹം മാലാഖമാരുടെ മൗനത്തിൽ നിന്ന് സ്വർഗത്തിന്റെ ശിഖരത്തിൽ നിന്ന് അടർന്നുവീഴുന്ന പാതികരിഞ്ഞ സ്വപ്നങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്നില്ല. സമീറമാരുടെ ജീവിതത്തിലൂടെ നഴ്സുമാർ അനുഭവിക്കുന്ന യാതനയുടെ തീവ്രതയും ആഴവും വിശദമാക്കുന്നു. സമീറയ്ക്ക് നിരന്തരം നൈറ്റ് ഡ്യൂട്ടിയിടുന്ന സൂപ്പർവൈസറോട് മറയില്ലാതെ പ്രതികരിക്കാൻ സമീറയ്ക്ക് കഴിയുന്നുണ്ട്.
1: ദൈവസഹായിച്ച എല്ലാവർക്കും ഒരിടത്ത് തന്നെ കിട്ടിയാൽ മതിയായിരുന്നു. നീ ഉള്ളോട് മാത്രമാണ് ഷഹീദ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നിനക്കതൊന്ന് സമ്മതിച്ചൂടെ?
2: എന്റെ ഈ പോക്ക് തന്നെ ഇവിടെ ഉള്ള ബാധകൾ തീർക്കാൻ വേണ്ടിയിട്ടാ. പുതിയൊന്നും ഏറ്റെടുക്കാൻ വയ്യ.
1: എന്നാ പിന്നെ നീ ഇത് അവനോട് തന്നെ പറഞ്ഞു തുറക്കി നിർത്തിയിട്ട് പുറകെ നടത്തിക്കാതെ.
2: ഞാൻ പറഞ്ഞോടി അവനോട് പുറകെ വരാൻ. എനിക്ക് വേണ്ടി ആരും ഒന്ന് വെയിറ്റ് ചെയ്യാൻ നോക്ക്. ജനിച്ച് നീ ഇങ്ങനെ ബ്രോക്കർ വേഷം കിട്ടി വന്നാണ്ടല്ലോ.
3: കർത്താവേ, ചേച്ചിക്ക് ഈ ആഴ്ചയായിട്ടാണല്ലോ.
2: ഈ ഞാനവന് ഞാൻ ശരിയാക്കും. ഇങ്ങനെ ഉണ്ടൊരു ഗതികേട്. ഇവിടെ നൈറ്റ് ആക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ.
4: ലേബർ വാർഡിൽ പേഷ്യൻസ് കൂടുതല. ഞാൻ എന്ത് ചെയ്യാനാ? എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാരെ കിട്ടുന്നുണ്ട്.
2: നല്ലേ, സാർ ഉദ്ദേശിക്കുന്ന എക്സ്പീരിയൻസ് എനിക്കില്ല. അതിനുവേണ്ടി വെറുതെ ഉറക്കം കളയണ്ട.
4: ഞാൻ ഉദ്ദേശിച്ചത് നീ പറയുന്നത് അങ്ങനെ ഒരാളുടെ സൗകര്യത്തിന് ഷിഫ്റ്റ് ഒന്നും മാറ്റാൻ പറ്റില്ല.
2: സാറിന്റെ സൗകര്യം ഞാൻ ഈ ഡൈവേഴ്സ് ആയി നിൽക്കുന്നതാണല്ലോ അല്ലേ.
4: എന്തോന്ന്
2: എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. പിന്നെ എന്നാടോ കഴിഞ്ഞ 4 ആഴ്ച എടുത്താണ് എനിക്ക് മാത്രം നൈറ്റ് ഇട്ടത്. 6 മാസം കൂടി അല്ലേ ഉള്ളൂ, അതുവരെ സഹിച്ചാൽ മതിയല്ലോ തന്നെയൊക്കെ.
0: സമീറയ്ക്ക് ആദ്യ ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ടതായി വന്നതും രണ്ടാമതൊരാളെ വിവാഹം ചെയ്യേണ്ടി വന്നതും കുടുംബത്തെ ഓർത്തതുകൊണ്ട് മാത്രമാണ്. എല്ലാ മാനസിക പീഡനങ്ങളും അവൾ സഹിക്കുന്നതും തന്റെ കുടുംബത്തിനു വേണ്ടിയാണ്. സമീറയ്ക്ക് ഒരു ലക്ഷ്യമേയുള്ളൂ, അതിനുവേണ്ടി ഏതു വെല്ലുവിളികളെയും നേരിടാനും അതോടൊപ്പം തന്റെ സുഖങ്ങളെ ഉപേക്ഷിക്കാനുമുള്ള ധീരമായ നിലപാട് സ്വീകരിക്കുന്നു. സമീറ യാഥാർത്ഥ്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നില്ല. കണ്ണടച്ചിരുട്ടാക്കി വാദകോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നുമില്ല. വെല്ലുവിളികളുടെ കരുത്തു കാണാതെ സ്വന്തം സമുദായത്തിലെ സ്ത്രീകളെപ്പോലെ മുഖം മറച്ച് നടന്നില്ല. ഉറച്ചുപോയ ശീലങ്ങളിലും ചിന്താരീതികളിലും പെട്ടുപോയതുകൊണ്ട് ആദ്യ ഭർത്താവായ ഫൈസലിന് പോലും സമീറയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല.
5: എന്റെ കാര്യം കുടുംബക്കാരോടൊക്കെ ആലോചിച്ചു. ബന്ധം പിരിഞ്ഞെങ്കിൽ എന്താ, ഒന്നുകൂടെ കെട്ടാനുള്ള വയസ്സേ നിനക്കായിട്ടുള്ളൂ എന്നാ എല്ലാരും പറയുന്നത്. അവര് പറയുന്നതിലും കാര്യമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ എവിടെയും ഒറ്റയ്ക്ക് പുറത്തു പോയി പണിയെടുക്കണ പെണ്ണുങ്ങളില്ല. അതുകൊണ്ട് തൽക്കാലം നീ ഈ പോക്കങ്ങ് മറന്നേക്ക. ഇനിയിപ്പോ ഇതെന്തിനാ ആ വസ്തു അതവിടെ കിടന്നോട്ടെ.
2: ഞാനൊന്ന് കെട്ടിയ നിങ്ങളൊക്കെ ഈ സങ്കടം തീരൂ. എനിക്കെന്തായാലും പോയേ പറ്റൂ. അത് ഇനി എന്ത് ചെയ്തിട്ടാണ്? എനിക്ക് എന്റെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യണ്ടേ?
6: ഇപ്പോഴും ഇവിടെ ഉള്ളപ്പോ അതെങ്ങനെ പോസിബിൾ ആണ് സമീറ?
2: അവനെ ഞാൻ എന്റെ കൂടെ നാട്ടിക്കൊണ്ടുപോകും.
6: അത് നീ മാത്രം തീരുമാനിച്ചാ മതി.
2: അവൻ എന്റെ കൂടെ അല്ലേ നിൽക്കേണ്ടത്?
6: അവൻ നിൽക്കേണ്ടത് ഇവിടെയാണ്, ഇവിടെ ഈ വീട്ടിൽ. ഒന്നില്ലേ ജോലി, അല്ലെങ്കിൽ ഇപ്പോൾ നിനക്ക് തീരുമാനിക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം. തിന്മയുടെ രക്ഷസായി IS ഭീകരർ ഇറാഖിൽ നടത്തിയ ഭീകരവാഴ്ച സമീറ ഉൾപ്പെടെയുള്ളവരുടെ ജീവിതത്തിലെ കറുത്ത അധ്യായമായി. ഒരു രാജ്യം പൊതുവായി അനുഭവിക്കുന്ന പീഡനങ്ങളിൽ ഇന്ത്യൻ നഴ്സുമാരും പെട്ടുപോയി. ഈ ഭൂമിയിൽ മനുഷ്യനെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ഒരു കൂട്ടം ആളുകൾ തീരുമാനിക്കുന്നു. നാട്ടിൽ നിന്ന് പോകുമ്പോൾ ജ്വലിച്ചു നിന്ന സുന്ദര സ്വപ്നങ്ങൾ തകർന്നുടഞ്ഞുണ്ടായ മരവിപ്പ് സമീറയെ മാത്രം ബാധിക്കുന്നില്ല. ആശുപത്രിയെ ഭീകരർ പിടിച്ചടക്കുമ്പോഴും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കുറെ നഴ്സുമാർ തയ്യാറാവുന്നില്ല. കാരണം 4-5 മാസത്തെ ശമ്പളം കിട്ടാനുണ്ട്. പണമില്ലാതെ നാട്ടിൽ ചെന്നാലുള്ള അവസ്ഥ ഭീകരാക്രമണത്തെക്കാൾ ഭയാനകമാണ്. ജീവനോടെ തിരിച്ചു വന്നല്ലോ എന്ന് വീട്ടുകാർ ഒരു ദിവസം ആശ്വസിക്കും. പിന്നെ കാശില്ലാത്ത കാര്യം പറഞ്ഞ് വഴക്കടിക്കും. എങ്ങനെ വീട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞ് അവർ സങ്കടപ്പെടുന്നു.
1: ഹലോ
2: സാറേ, സമീറയാണ്. റെഡ് ക്രോസിന്റെ റെസ്ക്യൂ വണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണം?
1: ഞങ്ങൾക്ക് ഇതുവരെ ഇൻഫർമേഷൻ ഒന്നുമില്ല. സേഫ് ആണെങ്കിൽ ഇറങ്ങാവും. അവരെങ്ങോട്ടാന്നാ പറയുന്നത്?
2: അതറിയില്ല സാർ. മറ്റു ബ്ലോക്കിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങി തുടങ്ങി.
1: ഓക്കെ, ലെറ്റ് മീ ചെക്ക്.
2: സേഫ് ആണെങ്കിൽ മനോജ് സാർ ഇറങ്ങിക്കോളാൻ പറയുന്നേ.
3: നീ വേണമെങ്കിൽ ഇറങ്ങിക്കോ സമീറ, ഞങ്ങളില്ല. 4 മാസം ഐ ലീസ് ഇവിടെ എന്തെങ്കിലും കിട്ടിയിട്ട് വെറുതെ ഒക്കെ പോയാൽ എങ്ങനെയാ? പണിയെടുത്ത് കാശെങ്കിലും കിട്ടണ്ടേ?
2: ഇടി പുറത്ത് നടക്കുന്ന നീ കാണാൻ കിട്ടാ. ഈ നേരത്തെ ഉള്ള ജീവനും കൊണ്ട് പോവാനാ നോക്കണ്ടേ?
3: നിനക്കത് പറയാ സമീറ. ഷഹീദിനടുത്ത് എത്താൻ നിനക്ക് പോയേ പറ്റൂ. ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ല. ശമ്പളം കിട്ടാണ്ട് ഞങ്ങൾ എങ്ങോട്ടുമില്ല.
2: നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തെ? ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് തീരും, പിന്നെ എങ്ങനെ ഇവിടെ ജീവിക്കും? ഇവിടുത്തെ ഗവൺമെന്റ് നമ്മൾ തിരിഞ്ഞു നോക്കില്ല. ആർക്ക് വേണ്ടിയാ പിന്നെ ഈ വാശി?
3: ശമ്പളം ഇല്ലാതെ വീട്ടിലേക്ക് വരണ്ടെന്ന് പറയുന്ന അപ്പനോട് ഞാൻ പിന്നെ എന്തു പറയണം? തിരിച്ചെത്തിയ ജീവൻ കിട്ടിയല്ലോ മോളെ എന്ന് പറഞ്ഞ് ഒരു ദിവസം സ്നേഹിക്കും, പിന്നെ കാശില്ലാതെ വന്നതിനെ പറ്റി പറഞ്ഞ് വഴക്കും. അങ്ങനെ ഒരു വീട്ടിലേക്ക് ഞാൻ എങ്ങനെ തിരിച്ചു പോകും?
0: ഭർത്താവിനെ കണ്ടുപിടിക്കാനുള്ള ഉദ്യോഗത്തിൽ സമീറ എല്ലാ നഴ്സുമാരെയും കൂട്ടി മൊസൂളിലേക്ക് പോയി. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ മനോജ് അവരെ ആത്മാർത്ഥമായി സഹായിച്ചു. കാരണം സമീറയുടെ ഇടപെടൽ അത്രമാത്രം ഹൃദയസ്പർശിയായിരുന്നു. സമീറയുടെ ആത്മാർത്ഥതയും ഉത്സാഹവും ഉപയോഗിച്ചാണ് മനോജ് തന്റെ കരുക്കൾ നീക്കിയത്. സമീറയിലൂടെ അധികാരികൾ നഴ്സുമാരുടെ കരച്ചിൽ കേട്ടു. ജീവനുവേണ്ടി ഇവർ തങ്ങളുടെ കരുണയ്ക്ക് കേഴുകയാണെന്ന് അവർക്ക് മനസ്സിലായി. തങ്ങൾ പിടിവിട്ടാൽ ആ നഴ്സുമാർ മരണപ്പെടുമെന്ന് അവർക്കുറപ്പായി. ഭീകരരുടെ പിടിയിൽ നിന്ന് ഷഹീദ് രക്ഷപ്പെടുമെന്ന് ഉദ്യോഗസ്ഥരാരും കരുതിയിരുന്നതല്ല. പക്ഷേ സമീറയുടെ കൃത്യമായ ഇടപെടൽ കൊണ്ട് തന്നെ ഷഹീദിന് ജീവൻ തിരിച്ചു കിട്ടി. ഒപ്പം സമീറയ്ക്ക് ജീവിതവും.
1: സോറി സമീറ, അവരുടെ റൂട്ട് അത്ര സേഫ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല.
4: യുദ്ധമേഖലയിൽ കുടുങ്ങിയ 19 മലയാളി നഴ്സുമാർ ഭീതിയുടെ നിഴലിൽ. വിമതരുടെ തോക്കിനു മുന്നിൽ കഴിയുന്ന ഇവരെയോർത്ത് ഓരോ നിമിഷവും ആശങ്കയോട് തള്ളി നീക്കുകയാണ് നാട്ടിലുള്ള ബന്ധുക്കൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും എംബസിയും ഇടപെടുന്നുണ്ടെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു വഴിയും തുറന്നിട്ടില്ല എന്നാണ് അവിടെ നിന്നുള്ള വിവരം. ഇപ്പോൾ ഇറാഖിലെ മലയാളി കൂടിയായ ഇന്ത്യൻ അംബാസിഡർ മനോജ് അബ്രഹാം നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ
1: ചേരുന്നു. പക്ഷെ അങ്ങോട്ടേക്കുള്ള യാത്രയിൽ ഒരുപാട് വാഷ്റൂംസ് ക്രോസ് ചെയ്ത് വേണം. അതൊട്ടും സേഫ് ആയിട്ട് തോന്നിയില്ല. ഇപ്പോ ഈ നഴ്സുമാരിൽ ഇറാഖിലെ ഹോസ്പിറ്റൽ ആർമിയുടെ നോട്ടിഫൈ സോണിലാണ്. ദാറ്റ് മീൻസ് SA. അതുകൊണ്ട് ഫാമിലീസ് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് 100% സേഫ് ആയ റിസ്ക് ആയിരിക്കും ഉണ്ടാകുന്നത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം.
2: ഷഹീദടുത്ത് ബ്ലോക്കിലാണ് ഉമ്മ. ഫോണിൽ കിട്ടില്ല. പേടിക്കാനൊന്നുമില്ല.
5: നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ?
2: ഇല്ല ഉമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഷഹീദിനെ കിട്ടിയാ ഞാൻ വിളിക്കാം.
0: വീട്ടിലെ അവസ്ഥ അത്രയും ദയനീയമായതുകൊണ്ടാണ് സമീറയടക്കമുള്ള നഴ്സുമാർ ഇറാഖിലെത്തുന്നത്. പക്ഷേ അവരുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അല്പായുസായിരുന്നുവെന്ന് അവർ അധികം വൈകാതെ തിരിച്ചറിഞ്ഞു. ജീവൻ തിരികെ കിട്ടിയല്ലോ എന്ന് മാത്രം ആശ്വസിച്ചുകൊണ്ട് വെറും കൈയോടെ അവർ തിരികെ നാട്ടിലെത്തുന്നു. പഠനത്തിനു വേണ്ടിയെടുത്ത വായ്പയുടെ പലിശയെങ്കിലും അടയ്ക്കാൻ ഉതകുന്ന ശമ്പളം നാട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ ഇവർ വിദേശത്ത് പോവില്ലായിരുന്നു. വർത്തമാന യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ നഴ്സുമാരുടെ ജീവിതം പുനർവായനകൾക്ക് വിധേയമാകേണ്ടതുണ്ട്. സമീറയെപ്പോലെ മിടുക്കും കാര്യപ്രാപ്തിയുമുള്ള നഴ്സുമാരുടെ സേവനം അവർ ജനിച്ചു വളർന്ന നാട്ടിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. വിദ്യാഭ്യാസ വായ്പ പ്രാഥമിക നിഗമനങ്ങളിൽ വലിയ സഹായമാണ് ചെയ്യുന്നത്. എങ്കിലും അത് പലർക്കും ഒരു ഊരാക്കുടുക്കായി മാറുകയാണ് പിന്നീട്. പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ജോലി ലഭ്യമാക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ നമുക്കില്ലാതെ പോകുന്നു. മതിയായ തരത്തിൽ ശമ്പളം നൽകാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉയർന്ന നിപുണതകൾ പലതും മറ്റു രാജ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തേണ്ടതായി വരുന്നു. ഇങ്ങനെ നിരവധി ചിന്തകൾ ടേക്ക് ഓഫ് എന്ന ചലച്ചിത്രം നമ്മോട് പങ്കുവയ്ക്കുകയാണ്.
5: സാർ എന്നോട് പറഞ്ഞത് എനിക്ക് ശരിയും തോന്നുന്നു ചെയ്യാനാണ്. റെഡ് ക്രോസ് ഓപ്ഷൻ അത്ര സേഫ് ആയിട്ട് എനിക്ക് തോന്നിയില്ല.
6: സർ, ഹൗ വാസ് യുവർ ഫ്ലൈറ്റ്?
7: ഫ്ലൈറ്റ് കൊച്ചോടോ ശുക്ല. ദെൻ വൈ ഡിഡ് യു ടോക്ക് ടു ദി മീഡിയ? ചില കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിരിക്കണമെന്ന് മനോജന് അറിയില്ലേ? എമ്മിക്ക് ഒരു സ്പോക്സ്മൻ ഉണ്ട്, ഹി ഷുഡ് ബി ഡൂയിങ് ദി ടോക്കിംഗ്.
5: സോറി സർ, ഞാൻ സംസാരിച്ചത് നഴ്സുമാരുടെ വീട്ടിലെ അവസ്ഥയെക്കുറിച്ച് ഓർത്തിട്ട് മാത്രമാണ്. തെറ്റായ ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ അവരത് പാനിക് ആവും, ഞാൻ പിന്നെ എന്ത് ചെയ്യണം?
7: സോ യു ആർ ട്രൈങ് ടു സേ ഐ വിൽ ബി ഗിവിംഗ് റോങ് ഇൻഫർമേഷൻ ടു ദി പ്രസ്?
0: സമീറയുടെ ജീവിതം സൂക്ഷ്മമായി വായിക്കുമ്പോൾ സ്വന്തം സമുദായത്തിന്റെ പരിമിതികളെ മറികടക്കുന്ന ധീരമായ വാക്കും പ്രവൃത്തിയും കാണാൻ കഴിയും. പെട്ടെന്ന് തിരിച്ചറിയാനാകാത്ത ഒരു വിപ്ലവം അവളുടെ ജീവിതാഖ്യാനത്തിന്റെ പിന്നിലുണ്ട്. സമീറയുടെ ദുഃഖത്തിന്റെ പകുതി അവളുടെ സമുദായ സംഘടന നൽകിയതാണ്, അവളുടെ സമുദായ ഘടന നൽകിയതാണ്. ഗതികേടുകൊണ്ടാണ് സമീറ വിവാഹശേഷം ജോലിക്ക് പോയത്. ആദ്യ ഭർത്താവായ ഫൈസലിന്റെ കുടുംബം ആദർശത്തിനും വിശ്വാസത്തിനും വേണ്ടി നിലകൊണ്ടപ്പോൾ കുടുംബ ബന്ധങ്ങളെ ഉപേക്ഷിച്ച് സമീറ ജോലിക്ക് പോയി. സമീറയെ തിരസ്കരിച്ചവർ പിന്നീട് ചരിത്രത്തിലെ കോമാളികളായി മാറി.
5: തിക്രത്തിൽ നിന്ന് മൊസൂൾ വരെ റിബൽസിന്റെ കൺട്രോളിലെ റൂട്ടാണ്. ഈ വഴിയിലൂടെ അവരെ കൊണ്ട് തന്നെ നമ്മുടെ നഴ്സുമാരെ ട്രാൻസ്പോർട്ട് ചെയ്യണം.
7: മേക്ക് യുവർ പോയിന്റ് ക്ലിയർ മനോജ്, ഐ എം നോട്ട് ഗെറ്റിംഗ് യു.
5: സർ, ഹോസ്പിറ്റൽ ഇപ്പോൾ ട്രീറ്റ് ചെയ്തിരിക്കുന്ന നോഫൈ സോണിൽ നിന്ന് റാഖി മിലിറ്ററിയോട് മാറ്റാൻ പറ. ആൻഡ് ദി റിബൽസ് വിൽ നോ ദാറ്റ് വെരി സൂൺ.
7: അങ്ങനെ ചെയ്താൽ കൂടുതൽ ഡേഞ്ചറസ് ആകില്ലേ?
5: ഇല്ല സർ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നഴ്സുമാർ ഒരു ഷീൽഡ് ആയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അവരുടെ സേഫ്റ്റിക്ക് നഴ്സുമാർ ആവശ്യമാണ്. ഇഫ് എവറിതിങ് ഫോൾസ് ഇൻ പ്ലേസ്, റിബൽസ് അവരുടെ മൊസൂളിലെ ബേസ് ക്യാമ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യും.
7: എന്തിനാ മൊസൂൾ?
5: റിബൽസിന്റെ കമാൻഡിംഗ് ലീഡേഴ്സ് എല്ലാം മൊസൂളിലെ ബേസ് ക്യാമ്പിലാണ്. അങ്ങോട്ടേക്ക് അവർ എത്തിക്കാതെ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല.
7: ബട്ട് വി ഓൾ നോ ദേ വോണ്ട് നെഗോഷിയേറ്റ്.
5: സർ, അവർ ഇന്ത്യയായിട്ട് നെഗോഷിയേറ്റ് ചെയ്യില്ല. ബട്ട് ദേ ലിസൺ ടു ദ സപ്ലൈസ്, ദ സൗദി ഗ്രൂപ്പ്. റിബൽസിന്റെ മെയിൻ ഫണ്ടിംഗ് അവിടെ നിന്നാണ്. ദേ കൻ ഹെൽപ്പ് അസ്.
7: ബട്ട് ഹൗ ഈസ് ദാറ്റ് പോസിബിൾ? ഇന്ത്യ എന്താ അവരുടെ കാല് പിടിക്കണോ?
5: സർ, ഇത് നമുക്ക് കുറച്ച് അൺഒഫീഷ്യൽ ആയി ഡീൽ ചെയ്യണം. അവിടെ തന്നെ നമുക്ക് ആൾക്കാരുണ്ട്. ക്രസൻ ഗ്രൂപ്പ് ചെയർമാൻ ജയമോഹൻ സർ, ഹി ഈസ് ദ റൈറ്റ് പേഴ്സൺ. ആൻഡ് ലെറ്റ് ഹിം ഡു ദ ടോക്കിംഗ്.
0: മാറ്റത്തെ ആർക്കും മാറ്റി നിർത്താനാവില്ല. ഓരോ തവണ ബാങ്കിൽ നിന്ന് വരുന്ന നോട്ടീസും അതിന്റെ പിന്നിൽ അടയ്ക്കാനുള്ള തുകയുടെ വർദ്ധനവും സമീറ യാഥാർത്ഥ്യബോധത്തോടെ തിരിച്ചറിഞ്ഞു. വിശ്വാസവും ആദർശവും കൊണ്ട് ചോർന്നൊലിക്കുന്ന വീട്ടിൽ ഒതുങ്ങിക്കൂടിയാൽ തന്റെ കുടുംബത്തോടൊപ്പം നശിക്കുന്നത് താനും കൂടിയാണെന്ന ബോധം സമീറയെ പ്രതിസന്ധികൾ അതിജീവിക്കാൻ പ്രേരിപ്പിച്ചു. സമീറയുടെ തന്റെയിടം അവൾക്കും കുടുംബത്തിനും മാത്രമല്ല ഒരു കൂട്ടം ആളുകൾക്കും തണലായി അത് മാറുന്നു. ഭീകരതയുടെ മുന്നിൽ ബലിയാടാകാതെ, അധികാര ബലാത്കാരത്തിന് ഇരയാകാതെ സമകാലിക ലോകത്തിന്റെ സ്പന്ദനമായി സമീറ മാറുന്നു. അങ്ങനെ മാറാൻ അവൾ ഓരോ പെൺകുട്ടിയെയും പ്രേരിപ്പിക്കുന്നു.
8: 19 നേഴ്സുമാരെ റിബൽസിന്റെ സഹായത്തോടെ പുറത്തെടുക്കാൻ ആലോചിക്കുന്നത് തന്നെ സ്റ്റുപ്പിഡിറ്റിയാണ്. അത് ഇറാഖ് പോലും സ്ഥലത്ത് നിന്നു. ഇറ്റ്സ് ക്ലോസ് ടു സൂയിസൈഡ്. ഇനി സൗദിയിൽ നിങ്ങൾ പറയുന്നത് പോലെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പരസ്യമായി അംഗീകരിക്കാൻ ആര് തയ്യാറാവും?
5: സർ, കഴിഞ്ഞ 20 ദിവസമായി ഓരോ നിമിഷവും മരണം പിടിച്ച് കഴിയുന്ന സ്ത്രീകളാണ്. ജീവിക്കാൻ വേണ്ടി അന്യനാട്ടിൽ വന്ന് കഷ്ടപ്പെടുന്നവർ കൈവിടുന്നു. സർ,
8: നിങ്ങൾ അവരെ കുവൈറ്റിലേക്ക് എത്തിക്കാൻ നോക്ക്. ഐ കൻ അറേഞ്ച് എ പ്രൈവറ്റ് ഫ്ലൈറ്റ്. അല്ലാതെ എന്റെ മുന്നിൽ മറ്റു ഓപ്ഷൻസ് ഒന്നുമില്ല. ഐ ആം സോറി.
5: സർ,
8: ടെൽ മീ മനോജ്, ഞാൻ ആരോടാ സംസാരിക്കേണ്ടത്?
5: സർ, മോഹൻ സർ അഗ്രി ചെയ്തു.
7: സോ വാട്സ് നെക്സ്റ്റ്? അവിടെ നമുക്ക് വേണ്ടി ആ റെഡി ചെയ്യും.
5: സമീറ ഷഹീദ് ആ ഗ്രൂപ്പിലുള്ള ഏക മുസ്ലിം അവരാണ്. ആൻഡ് ഐ തിങ്ക് ഷീ ഈസ് കേപ്പബിൾ.
7: ആർ യു ഷുവർ?
5: യെസ് സർ. മിഡിൽ ഈസ്റ്റിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അറബിക്കും ഫ്ലുവന്റ് ആണ്. മാത്രമല്ല, മൊസൂലിനെ മിസ്സിംഗ് ആയിരിക്കുന്ന അവരുടെ ഹസ്ബൻഡിലേക്ക് എത്താൻ അവർ ഏത് വഴിയും സ്വീകരിക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹീസ് നോ മോർ.
7: അങ്ങനെയാണെങ്കിൽ ഇവാക്വേഷൻ കഴിയുന്നതുവരെ സമീറ വന്ന് മറിയരുത്. സമീറയ്ക്ക് ഹോപ്പിലുണ്ടായാൽ അവർ ആരും രക്ഷപ്പെടില്ല. ഇറ്റ്സ് കൊളാറ്ററൽ ഡാമേജ്.
5: ഓക്കെ സർ.
9: ഹലോ സർ, അവർ ഇറങ്ങാൻ റെഡി ആയി കഴിഞ്ഞു. ദേ കോൺഫിഡന്റ്.
7: പക്ഷേ നമ്മൾ കോൺഫിഡന്റ് അല്ല മനോജ്. ലെറ്റ്സ് ഡ്രോപ്പ് ദിസ്.

0: സോറി സർ, യാത്രക്കിടയിൽ ബുദ്ധിമുട്ടിക്കല്ലേ. ഇറാഖിൽ കുടുങ്ങി കിടക്കുന്ന നമ്മുടെ നഴ്സുമാർക്ക് സാറിനോടൊന്ന് സംസാരിക്കണോ? സാർ യാത്ര കഴിഞ്ഞെത്തുമ്പോൾ അവരുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതൽ അവരെടുക്കില്ല.
1: പ്ലീസ് കണക്ട് ചെയ്യൂ.
0: സമീറ, ഞാൻ ഒരാൾക്ക് ഫോൺ കണക്ട് ചെയ്യാൻ പോവാം. നിങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാൾക്ക്. നിങ്ങളുടെ കരച്ചിൽ അയാൾ കേൾക്കണം. അയാൾക്ക് തോന്നണം ജീവന് വേണ്ടി നിങ്ങൾ ആ മനുഷ്യന്റെ കൈ പിടിച്ചിരിക്കുകയാണ്. ആ പിടിവിട്ടാൽ നിങ്ങൾ മരിക്കുമെന്ന്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

സുഖതമീരാത്രിയിലേക്ക് സുസ്വാഗതം. ഏകദേശം 1350 ഗ്രാം മാത്രം ഭാരമുള്ള മനുഷ്യ മസ്തിഷ്കം, 86 മുതൽ 100 ബില്യൺ ന്യൂറോണുകൾ. സുഖതമീരാത്രിയിൽ വന്നിരുന്ന് സയൻസ് പറയുന്നു എന്ന് പറഞ്ഞ് നെറ്റി ചുളിക്കണ്ട. എന്നും സാഹിത്യവും പാട്ടും പോരല്ലോ, വല്ലപ്പോഴുമൊക്കെ നമ്മുടെ തലച്ചോറല്ലേ, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കേൾക്കണം. അതുകൊണ്ടാണ് ഇന്ന് എന്തായാലും തലച്ചോറിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുന്നത്. പറഞ്ഞു വന്നത് 86 മുതൽ 100 ബില്യൺ ന്യൂറോണുകൾ, അതിൻ്റെ 3-ഓ 4-ഓ ഇരട്ടി ഗ്ലയൽ കോശങ്ങൾ. ഓരോ ന്യൂറോൺ കോശത്തിനും 1-ഓ അതിലധികമോ ആക്സോണുകൾ, 100 മുതൽ 1000-ഓ അതിൽ കൂടുതലോ ഡെൻഡ്രൈറ്റുകൾ, ഏറ്റവും കുറഞ്ഞത് 100,000,000 സിനാപ്സുകളെന്ന സന്ധിബന്ധങ്ങൾ, എല്ലാം കൂടി കുറഞ്ഞത് 100 ട്രില്യണിലേറെ ബന്ധങ്ങളാണ് നമ്മൾ ഓരോരുത്തരുടെയും മസ്തിഷ്കത്തിലുള്ളത്. അതെ, പ്രപഞ്ചത്തിലെ ആകാശഗംഗയ്ക്ക് 100 ബില്യൺ നക്ഷത്രങ്ങളേ ഉള്ളൂ, നമുക്ക് 100 ട്രില്യൺ ന്യൂറോണുകൾ ബന്ധങ്ങൾ. അപ്പോൾ ആകാശത്തിലെ അല്ലെങ്കിൽ ആകാശഗംഗയിലെ 100 ബില്യൺ നക്ഷത്രങ്ങളെക്കാൾ എത്രയോ കൂടുതലാണ് നാം നമ്മുടെ തലച്ചോറിൽ കൊണ്ട് നടക്കുന്നത്. മനുഷ്യ മസ്തിഷ്കത്തിലെ ആക്സോണുകളും ഡെൻഡ്രൈറ്റുകളും ഒന്നുക്ക് പിന്നാലെ ഒന്നായി വെച്ചാൽ അത് 850,000 കിലോമീറ്റർ ആകും. തിരുവനന്തപുരം മുതൽ ലണ്ടൻ വരെ 8,500 കിലോമീറ്ററേ ഉള്ളൂ എന്നുകൂടി ഓർക്കണം. ഹോ, എന്താ അല്ലേ, ഒരു പാട്ട് കേട്ടാലോ.

വെറുക്കാതിരിക്കുക നാം രുഗ്ണരെ, അൻപാൽ പരിചരിക്കാൻ ശ്രമിക്കുക. ധീരസങ്കല്പങ്ങളാൽ പദ്യമാം വാക്കാൽ, ആത്മസ്പർശിയാം ഭാവങ്ങളാൽ, ഹൃദ്യമാം സംഗീതത്താൽ എന്ന് വയലുപ്പള്ളി ശ്രീധരമേനോൻ. എന്തേ തലച്ചോറിനെക്കുറിച്ച് പറയുന്നില്ലേ എന്ന് ചോദിച്ചാൽ അത്രയും മതി. ഇനി കുറച്ച് സാഹിത്യമാവാം. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ, ഉദിക്കയാണ് ആത്മാവിൽ ആയിരം സൗരമണ്ഡലം എന്ന അക്കിത്തം. എന്ത് സുഖമുള്ള വരികൾ അല്ലേ? വെറുക്കാതിരിക്കുക നാം രുഗ്ണരെ, അൻപാൽ പരിചരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വയലോപ്പള്ളി പറയുമ്പോൾ, ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ, ഉദിക്കയാണ് ആത്മാവിൽ ആയിരം സൗരമണ്ഡലം. അക്കിത്തമാണ് എന്ത് സുഖമുള്ള വരികൾ. ഒരു പാട്ട് കേൾക്കാം.

ആകാശം ചോർന്നാണ് മഴയുണ്ടാകുന്നത് എന്നായിരുന്നു വിശ്വാസം. ആ തോന്നൽ തന്നെ ഒരു കവിതയായിരുന്നു എന്ന് ഏറെ കാലം കഴിഞ്ഞാണ് തിരിച്ചറിഞ്ഞത്. ഓർത്തു നോക്കിയാൽ ഓരോ തോന്നലുകളും ഓരോ കവിതകളായിരുന്നു. ഒന്നും കടലാസിലേക്ക് പകർന്നില്ല എന്ന് മാത്രം. അമ്മേ വരൂ വരൂ, വെക്കം വെളിയിലേക്ക്, അല്ലെങ്കിൽ ഈ മഴ തോർന്നു പോമേ. എന്തൊരാഹ്ലാദമാ മുറ്റത്ത് അടിക്കടി പൊന്തുന്ന വെള്ളത്തിൽ തത്തിച്ചാടാൻ. ബാലാമണിയമ്മയുടെ കവിതയാണ്. കവിതയുടെ പേര് മഴവെള്ളത്തിൽ. വെറുതെ കേട്ടാൽ തന്നെ കുട്ടിക്കാലത്തിലേക്ക് പോകും അല്ലേ? മഴ അങ്ങനെയാണ്, കവിതയും അങ്ങനെയാണ്. ഒരു പാട്ട് കേട്ടാലോ?

എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. MT വാക്കുകൾ, ജീവവായുവിൻ്റെ അത്ര വിലയുള്ള വാക്കുകൾ. ഈ രാത്രി അതിങ്ങനെ കേൾക്കാനും വായിക്കാനും എന്തൊരു സുഖം. വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ സ്വയം സ്നേഹിച്ചു പോകുന്ന വാക്കുകൾ. ഒരു പാട്ട് കേട്ടാലോ?

മനസ്സിൽ തീനാളം എരിയുമ്പോഴും മടിയിൽ മണിവീണ മീട്ടി എന്ന അവസ്ഥ അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. മനസ്സെരിയുകയായിരിക്കും, എന്നാലും അഭിനയിച്ച് ജീവിക്കേണ്ടതായി വരും. വീട്ടിൽ അച്ഛനോ അമ്മയോ സുഖമില്ലാതെ കിടക്കുന്നുണ്ടാവും, പക്ഷെ കുട്ടി ക്ലാസ്സിൽ കൂട്ടുകാരോടൊപ്പം സംസാരിക്കും, ചിരിക്കും. മനസ്സിൽ തീനാളം എരിയുകയാണ്. എന്നാലും നമ്മൾ കരുതുന്നത് നമ്മളോടൊപ്പമുള്ള എല്ലാവരും സന്തോഷിക്കുകയാണ് എന്നാണ്. സന്തോഷിക്കുകയാണ്, അതിൽ സംശയമൊന്നുമില്ല. എന്നാലും എത്രയോ പേർ ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് പുറമേ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എത്രയോ ആളുകൾ ദുഃഖിതരാണ്, എന്നാലും ചിരിക്കുകയാണ്, ചിരിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ. അവർക്ക് പാട്ടായിരിക്കും ചിലപ്പോൾ കൂട്ട്, ചിലപ്പോൾ നല്ല സൗഹൃദങ്ങൾ. എല്ലാം നല്ലതു തന്നെ. അവർക്കൊക്കെ വേണ്ടി ഒരു പാട്ട് കേൾക്കാം.

മനുഷ്യനാണ് ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനെക്കുറിച്ച് ഓർത്ത് അതിൻ്റെ ഭവിഷ്യത്തുക്കളിൽ വിഷമിക്കുന്നതും മനുഷ്യൻ തന്നെയാണ്. വേണമെങ്കിൽ പല കാര്യങ്ങളും, അതായത് പല ദുരന്തങ്ങളും മനുഷ്യൻ ഒഴിവാക്കാവുന്നതേയുള്ളൂ. പക്ഷേ ഭവിഷ്യത്തിനെക്കുറിച്ച് ഓർക്കില്ല. അമിത വേഗതയിൽ ഒരാവശ്യവുമില്ലാതെ വണ്ടി ഓടിക്കുന്ന ചെക്കൻ അപകടം എന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് ഓർക്കാറില്ല. അപകടമുണ്ടായി ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവൻ ചിന്തിക്കും, ആ വളവ് തിരിഞ്ഞപ്പോൾ അല്പം സ്പീഡ് കുറച്ചിരുന്നെങ്കിൽ മതിയായിരുന്നെന്ന്. ഓർത്തു നോക്കൂ, മിക്കവാറും അപകടങ്ങൾ കഴിഞ്ഞ് ആളുകൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ശോ ആ സമയം അല്പം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന്. മനുഷ്യനാണ് ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഭവിഷ്യത്തുക്കൾ ഓർത്തു ദുഃഖിക്കുന്നതും മനുഷ്യൻ തന്നെയാണ്. ഒരു പാട്ട് കേട്ടാലോ?

കുടുംബം എന്ന സംവിധാനം ആവശ്യമാണോ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. അതായത് കുടുംബം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതാത് വ്യക്തികളാണ്. അമേരിക്കയിലെ പല ലേഡി ഡോക്ടർമാരും വിവാഹം കഴിക്കാറില്ലത്രേ. കുടുംബവും കുട്ടികളും അതുകൊണ്ടുണ്ടാവുന്ന പ്രതിബദ്ധതകളും അവരുടെ ജോലിക്ക് തടസ്സമാവും എന്നതുകൊണ്ടാണ് അവർ അങ്ങനെ തീരുമാനിക്കുന്നത്. നമുക്കും വേണമെങ്കിൽ അങ്ങനെ തീരുമാനിക്കാം. ഞാൻ പറഞ്ഞില്ലേ, കുടുംബം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതാത് വ്യക്തികളാണ്. കുടുംബം വേണമെന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിനെ സുസ്ഥിരമായി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതിൽ സ്നേഹവും പ്രതിബദ്ധതയും ഉണ്ടാകണം. അതല്ല, ജോലി മാത്രം മതിയെങ്കിൽ അങ്ങനെയുമാകാം, അതിലും തെറ്റില്ല. ഏതിലായിരിക്കുന്നുവോ അതിൽ പ്രതിബദ്ധതയുണ്ടായിരിക്കണം, അതിൽ സമർപ്പണമുണ്ടായിരിക്കണം എന്നു മാത്രം. ഒരു പാട്ട് കേട്ടാലോ?

അതെ, പറഞ്ഞു വന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യനാണ്, അതിൻ്റെ നൂലിഴകളിൽ കുരുങ്ങി വിഷമിക്കുന്നത് മനുഷ്യനാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കുക എന്നതാണ് പ്രധാനം. ഇനി അഥവാ പ്രശ്നങ്ങളുണ്ടായാൽ അത് പരിഹരിക്കാനുള്ള ത്രാണി ഉണ്ടാകണം. പ്രശ്നപരിഹാരം എന്നത് ഒരു വലിയ കാര്യമാണ്. പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്കാണ് പലപ്പോഴും മനുഷ്യൻ നടന്നു കയറുന്നത്. പരിഹാരങ്ങൾ ഉണ്ടായിരുന്നാലും അത് തിരഞ്ഞെടുക്കാൻ മനുഷ്യൻ പലപ്പോഴും മറന്നുപോകും, അല്ലെങ്കിൽ അതിന് തയ്യാറാകില്ല. കുഴപ്പങ്ങളിൽ നിന്ന് കുഴപ്പങ്ങളിലേക്ക് അവർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. വിശകലനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് കുഴപ്പങ്ങളിൽ നിന്ന് കുഴപ്പങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആത്മവിശകലനം ആവശ്യമാണ്. അതിന് കഴിയാതെ വന്നാൽ സുഹൃത്തുക്കളോടോ വേണ്ടപ്പെട്ടവരോടോ ഒന്ന് മനസ്സ് തുറക്കുന്നത് അതിലേറെ നല്ലതാണ്. വെന്റിലേഷൻ, കാറ്റ് കയറട്ടെ തലച്ചോറിലേക്ക്. ഒരു പാട്ട് കേൾക്കാം.

വിവാഹം എന്നത് സമതുലിതമാണ്. അത് സംവേദനക്ഷമമാണ്. ചിന്തകൾ, വികാരങ്ങൾ എന്നിവ ഏറെക്കുറെയെങ്കിലും തുല്യമായിരിക്കണം. വിദ്യാഭ്യാസത്തിലും ഏറെക്കുറെ സമതുലിതമായിരിക്കണം. അത് ജീവിതത്തിൻ്റെ സുഗമതയ്ക്ക് ഏറെ സഹായിക്കും. സാമ്പത്തികമോ മതപരമോ ജാതീയമോ ആയ തുല്യത വിവാഹത്തിന് ആവശ്യമില്ല. എന്നാൽ വിദ്യാഭ്യാസപരമായ തുല്യത ഏറെക്കുറെയെങ്കിലും ആവശ്യമല്ലേ? അതായത് ഡോക്ടറും ഡോക്ടറും, എഞ്ചിനീയറും എഞ്ചിനീയറും. അങ്ങനെയൊരു സമതുലിതയെക്കുറിച്ചല്ല പറഞ്ഞു വരുന്നത്. ഏതാണ്ടൊക്കെ ഒരു തുല്യതയുണ്ടായാൽ നല്ലതാണെന്നേ പറയുന്നുള്ളൂ. വിദ്യാഭ്യാസ സമാനത വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. ഒരു പാട്ട് കേൾക്കാം.

ചെറിയ ക്ലാസ് മുതലെ ഒരു പെൺകുട്ടിയെ ഇഷ്ടം. അതിതീവ്രമായ പ്രണയം എന്ന് തന്നെ പറയാം. പ്രണയം മാത്രമായിരുന്നു മനസ്സിൽ. പഠിക്കാൻ മിടുക്കിയായ പെൺകുട്ടി MBBS കഴിയുന്നു. ആൺകുട്ടിയാവട്ടെ പ്ലസ് ടു കഴിഞ്ഞ് കഷ്ടിച്ച് ഏതോ വിഷയത്തിൽ ഒരു ഡിപ്ലോമ എടുക്കുന്നു. വിവാഹ അഭ്യർത്ഥനയുമായി ആൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നു. പെൺകുട്ടിയുടെ അച്ഛൻ ചോദിച്ച ചോദ്യം പ്രസക്തമായി തോന്നി. അത്രയേറെ തീവ്രമായ പ്രണയം നിനക്ക് അവളോടുണ്ടായിരുന്നെങ്കിൽ, നന്നായി പഠിച്ച് നീ നല്ലൊരു ജോലി വാങ്ങിക്കുമായിരുന്നില്ലേ? അങ്ങനെ ഒരു ജോലിയുള്ള ആളായി അഭിമാനത്തോടെയായിരുന്നു നീ വന്നതെങ്കിൽ, ഒരു എതിർപ്പും കൂടാതെ ഞാൻ ഈ വിവാഹം നടത്തിത്തരുമായിരുന്നല്ലോ. അച്ഛൻ്റെ ആ അഭിപ്രായത്തോട് യോജിക്കാതെ വയ്യ. വിദ്യാഭ്യാസപരമായി ചെറുതായെങ്കിലും ഒരു സമാനത രണ്ടുപേരും തമ്മിൽ വേണ്ടതല്ലേ? വേണം. ഒരു പാട്ട് കേൾക്കാം.

ആർക്കും ആരെയും പ്രണയിക്കാം, അതിലൊരു തെറ്റുമില്ല. പക്ഷെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധവുമില്ലാതെ കറങ്ങി നടന്ന് പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളോട് പ്രണയമാണെന്നും വിവാഹം കഴിക്കാതെ അടങ്ങില്ലെന്നും പറയുന്നതിൽ ഒരു യുക്തികേടുണ്ട്. എൻ്റെ നാട്ടിൽ എനിക്കറിയാവുന്ന ഒരു സുഹൃത്തുണ്ട്. ചെറിയ ക്ലാസ്സിലെ ഒരു പ്രണയം തുടങ്ങി. രണ്ടാളും നന്നായി പഠിച്ചു. ചെക്കൻ ആർമിയിൽ നല്ല ജോലിയിൽ കയറി. വീട്ടുകാരുടെ അനുവാദത്തോടെ ആദ്യം ചെയ്തത് ആദ്യ ശമ്പളമൊക്കെ വാങ്ങി ലീവിൽ നാട്ടിൽ വന്ന് വീട്ടുകാരുടെ അനുവാദത്തോടെ ആദ്യം ചെയ്തത് പെൺകുട്ടിയുടെ വീട്ടിലെത്തി വിവാഹാലോചന നടത്തി. അവളുടെ വീട്ടുകാർക്ക് എതിർക്കാൻ ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. ഒരു പാട്ട് കേൾക്കാം.